0: Quote, halt arms deals with Tehran and penalize any development of Iran's ballistic missile program, among other measures. Three civilians were killed by Pakistani forces in Balochistan. A leading human rights organization revealed that three dead bodies were found dumped in the Kuldan area of Danuk in Gwadar district. This latest incident comes against the backdrop of a growing wave of extrajudicial killings and enforced disappearances across the province. PANC, the Human Rights Department of the Baluch National Movement, said the deceased had previously been forcibly disappeared by Pakistani security forces. PANC accused the Pakistani security forces of carrying out their enforced disappearance, unlawful detention, and subsequent killing. It also urged the United Nations and other international human rights mechanisms to intervene urgently, press Pakistan to end enforced disappearances and extrajudicial killings in Balochistan, and ensure accountability for those responsible. India Meteorological Department IMD has forecast heavy rainfall in Bihar, Odisha, Sub-Himalayan West Bengal, Sikkim, Kerala and Rajasthan today. Met Department has predicted thunderstorms accompanied by lightning and gusty winds in Uttarakhand, Andhra Pradesh, Chhattisgarh, Gujarat, Madhya Pradesh, Konkan, Goa, Karnataka and Lakshadweep today. Similar weather conditions are expected over Tamil Nadu, Puducherry, Karaikal, Kerala, Mahe, parts of Northeast India and Andaman Nicobar Islands during the next 2 days, where the agency has forecast a partly cloudy sky in the national capital today. The India Meteorological Department has forecast rain and thundershower activity at several places over Odisha today. Heavy rainfall is likely at isolated places, while thunderstorms accompanied by lightning and gusty winds are also expected in some areas. The weather is likely to remain unsettled over the state during the next few days. In Kerala, isolated heavy rain is expected in many districts, while the average daytime temperature is rising across the state. Yellow alert, warning of isolated heavy rainfall, has been declared in Pathanamthitta and Idukki districts. In men's cricket, India crushed Afghanistan by 127 runs in the third T20I to complete a 3-0 series sweep in New Delhi last night. Put into bat, India posted 221 runs for the loss of 7 wickets in the stipulated 20 overs. In reply, Afghanistan were bowled out for 94 in 14.1 overs. Earlier, Afghanistan won the toss and opted to bowl. And now, for a look at today's newspapers, it's over to Nina Arakal.
1: Thank you, Pramod. Mostly all newspapers have headlined the unprecedented revolt at Tata Sons. The Indian Express headlines, battle rages, Tata Sons board clears 5 more years for Chandra Noel objects. While the Tribune headlines, no Tata to Chandra as board clears 5-year extension, Noel calls it invalid. The Asian Age headlines, Tata Sons okays fresh 5-year term for Chandrasekharan. Ready, reliable, Modi pitches India for global chip making. Headlines, the Indian Express, while the Tribune says Modi pitches India as semicon powerhouse. The Times of India headlines, US clears bill to slap levies on countries buying Russian fuel, even as the Hindu headlines, Russian sanctions bill, India faces tariff threat. And finally, a story in the Tribune says that buying prescription medicines from a medical store could soon be recorded on CCTV, with the footage to be kept for at least 3 months. And with that, it's back to you, Pramod.
0: Thank you, Dina. And now, before we end the bulletin, the headlines once again. Election Commission freezes Trinamool Congress's name and symbol, asks rival factions to pick new ones for West Bengal by polls. Joint Parliamentary Committee on Foreign Contribution Regulation Amendment Bill to hold its first meeting in New Delhi today. NTA releases final answer keys of UGC NET June 2026 exam for English, Commerce and Sociology. IMD forecasts heavy rainfall in Bihar, Odisha, Sub-Himalayan West Bengal, Sikkim, Kerala and Rajasthan today. And in men's cricket, India crush Afghanistan by 127 runs in third T20 international to win the series 3-0. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
3: നോവൽ സഞ്ചാരം.
4: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: യുവചൈതന്യം വീറോടെ ജോലി ചെയ്തു. മുതിർന്നവർ ആ അഗ്നിക്ക് വീശിക്കൊടുത്തു. ഒരു പൊതുശത്രു ഉണ്ടല്ലോ. തൊഴിലാളിക്ക് ശബ്ദമുണ്ടായി. തൊഴിലാണ് പണമെന്ന് അവൻ മനസ്സിലാക്കി. മുടക്കുമുതലും കൂലിച്ചെലവും മര്യാദ പലിശയും കൂട്ടിയതല്ല ഒരു സാധനത്തിന്റെ വില എന്ന് അവൻ അറിഞ്ഞു. പിന്നെയും സംഖ്യ മിച്ചമുണ്ട്. ഇതെവിടെ നിന്ന് വന്നു? ആർക്കുള്ളതാണ്? ഇത്തരം അപകടം പിടിച്ച ചോദ്യങ്ങൾ, അതോടൊപ്പം ഒരെമ്പാടും ചോദ്യങ്ങൾ പൊട്ടിവിരിഞ്ഞു പരക്കുകയാണ്. എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും പണി കിട്ടാത്തത്? എന്തുകൊണ്ട് തോന്നുമ്പോൾ പിരിച്ചുവിടുന്നു? എന്തുകൊണ്ട് കഷ്ടപ്പാട്? എന്തുകൊണ്ട് വേദന, വിമ്മിട്ടം, നരകം? ചോദ്യങ്ങളോട് ചോദ്യങ്ങൾ. എല്ലാറ്റിനും അന്നൊരു വ്യക്തമായ ഉത്തരമുണ്ടായി. നമ്മുടെ സർക്കാരല്ല. മുതലാളിമാർ ഈ സർക്കാരിനെ താങ്ങി നിൽക്കുന്നവരാണ്. അങ്ങനെ വണക്കത്തിനു പകരം വെറുപ്പിൻ്റേതായ ഒരന്തരീക്ഷം വളർന്നു വന്നിരിക്കുകയാണ്. കൈകൂപ്പലിനു പകരം അവകാശം ചോദിക്കാനുള്ള ഒരു വീറ്. അന്ന് മൂന്ന് കമ്പനിയിൽ കലാപമായി കഴിഞ്ഞിരുന്നു. ഒരു ഓട്ട് കമ്പനി, ഒരു ബനിയൻ കമ്പനി, ഒരു നൂൽ കമ്പനി. തുടക്കത്തിൽ കമ്പനി ഉടമകൾ തന്നെ അതത്ര കാര്യമായി കണക്കാക്കിയില്ല. ഓട്ട് കമ്പനി മുതലാളി ഒന്ന് മന്ദഹസിച്ചു. നടക്കട്ടെ. ബനിയൻ കമ്പനി മുതലാളി കുറേ കൂടി ഗൗരവത്തോടെ വീക്ഷിച്ചു. അദ്ദേഹം യൂറോപ്പ് കണ്ടുവന്ന ആളാണ്. ഒന്നമർത്തി മൂളി. എന്നിട്ട് പറഞ്ഞു, ആ ലാസറേട്ടനോട് വീട്ടിലൊന്ന് വരാൻ പറയി. പിന്നെ ജോണിയെ ഒന്നിങ്ങോട്ട് വിളിക്കേ. ജോണി വന്നു. മുതലാളി കണ്ണടയ്ക്കിടയിലൂടെ അവനെ അടിമുടി ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, വിളിച്ചെന്ന് പറഞ്ഞു. വിളിച്ചു. അദ്ദേഹം ജോണിയുടെ നേരെ തിരിഞ്ഞു. കലാപത്തിനുള്ള വട്ടമാണോ? കലാപത്തിനൊന്നും ഞങ്ങളില്ല. അപ്പോ കുറച്ചുപേരുണ്ട്. ആട്ടെ, എന്താ കാര്യം? പിരിച്ചയച്ച 11 പേരെ തിരിച്ചെടുക്കണമെന്നേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. പണിക്ക് ആളെ വയ്ക്കുന്നതും പിരിച്ചയക്കുന്നതും നിങ്ങളോട് ചോദിച്ചിട്ട് വേണോ? അതിന് ജോണി സമാധാനം പറഞ്ഞില്ല. എടാ ജോണി, ഓ, ഈ കമ്പനി അങ്ങ് പൂട്ടിയാലും എനിക്ക് തിന്നാനുള്ള വക ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, അറിയോ? അതുകൊണ്ടൊന്നും ഞാൻ കുലുങ്ങാൻ പോകുന്നില്ല. അദ്ദേഹം കാര്യം തീർത്തു പറഞ്ഞു. എന്നിട്ട് മേശപ്പുറത്തുള്ള കടലാസിലേക്ക് മുഖം തിരിച്ചു. ജോണി അവിടെ നിന്ന് പോയി. മുതലാളി പെട്ടെന്ന് തിരിഞ്ഞു. എടാ ജോണി, അയാൾ മടങ്ങി വന്നു. നിനക്ക് വല്ല ആവശ്യവുമുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ പറഞ്ഞോ. നീ ഹിൽഡാക്കയുടെ മകനാ. എന്റെ കുട്ടിയെപ്പോലെയാണ്. അതുകൊണ്ടാണ് നിനക്കിവിടെ ജോലി തന്നത് തന്നെ. അത് മനസ്സിലായിക്കോ. നിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. പക്ഷേ സംഘക്കാര്യമൊന്നും ഇവിടെ കേൾക്കണ്ട. ഒരു നിമിഷത്തെ നിശബ്ദത. ജോണി ഫാക്ടറിക്കുള്ളിലേക്ക് പോയി. അദ്ദേഹം അന്ന് മുതൽക്ക് കാര്യങ്ങളുടെ ഗതി സൂക്ഷ്മമായി വീക്ഷിച്ചു. ലാസറേട്ടൻ ഒരു നല്ല ഗസ്റ്റപ്പോവായിരുന്നതുകൊണ്ട് നടക്കുന്നതെന്തും ഉടനെ മുതലാളിയുടെ ചെവിയിലെത്തുകയും ചെയ്തു.
4: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാരയിൽ ആയുർവേദത്തിലൂടെയുള്ള ജീവിതശൈലി മാറ്റവും ആരോഗ്യ സംരക്ഷണവും ഡോക്ടർ ആനന്ദ് എ.ജെ. സംസാരിക്കുന്നത് കേൾക്കാം.

ആകാശവാണി സ്മൃതി മധുരം. കാലം മാറുമ്പോൾ പ്രണയവും പ്രണയസങ്കല്പങ്ങളും ഒക്കെ മാറും. കാലഘട്ടത്തിന്റെ ഹൃദയമിടിപ്പായി മാറുന്ന പ്രണയഗാനങ്ങളും രചിക്കപ്പെടും. അവയിൽ ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതി മധുരത്തിൽ കേൾക്കാം. ആദ്യ ഗാനം ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിലേതാണ്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ, പാടിയത് എ എം രാജയും പി സുശീലയും.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അമൃതം എന്ന ചിത്രത്തിൽ യേശുദാസും കെ എസ് ചിത്രയും പാടിയതാണ് അടുത്ത ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: പള്ളിച്ചട്ടമ്പി എന്ന സിനിമയിലേതാണ് അടുത്ത ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്, പാടിയത് വിശാൽ മിശ്രയും ആവണി മൽഹാറും.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയും സ്ട്രെസ് മാനേജ്മെന്റും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ.

0: മാനസിക സമ്മർദ്ദം എന്നത് പല രീതിയിലുള്ള സാഹചര്യങ്ങൾ, ലക്ഷ്യങ്ങൾ, പ്രതീക്ഷകൾ, പ്രതിസന്ധികൾ എന്നിവയെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ശരീരത്തിന്റെ പ്രതികരണമാണ്. ശാസ്ത്രീയമായ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഇത് ശരീരത്തിലെ ഫൈറ്റ് അഥവാ ഫ്ലൈറ്റ് പ്രതികരണമാണ്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റമാണ് ഈ പ്രതികരണങ്ങളെ കൊണ്ടുവരുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ ഭാവിയെ സംബന്ധിച്ചോ ഉള്ള ആകാംക്ഷയോ ആശങ്കയോ ഭയമോ എല്ലാം സ്ട്രെസ്സായി കാണപ്പെടാറുണ്ട്. ഈ മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കാതെ വിടുമ്പോൾ ഇത് കൂടുതൽ ക്ലേശകരമാവുകയും അത് ശാരീരികമായ അസ്വസ്ഥതകളായി പെട്ടെന്ന് തന്നെ മാറുകയോ അഥവാ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ്സുകൾ ചിരകാലിക രോഗങ്ങളായി മാറുകയോ ചെയ്തേക്കാം. അതായത് തുടർച്ചയായ ശാരീരികമോ മാനസികമോ ആയ പിരിമുറുക്കം, ആശങ്ക, വിഷാദം, ഭയം, ഉത്കണ്ഠ, ദേഷ്യം എന്നിങ്ങനെയുള്ളവ പരിഹരിക്കാതെ വിടുമ്പോൾ ശരീരത്തിലെ ഉയർന്ന കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളുടെ പ്രവർത്തനം നടക്കുകയും അവ ശരീരത്തിനെ ബാധിക്കുകയും ചെയ്യുന്നു. വിവിധ രീതിയിലുള്ള വേദനകൾ, ഉറക്കമില്ലായ്മ, തലവേദന, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, വിഷാദരോഗം, ഉത്കണ്ഠ എന്നിങ്ങനെയെല്ലാമായി ഇത് മാറിയേക്കാം. യോഗ ശീലിക്കുന്നത് ശരീരത്തിനും മനസ്സിനും പിരിമുറുക്കം കുറയ്ക്കുകയും റിലാക്സേഷൻ അഥവാ വിശ്രമം നൽകുകയും ചെയ്യുന്നു. യോഗാഭ്യാസങ്ങളിൽ എല്ലാം തന്നെ ശരീരത്തെയും ശ്വാസത്തെയും ശ്രദ്ധിച്ച് മനസ്സിനെ കൂടി ഏകോപിപ്പിച്ച് ചെയ്യുന്ന അഭ്യാസങ്ങളാകയാൽ ഇവ മനസ്സിന് നല്ല വിശ്രമവും മനസ്സിന്റെ വ്യക്തത അഥവാ ക്ലാരിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ആത്മാവബോധം, അതായത് അവനവന്റെ ശരീര മനസ്സുകളെ കുറിച്ചുള്ളതും ഓരോ നിമിഷത്തിലും ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ വേണ്ടതുമായ അവബോധത്തെ അഥവാ അവയർനെസ്സിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. യോഗാസനങ്ങൾ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിന്റെ പിരിമുറുക്കം അയച്ച് പേശികളെ അയച്ച് ശരീരത്തിന് നല്ല വഴക്കം നൽകുന്നു. നാഡീശോധന പ്രാണായാമം, ഭ്രാമരി, ഉജ്ജായി, ചന്ദ്രഭേദി പ്രാണായാമം, ശീതളി, ശീത്കാരി പ്രാണായാമങ്ങൾ മുതലായവ മനസ്സിനെ ശാന്തമാക്കി സ്വസ്ഥതയും ഉന്മേഷവും തരുന്നു. അമിതമായ ആശങ്ക അഥവാ ഉത്കണ്ഠ, ഭയം, അമിതമായ ചിന്തകൾ അഥവാ ഓവർ തിങ്കിങ് മുതലായവയിൽ ഇത് ഫലപ്രദമാണ്. മനസ്സിന്റെ ലെതാർജി അഥവാ അലസത, ഉന്മേഷമില്ലായ്മ ഇവയെ അകറ്റാൻ കപാലഭാതി ക്രിയയും ഭസ്ത്രികാ പ്രാണായാമവും കുറച്ച് സമയം അഭ്യസിക്കുന്നത് നല്ലതാണ്. ഇതേ പ്രകാരം തന്നെ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ലളിതമായ ബ്രത്ത് അവയർനെസ് അഥവാ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ധ്യാനം ചെയ്യുന്നത് മനസ്സിന് വിശ്രമവും വ്യക്തതയും നൽകുന്നു.
1: യോഗയും സ്ട്രെസ് മാനേജ്മെന്റും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എസ് ജാനകി പാടിയതാണ്, ചിത്രം അഹിംസ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മാർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ജെയ്ക്സ് ബിജോയുടെ സംഗീത സംവിധാനത്തിൽ സിദ് ശ്രീരാമും സിതാര കൃഷ്ണകുമാറും പാടിയ ഗാനം ഗാനർജന കൈതപ്രം. ചിത്രം നരിവേട്ട.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: അൻമുർ എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും നരേഷ് അയ്യറും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
3: ശ്യാമിന്റെ സംഗീത സംവിധാനത്തിൽ കേസ് ചിത്ര പാടിയ ഗാനം ഗണരചന പൂച്ചൽ ഖാദർ, ചിത്രം നിറക്കൂട്ട്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ NSD അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതത്തിലെ ഒരു പ്രധാന അധ്യായമാണ് ടോൾസ്റ്റോയ് ഫാം ജീവിതം. ഗാന്ധിജിയുടെ പിന്നീടുള്ള ജീവിത ദർശനങ്ങളുടെ ഒരു പരീക്ഷണശാലയായിരുന്നു അത്. കഴിഞ്ഞ അധ്യായങ്ങളിൽ ഗാന്ധിജിയുടെ സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ ടോൾസ്റ്റോയ് ഫാമിനെക്കുറിച്ച് വിവരിക്കുന്നത് കേട്ടുവല്ലോ. അദ്ദേഹം ഫാമിനെക്കുറിച്ച് തുടർന്ന് ഇങ്ങനെ എഴുതുന്നു: കഷ്ടിച്ച് 7 വയസ്സായ ബാലികാ ബാലന്മാരും 20 വയസ്സുവരെ ചെന്ന ചെറുപ്പക്കാരും 12-13 വയസ്സായ പെൺകുട്ടികളും ഉൾപ്പെടെ എല്ലാത്തരം പ്രായക്കാരും ജാതിക്കാരും അടങ്ങിയ ഒരു ചേർച്ചയും

0: ഇല്ലാത്ത ഒരു ക്ലാസ്സിൽ എനിക്കല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കേണ്ടി വന്നിരിക്കില്ല. ഈ സമ്മിശ്രമായ ക്ലാസ്സിനെ ഞാൻ എന്താണ് പഠിപ്പിക്കേണ്ടത്? മാത്രമല്ല, ഇവരോടൊക്കെ ഞാൻ ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത്? ഇംഗ്ലീഷിൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ നിവൃത്തിയുള്ളൂ. ഞാൻ ക്ലാസ്സിനെ രണ്ടായി വിഭജിച്ചു. ഒന്നിൽ ഗുജറാത്തിയിൽ സംസാരിക്കും, മറ്റേതിൽ ഇംഗ്ലീഷിലും. പഠിപ്പിക്കലിൻ്റെ പ്രധാന ഭാഗമെന്ന നിലയ്ക്ക് കുട്ടികൾക്ക് രസാവഹമായ വല്ല കഥയും പറഞ്ഞു കൊടുക്കാനോ വായിച്ചു കേൾപ്പിക്കാനോ ഞാൻ ഏർപ്പാട് ചെയ്തു. അവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടാക്കുവാനും സൗഹാർദ്ദവും സ്നേഹവുമുള്ള ഒരു മനോഭാവത്തിലേക്ക് അവരെ നയിക്കുവാനും ഞാൻ ഉദ്ദേശിച്ചു. പിന്നെ ചരിത്രത്തിൻ്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും ഒരു സാമാന്യ ജ്ഞാനം നൽകണം. ചിലർക്ക് കണക്കിൻ്റെയും എഴുത്തും പഠിപ്പിച്ചിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിരുന്ന ചില ഭജനകളും പഠിപ്പിച്ചു. ഈ ഭജനകളിലേക്ക് തമിഴ് കുട്ടികളെ കൂടി ആകർഷിക്കുവാൻ ഞാൻ ശ്രമിച്ചു. ബാലികാബാലന്മാരെ ഒന്നിച്ചു പഠിപ്പിക്കുന്നത് സംബന്ധിച്ച് ഞാൻ ടോൾസ്റ്റോയ് ഫാമിൽ വെച്ച് നടത്തിയ പരീക്ഷണം ഏറ്റവും നിർഭയമായ ഒന്നായിരുന്നു. ടോൾസ്റ്റോയ് ഫാമിലെ ക്ലാസ്സിന് അനുവദിച്ചത്ര സ്വാതന്ത്ര്യം കുട്ടികൾക്ക് അനുവദിക്കാനോ അല്ലെങ്കിൽ അത്ര സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അവരെ പരിശീലിപ്പിക്കാനോ ഞാൻ ഇന്ന് ധൈര്യപ്പെടുന്നില്ല. എന്റെ മനസ്സന്ന് ഇന്നത്തേക്കാൾ നിഷ്കളങ്കമായിരുന്നുവെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നത് ഒരുപക്ഷെ എന്റെ അജ്ഞത കൊണ്ടായിരിക്കാം. അതിനുശേഷം എനിക്ക് നിരവധി കഷ്ടാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ എനിക്ക് വല്ലാത്ത വേദന തോന്നുമാറ് അബദ്ധം കാണിച്ചിട്ടുമുണ്ട്. കേവലം നിർദോഷന്മാരാണെന്ന് ഞാൻ കരുതിയവർ ദുഷ്ടന്മാരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്റെ സ്വഭാവത്തിൽ തന്നെ ഞാൻ ദുഷ്ടതയുടെ വേരുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഭീരുത്വം എന്നെ പലപ്പോഴും കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ആ പരീക്ഷണം നടത്തിയതിനെപ്പറ്റി ഞാൻ പശ്ചാത്തപിക്കുന്നില്ല. അത് ഒരു ദോഷവും ചെയ്തില്ലെന്ന് എന്റെ മനസാക്ഷി പറയുന്നു. എന്നാൽ കാഞ്ഞ വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഭയപ്പെടുന്നത് പോലെ എന്റെ ഇപ്പോഴത്തെ നില വളരെയേറെ കരുതലുള്ള ഒന്നാണ്. ഒരുവന് വിശ്വാസമോ ധൈര്യമോ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങുവാൻ കഴിയില്ല. ഭഗവത്ഗീത പറയുന്നത് പോലെ സംശയാത്മാവ് നശിക്കുമെന്നത് തീർച്ചയാണ്. ടോൾസ്റ്റോയ് ഫാമിലായിരുന്ന കാലത്ത് എന്റെ വിശ്വാസവും ധൈര്യവും അവയുടെ ഉച്ചസ്ഥായിയിലായിരുന്നു. ആ ഔന്നത്യത്തെ വീണ്ടും പ്രാപിക്കുവാൻ എന്നെ അനുവദിക്കുന്നതിന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. മഹത്തായ ശുഭ്രസിംഹാസനത്തിൻ്റെ മുൻപിലുള്ള ഇത്തരം പ്രാർത്ഥനക്കാരുടെ എണ്ണം അസംഖ്യമായതുകൊണ്ട് ആ പ്രാർത്ഥന ഇനിയും ശ്രവിക്കപ്പെട്ടിട്ടില്ല. എത്ര പ്രാർത്ഥനക്കാരുണ്ടോ അത്ര ചെവികൾ ഈശ്വരനുണ്ട് എന്നതാണ് ഒരേ ഒരു ആശ്വാസം. ഞാൻ അദ്ദേഹത്തിൽ പരിപൂർണമായ വിശ്വാസം വെച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം കാരുണ്യത്തിന് ഞാൻ എന്നെ തന്നെ യോഗ്യനാക്കുമ്പോൾ എന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് എനിക്കറിയാം. എന്റെ പരീക്ഷണത്തെക്കുറിച്ച് പറയാം. വികൃതികളെന്ന് പ്രസിദ്ധരായ ആൺകുട്ടികളെയും നിഷ്കളങ്കരായ പെൺകുട്ടികളെയും ഞാൻ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് കളിക്കാൻ അയച്ചിരുന്നു. എന്റെ സത്യാഗ്രഹ സിദ്ധാന്തവുമായി പരിചയമുള്ള ഈ കുട്ടികൾക്ക് ആത്മസംയമമുണ്ടാകേണ്ടതിൻ്റെ ചുമതല ഞാൻ തികച്ചും വിശദമാക്കി കൊടുത്തിരുന്നു. ഒരമ്മയുടെ സ്നേഹത്തോടുകൂടി അവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കും ആ കുട്ടികൾക്കുമറിയാം. അടുക്കളയിൽ നിന്ന് കുറച്ചകലെയായുള്ള ഒരു അരുവിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അവിടെ കളിക്കുവാൻ ഒത്തുചേരുന്നതിന് കുട്ടികളെ സമ്മതിക്കാനും എന്നിട്ടും അവർ ദോഷമൊന്നും ചെയ്യാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതും വിഡ്ഢിത്തമായിരുന്നു. ഒരമ്മയുടെ കണ്ണ് തൻ്റെ പുത്രിയെ അനുഗമിക്കുന്നത് പോലെ എന്റെ കണ്ണ് സദാ ഈ ബാലികമാരെ അനുഗമിച്ചിരുന്നു. എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ ആൺകുട്ടികൾക്കും ഒന്നിച്ചു പോകത്തക്ക വണ്ണമാണ് സമയം തീർച്ചപ്പെടുത്തിയിരുന്നത്. അവരൊന്നിച്ചാണ് പോകുന്നത് എന്നതിൽ സുരക്ഷയുണ്ട്. ഏകാന്തതയെ എപ്പോഴും അകറ്റി നിർത്തിയിരുന്നു. സാധാരണയായി അതേ സമയത്ത് ഞാനും ആ അരുവിയിലുണ്ടായിരിക്കും. ഞങ്ങളെല്ലാവരും തുറന്ന ഒരു വരാന്തയിലാണ് ഉറങ്ങിയിരുന്നത്. ബാലികാബാലന്മാർ എന്റെ ചുറ്റും കിടക്കും. രണ്ട് കിടക്കകൾ തമ്മിൽ കഷ്ടിച്ച് മൂന്നടിയെ അകലമുണ്ടാവൂ. കട്ടിലുകൾ ഇടുന്നതിൻ്റെ ക്രമത്തിലും ശ്രദ്ധ ചെലുത്തിയിരുന്നു. ബാലികാബാലന്മാർക്ക് ഒരപകടവും കൂടാതെ ഇങ്ങനെ ഒരുമിച്ച് പാർക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്. എന്നിൽ അതിരറ്റ വിശ്വാസമുള്ള മാതാപിതാക്കൾ ഇതിന് എന്നെ സമ്മതിക്കുകയും ചെയ്തു. എന്റെ കൃത്യങ്ങൾക്ക് ഫാമിൽ പാർക്കുന്നവരുടെ മുഴുവൻ ജീവിതത്തിന്മേലും ഒരു ഫലമുണ്ടാകാതിരുന്നില്ല. ചെലവുകൾ കഴിയുന്നതും കുറയ്ക്കാൻ തീർച്ചപ്പെടുത്തിയിരുന്നതുകൊണ്ട് ഞങ്ങളുടെ വസ്ത്രങ്ങളിലും മാറ്റങ്ങൾ വരുത്തി. നഗരങ്ങളിൽ സത്യാഗ്രഹികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരായ പുരുഷന്മാർ യൂറോപ്യൻ കുപ്പായങ്ങളാണ് ധരിച്ചിരുന്നത്. ഫാമിൽ ഇത്ര വലിയ ഉടുപ്പൊന്നും ആവശ്യമില്ല. ഞങ്ങളെല്ലാം ജോലി ചെയ്യുന്നവരായതുകൊണ്ട് ജോലിക്കാരുടെ കുപ്പായം ധരിച്ചു. പക്ഷേ അത് യൂറോപ്യൻ സമ്പ്രദായത്തിലുള്ളതായിരുന്നു. അതായത് തൊഴിലാളികളുടെ കാലുറയും ഷർട്ടും. തടവുകാരന്റെ യൂണിഫോമിനെ അനുകരിച്ചാണ് ഇവയുണ്ടാക്കിയത്. പരുക്കൻ നീല തുണികൊണ്ടുണ്ടാക്കി വിൽപ്പനയ്ക്ക് വെച്ച ആദായ വിലയ്ക്കുള്ള കാലുറയും ഷർട്ടുമാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. മിക്ക സ്ത്രീകളും നല്ലവണ്ണം തുന്നുന്നവരായിരുന്നു. അവർ തുന്നൽ പണികൾ ഏറ്റെടുത്തു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സാധാരണയായി ചോറ്, പരിപ്പ്, പച്ചക്കറി, റൊട്ടി, ഇടയ്ക്ക് പായസം എന്നിവയൊക്കെയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഇതൊക്കെ ഒരൊറ്റ കിണ്ണത്തിലാണ് വിളമ്പുക. വാസ്തവത്തിൽ അത് ശരിക്കൊരു കിണ്ണമല്ല, ജയിലിൽ തടവുകാർക്ക് കൊടുക്കുന്ന മാതിരിയുള്ള ഒരു വലിയ പാത്രം. പകൽ 3 ഭക്ഷണമായിരുന്നു. രാവിലെ 6 അപ്പം, ഫാമിലുണ്ടാക്കിയ ഗോതമ്പ് കൊണ്ടുള്ള കാപ്പി, 11 ചോറ്, പരിപ്പ്, പച്ചക്കറി, വൈകുന്നേരം 5:30 ഗോതമ്പ് കൊണ്ടുള്ള ഒരുതരം പലഹാരം, പാല് അല്ലെങ്കിൽ അപ്പം, കാപ്പി, ഇവയൊക്കെയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഭക്ഷണത്തിന് ശേഷം 7:00 7:30 പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഭജനകളും രാമായണമോ ഇസ്ലാമിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളോ വായിക്കലായിരുന്നു. ഭജനകൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഗുജറാത്തിയിലുമുള്ളവയായിരുന്നു. ചിലപ്പോൾ 3 ഭാഷയിലുമുള്ള ഓരോ ഭജന ചൊല്ലും, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്നു മാത്രം. 9:00 എല്ലാവരും കിടക്കും. പലരും ഏകാദശി നാൾ ഭക്ഷണം കഴിക്കാറില്ല. ഉപവാസ വ്രതം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് നല്ല പരിചയമുള്ള പി കെ കൊഡ്വാൽ അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നു. ഞങ്ങളിൽ ചിലർ അദ്ദേഹമൊന്നിച്ച് ചതുർമാസ വ്രതം അനുഷ്ഠിച്ചു തുടങ്ങി. അങ്ങനെയിരിക്കെ റംസാനും വന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ മുസൽമാന്മാരായ ചെറുപ്പക്കാരുണ്ട്. അവരെ നിരാഹാരത്തിന് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. വൈകുന്നേരവും പുലർകാലത്തും അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഏർപ്പാട് ചെയ്തു. അവർക്ക് വൈകുന്നേരം പായസവും മറ്റും ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഇറച്ചിയില്ലെന്ന് പറയേണ്ടതില്ലല്ലോ, ആരും അതാവശ്യപ്പെടാറുമില്ല. മുസ്ലിം സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ചേരുവാൻ വേണ്ടി ബാക്കിയുള്ള ഞങ്ങളും ദിവസത്തിൽ വൈകുന്നേരം ഒറ്റ ഭക്ഷണമേ കഴിച്ചിരുന്നുള്ളൂ. സാധാരണയായി ഞങ്ങളുടെ വൈകുന്നേരത്തെ ഭക്ഷണം അസ്തമയത്തിന് മുൻപായിരുന്നു. അതുകൊണ്ട് മുസ്ലിം കുട്ടികൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നതിന് മുൻപ് മറ്റുള്ളവരുടെ ഭക്ഷണം കഴിഞ്ഞിരിക്കുമെന്ന് ഒരു വ്യത്യാസമേ ഉള്ളൂ. ഉപവാസ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിലും ആരെയും അനാവശ്യമായി ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ തക്കവണ്ണം ഈ കുട്ടികൾ വളരെ മര്യാദക്കാരായിരുന്നു. മുസ്ലിങ്ങളല്ലാത്ത കുട്ടികൾ വ്രതത്തിൽ അവരോട് ചേരുന്നുണ്ടെന്ന സംഗതി എല്ലാവരിലും ഒരു നല്ല അഭിപ്രായമുണ്ടാക്കി. മതത്തെ സംബന്ധിച്ച് ഹിന്ദു മുസ്ലിം കുട്ടികൾ തമ്മിൽ കശപിശയോ ഭിന്നിപ്പോ ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നില്ല. നേരെ മറിച്ച് ഓരോരുത്തരും അവനവന്റെ വിശ്വാസങ്ങളിൽ ദൃഢതയുള്ളവരായും പരസ്പരം ബഹുമാനത്തോടുകൂടി പെരുമാറിയിരുന്നുവെന്നും ഓരോരുത്തരുടെയും മതാനുഷ്ഠാനങ്ങളിൽ അവർ പരസ്പരം സഹകരിച്ചിരുന്നുവെന്നും എനിക്കറിയാം. ടോൾസ്റ്റോയ് ഫാമിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. കൂടുതൽ നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: ആകാശവാണി, സമയം 10:00. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തെ ആകമാനം ഭീതിയിലാഴ്ത്തിയിരുന്ന ഒരു രോഗമായിരുന്നു ക്ഷയരോഗം അഥവാ TB. എന്നാൽ കാലക്രമത്തിൽ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ നേട്ടങ്ങൾ നാം കൈവരിച്ചതോടെ പല പകർച്ചവ്യാധികളെയും നമുക്ക് വരുതിയിലാക്കുവാൻ കഴിഞ്ഞു. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനം ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. എന്നിരുന്നാലും ഈ രോഗം ഇന്നും നിശബ്ദമായി നമ്മുടെ സമൂഹത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. കേരളം ഇന്ന് ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാതലം വരെയുള്ള ആരോഗ്യ സംവിധാനങ്ങളിൽ ക്ഷയരോഗം കണ്ടെത്തുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി നടന്നു വരികയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നടത്തിവരുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ഷയരോഗത്തിന്റെ ചികിത്സയെ സംബന്ധിക്കുന്ന വിവരങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത്

0: സ്റ്റേറ്റ് ടി ബി ട്രെയിനിംഗ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്ററിന്റെ ഡയറക്ടറായ ഡോക്ടർ അർഷാദ് കള്ളിയത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ അറിവിലേക്കായി ഒന്ന് പറയാമോ?
1: കേരളമാണ് ആദ്യമായിട്ട് ക്ഷയരോഗ നിർമ്മാർജ്ജനം നമുക്ക് സാധ്യമാണ് എന്ന് ഇന്ത്യയോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞ ഒരു മൂന്നാം ലോക പ്രദേശം. അതേസമയം ഡെവലപ്ഡ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പറയുന്ന പല രാജ്യങ്ങളിലും ഇത് കുറച്ച് ദശകങ്ങൾക്ക് മുൻപ് അവര് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, ജനസംഖ്യ കുറവാണ് പലയിടത്തും, സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. പക്ഷേ ഒരു മൂന്നാം ലോക രാജ്യത്തിലെ ഒരു പ്രദേശം ഇതിലോട്ട് മുന്നിട്ടിറങ്ങിയത് കേരളമായിരുന്നു ആദ്യമായിട്ട്. ഒരു പീപ്പിൾസ് ഇനീഷ്യേറ്റീവ് ഓൺ ടി ബി എലിമിനേഷൻ എന്നുള്ള രീതിയിൽ, കേരള ടി ബി എലിമിനേഷൻ മിഷൻ എന്നുള്ള രീതിയിൽ ഒരു ഡോക്യുമെൻ്റ് തന്നെ നമ്മൾ ഇറക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. പിന്നീട് ഇത് നമ്മുടെ രാജ്യത്ത് ഉടനീളം പകർത്തുകയാണ് ഉണ്ടായത്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ NTB പ്രോഗ്രാം എന്നുള്ള രീതിയിലും മറ്റും WHO ഇതിന് സമാന്തരമായി തന്നെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവന്നു. എന്തൊക്കെയാലും നമുക്കിതിലൊരു ഒരു മുൻകൈ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ കാലാകാലങ്ങളായിട്ട് വന്ന സർക്കാർ സംവിധാനങ്ങൾ ഇതിലോട്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയും ഇതോട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. അത് പല സംഗതികളുണ്ട്. സ്റ്റെപ്സ്, ഇപ്പോൾ സിസ്റ്റം ഫോർ ടി ബി എലിമിനേഷൻ പ്രൈവറ്റ് സെക്ടർ സ്റ്റെപ്സ് കേരളത്തിൻ്റെ ഒരു ഇന്നൊവേഷനായിരുന്നു. അത് മറ്റ് പലയിടങ്ങളിലും പ്രൈവറ്റ് സെക്ടർ ഇതിനോട്, നമ്മുടെ നാഷണൽ ടി ബി എലിമിനേഷൻ പ്രോഗ്രാം, ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞമുണ്ടല്ലോ, അതിൻ്റെ ഒരു പദ്ധതിയായിട്ട് മുഖം തിരിഞ്ഞു നിന്നപ്പോൾ കേരളത്തിലെ സ്വകാര്യ മേഖല ഇതിലോട്ട് മുൻകൈ എടുത്തു വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗവൺമെൻറ് സർക്കാർ മേഖല ആയാലും പ്രൈവറ്റ് മേഖല ആയാലും ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രവൃത്തികളിൽ ഒരുമിച്ച് കൈകോർത്ത് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു ക്ഷയരോഗിയുടെ രോഗലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ പലതുണ്ടല്ലോ, രോഗലക്ഷണങ്ങൾ എവിടെ വരുന്ന ഒരു രോഗിയെയും ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീനിങ് എല്ലായിടത്തും നടത്തപ്പെടുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ 10S, പണ്ട് 4S സ്ക്രീനിങ് ആയിരുന്നു, 4 ലക്ഷണങ്ങൾ. ഇപ്പോഴും കുറച്ചുകൂടെ വിശാലമായിട്ട് ഒരു രോഗിയെപ്പോലും നാം മിസ് ചെയ്ത് പോവരുത് എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ട് 10S, 10 സിംപ്റ്റംസ്, 10 സിംപ്റ്റംസ് സമാനമായിട്ടുള്ളതും വ്യത്യസ്തമായിട്ടുള്ള 10 ലക്ഷണങ്ങൾ ആണ് ഇവിടെ സ്ക്രീൻ ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ക്ഷയരോഗികൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള NCD ക്ലിനിക്കുകൾ, അതായത് നമ്മുടെ പ്രമേഹ രോഗികളും മറ്റും വരുന്ന ക്ലിനിക്കുകൾ, അല്ലെങ്കിൽ HIV രോഗികൾ വരുന്ന ക്ലിനിക്കുകൾ, പിന്നെ കൂടുതൽ പേര് അടുത്തടുത്ത് താമസിക്കാനും മറ്റും സാധ്യതയുള്ള നമ്മുടെ പ്രദേശം, ചേരി പ്രദേശങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ജയിലുകളായിട്ട്, അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം ഈ 10S സ്ക്രീനിങ് നമ്മൾ വ്യാപകമായിട്ട് നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങളിലും ചുമയോടുകൂടി വരുന്ന വ്യക്തികൾ 10S സ്ക്രീനിങ്ങും മറ്റും നടത്തിയിട്ട്, അപ്പോൾ അതൊരു ഒരു മുൻകൈ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉടനീളം ചെയ്തു വരുന്നുണ്ട്. കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ ഒരു ആരോഗ്യ സംവിധാനം മാത്രമല്ല ആരോഗ്യ അവബോധവും വർദ്ധിച്ചതുകൊണ്ട് ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നടന്നു പോകുന്നു എന്ന് പറയേണ്ടി വരും. പിന്നെ കഫ പരിശോധനയുടെ കാര്യത്തിൽ മുൻപ് നമുക്ക് ചില സെൻ്ററുകളിൽ ചെന്നിട്ട് കഫം കൊടുക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഏത് ഹെൽത്ത് സെൻ്ററിലും നമുക്ക് കഫം കൊടുക്കാവുന്നതാണ്. ഇത് ഒരു ഹബ് ആൻഡ് സ്പോക്ക് സംവിധാനത്തിലൂടെ എവിടെയാണോ പരിശോധിക്കുന്നത് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു, രോഗി അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യം വരുന്നില്ല. അതാണ്, അത് വലിയൊരു ഒരു ഗുണകരമായിട്ടുള്ള ഒരു ഒരു ഒരു സ്റ്റെപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഹബ് ആൻഡ് സ്പോക്ക് ഇതിൽ അത് തന്നെ ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള കഫ പരിശോധന മെത്തേഡായിട്ടുള്ള CBNAT അല്ലെങ്കിൽ TRUNAT എന്നൊക്കെ പറയുന്ന ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റുകളാണ്. അത് നമ്മൾ ഒരു നാഷണൽ TB പ്രോഗ്രാമിലൂടെ അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വലിയ ചിലവ് വരുന്ന ടെസ്റ്റുകളാണ്. തികച്ചും സൗജന്യമായിട്ട് നമുക്ക് ഏത് ഒരാശുപത്രിയിൽ കൊടുത്താൽ പോലും ഈ കഫ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ രോഗിയുടെ കഫം കൊണ്ടുപോകുന്ന

0: രീതിയുണ്ട്. പിന്നെ ചികിത്സ, നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ തന്നെ ചികിത്സ തികച്ചും സൗജന്യമാണ്. ടിബിയുടെ ചികിത്സ അത് ഗവൺമെൻറ് എല്ലാ സ്ഥാപനങ്ങളിലും, പ്രൈവറ്റിലാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ പ്രൈവറ്റ് സെക്ടർ ഇതിനോട് മുഴുവൻ കൈകോർത്ത് പോകുന്നതുകൊണ്ട് മിക്കവാറും എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ടിബിക്ക് വേണ്ടിയുള്ള ചികിത്സ, മരുന്നുകൾ സൗജന്യമാണ്. ചില ഇപ്പോൾ ബ്രോങ്കോസ്കോപ്പി അങ്ങനെയുള്ള പദ്ധതികൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ ചിലവ് വഹിക്കേണ്ടി വരും. അത് പക്ഷേ എപ്പോഴും വരില്ല, വളരെ ചുരുക്കം രോഗികളിൽ മാത്രമേ അങ്ങനെയുള്ള മറ്റു മെത്തേഡുകൾ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ എന്നാണ് കണ്ടിട്ടുള്ളത്. പിന്നെ രോഗികൾക്ക് രോഗ ഭേദമായതിന് ശേഷവും അവരുടെ ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 6-6 മാസം കൂടുമ്പോൾ 2 വർഷത്തോളം ഫോളോ അപ്പ് ചെയ്യുന്ന പദ്ധതിയുണ്ട്. അത് കാരണം ചിലപ്പോൾ ചില രോഗികളിൽ ടി ബി അണുക്കളുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഒരു ചില രോഗികളിൽ ഒരു 99% അണുക്കൾ മാത്രമേ ചിലപ്പോൾ നശിക്കുകയുള്ളൂ. ഈ 1% ചിലപ്പോൾ 1-2 വർഷത്തിനിടയിലും മറ്റും വീണ്ടും ചെറിയ രീതിയിൽ അസുഖം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്നതിൽ കുറച്ച് വിമുഖതയോ കുറച്ച് പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതുകൊണ്ടാണ് 2 വർഷക്കാലത്തോളം വീണ്ടും വരുന്നുണ്ടോ വീണ്ടും അസുഖം വരുന്നുണ്ടോ എന്നതിന് 6 മാസം കൂടുമ്പോൾ പരിശോധന നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ ഇവരുടെ കോണ്ടാക്റ്റുകൾ, ഇവരുമായിട്ട് സഹവസിക്കുന്നവർ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇടപഴകുന്നവരിൽ ടി ബി അസുഖം ഉണ്ടോ, അവരിൽ ടി ബി അണുബാധ ഉണ്ടായിട്ടുണ്ടോ, അതായത് ക്ഷയരോഗ അണുബാധ, അസുഖം അല്ല അണുബാധ ഉണ്ടായിട്ടുണ്ടോ എന്ന് എല്ലാ ക്ലോസ് കോണ്ടാക്റ്റുകളെയും, കൂടുതലായിട്ട് ഇടപഴകുന്ന എല്ലാവരിലും, ടി ബി രോഗികളുടെ കൂടുതലായിട്ട് ഇടപഴകുന്ന എല്ലാവരിലും ഈ പരിശോധന നടത്തുകയും അതിന് നല്ല രീതിയിലുള്ള പുതിയ ടെസ്റ്റുകളുണ്ട്. സൈറ്റ് ടി ബി എന്ന് പറയുന്ന ഒരു സ്കിൻ ടെസ്റ്റ്, പിന്നെ ഇഗ്ര എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ്, ഇതൊക്കെ പ്രായത്തിനനുസരിച്ച് ആണ് വ്യത്യസ്തപ്പെടുത്തിയിട്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് രോഗം വരാതിരിക്കാനുള്ള മരുന്നുകൾ, ഇതെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ്. രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗാണുബാധ ഉണ്ടോ എന്ന് നോക്കി അവരിൽ രോഗം വരാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കുന്ന മരുന്ന്, ഫുൾ ട്രീറ്റ്മെൻറ്റ് പോലെ ആയിരിക്കില്ല, കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ചികിത്സ ആയിരിക്കും, പക്ഷേ വളരെ ഫലപ്രദമാണത്. അപ്പോൾ അത് ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ കുറേയേറെ മുന്നോട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് ലോകം ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് മെത്തേഡുകളാണ് ഇതെല്ലാം എന്നുകൂടെ ഇതിൽ പറയേണ്ടി വരും.
1: സർ, ക്ഷയരോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ രോഗികൾക്ക് ലഭ്യമാവുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്?
0: രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത് തന്നെ ഒരു സൗജന്യമായിട്ടുള്ള കഫ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത്. അതിനുശേഷം രോഗിയുടെ കോണ്ടാക്റ്റുകൾ, അവരുടെ മരുന്ന്, രോഗിക്ക് മരുന്ന്, സൗജന്യമായിട്ടുള്ള മരുന്ന് തുടങ്ങുന്നു. അതിന് പുറമെ രോഗിയുടെ ഇടപഴകുന്നവരിൽ അണുബാധ ഉണ്ടോ അല്ലെങ്കിൽ അസുഖമുണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യപ്പെടുന്നു. പിന്നെ എല്ലാ രോഗികൾക്കും അഡീഷണലായിട്ട് കൂടുതലായിട്ട് നല്ല പോഷകാഹാരത്തിൻ്റെ ആവശ്യമുണ്ട്. പോഷകാഹാരം ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്നുള്ള രോഗം ഭേദപ്പെടുകയുള്ളൂ, മെച്ചപ്പെടുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നിക്ഷയ് പോഷൺ യോജന എന്നുള്ള പേരിൽ രോഗിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ രോഗി അംഗീകരിച്ച ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇത് ഓരോ മാസം, ഒരു മരുന്ന് കഴിക്കുന്ന ഓരോ മാസവും ഒരു നിശ്ചിത തുക വരുന്നതാണ്, സർക്കാരിൽ നിന്നും കൊടുക്കാറുണ്ട്. പിന്നെ നിക്ഷയ് മിത്ര എന്നുള്ള രീതിയിൽ ഒരു പുതിയ ഒരു സഹായ പദ്ധതി കൂടെ ഉണ്ട്. നിക്ഷയ് മിത്ര, ഒരു രോഗി നിക്ഷയ് മിത്രയ്ക്ക് കൺസെൻറ്റ്, ഞാനതിന് സമ്മതപത്രം കൊടുക്കുകയാണ്. അത് ഇതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി ചോദിക്കുന്നതാണ് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നിക്ഷയ മിത്രകളായിട്ട് വോളണ്ടിയർ ചെയ്യുന്ന സംഘടനകളോ അല്ലെങ്കിൽ വ്യക്തികളോ എല്ലാം ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ വ്യക്തികളും കോർപ്പറേറ്റ് സെക്ടറിലുള്ള വലിയ സ്ഥാപനങ്ങളും എല്ലാം നിക്ഷയ മിത്രകളായിട്ട് രജിസ്റ്റർ ചെയ്യാറുണ്ട്. വ്യക്തികളാണ് നമ്മുടെ നാട്ടിൽ വളരെയധികം ഉള്ളത്. അവർ രോഗിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ കിറ്റുകൾ, അതായത് എല്ലാ ന്യൂട്രീഷനുള്ള കിറ്റുകൾ മാസാമാസം അവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതാണ് നിക്ഷയ മിത്ര എന്നുള്ള രീതിയിലുള്ള. നിക്ഷയ മിത്ര പലപ്പോഴും ഭക്ഷണ കിറ്റുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും വിഭാവനം ചെയ്യപ്പെടുന്ന, വിശാലമായിട്ടുള്ള വിഭാവനം അനുസരിച്ച് മറ്റ് സേവനങ്ങളും നിക്ഷയ മിത്ര വഴിയെ തന്നെ കൊടുക്കാവുന്നതാണ് എന്നാണ് മറ്റൊരു വശം.
1: തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗം തന്നെയാണ് ടി ബി എങ്കിലും, ഈ രോഗത്തോടുള്ള ഭയവും സാമൂഹികമായ അകറ്റി നിർത്തലും ഇനിയും നാം മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു വേർതിരിവുണ്ടാകുവാൻ നാം അനുവദിക്കരുത്. ടി ബി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സമൂഹത്തോട് ചേർത്ത് പിടിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാടിന്റെ ആവശ്യകതയെക്കുറിച്ച് മുൻ സംസ്ഥാന ടി ബി ഓഫീസർ ഡോക്ടർ രാജാറാം പറയുന്നത് കേൾക്കാം.
2: ഒന്നാമത്തെ കാര്യം, അവരോട് നന്നായിട്ട് പെരുമാറുക. പിന്നെ അനാവശ്യമായിട്ടുള്ള ഭീതി വരുത്തണ്ട. ക്ഷയരോഗികളിൽ വലിയ മതി മരണ ശതമാനമെന്നോ ഇത് അപകടമാണെന്നോ ജീവിതം നശിച്ചു എന്നുള്ള വാക്കുകൾ അറിയാതെ എങ്കിലും പറഞ്ഞ് ഒരു തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളോ മറ്റോ അവരെ കാണിച്ച് വളരെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പെരുമാറുക, കാര്യങ്ങൾ അന്വേഷിക്കുക. ഒരു പക്ഷേ പഠിച്ച ഒരാൾ നിലയ്ക്ക് നിങ്ങൾക്ക് പല സ്ഥലത്ത് എവിടെയാണ് അടുത്ത ചികിത്സ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പം ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അത്തരം സഹായങ്ങൾ അദ്ദേഹത്തെ ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ വിശേഷ അവസരങ്ങളിൽ മകളുടെ പിറന്നാൾ, മകൻ്റെ പിറന്നാൾ, വിവാഹവാർഷികം, ഗൃഹപ്രവേശം, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ഒരു 650 രൂപയെങ്കിലും വിലയുള്ള ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ 6 മാസത്തേക്ക് രോഗിക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിക്ഷയമിത്ര നെറ്റിൽ നിക്ഷയമിത്ര സെർച്ച് ചെയ്താൽ രജിസ്റ്റർ ചെയ്ത് അത്തരം കിറ്റ് നൽകുകയാണെങ്കിൽ രോഗിക്ക് വളരെ വളരെ വലിയ ഉപകാരമായിരിക്കും. അതും ആ തരത്തിൽ നമുക്ക് ചെയ്യാം. പിന്നെ ആളുകളെ പഠിപ്പിക്കുക. പൊതുജന എല്ലാവരും നമ്മൾ ജനങ്ങൾ സർക്കാർ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടത്തുന്നില്ല. നമുക്കറിയാലോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മുടെ ദുരന്ത നിവാരണ രംഗത്ത് പൊതുജനങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത് സർക്കാരിനൊപ്പം. അതുപോലെ എല്ലാ രോഗ നിയന്ത്രണ പരിപാടികളിലും ജനങ്ങളുടെ ഏതെങ്കിലും വിധത്തിലുള്ള സഹായം ചെയ്യാൻ പറ്റാത്ത ഒരു ജനവും ഇല്ല. പണ്ടിങ്ങനെ ഒരു ഇത് കിട്ടില്ല, മൂലം നാസ്തി നിരൗഷധം എന്ന്, അതായത് ആരോ ഔഷധ ഗുണമില്ലാത്തൊരു പേരുമില്ല എന്ന് ആയുർവേദക്കാർ പറയാറുണ്ട്. അതുപോലെ ഒരാൾക്കും ടി ബി രോഗത്തെ സഹായിക്കാൻ പറ്റാത്ത ഒരാളും ലോകത്തില്ല എന്നുള്ളതാണ്.
1: ടി ബിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രോഗചികിത്സയ്ക്കൊപ്പം രോഗത്തെക്കുറിച്ചുള്ള അവബോധത്തിലും രോഗികളെ കണ്ടെത്തുന്നതിനുള്ള പരിശ്രമങ്ങളിലും അവരെ സഹായിക്കുന്നതിലും സമൂഹത്തിന്റെ പിന്തുണ വളരെ നിർണായകമാണ്. ഈ അഭിപ്രായത്തോട് ഡോക്ടർ രാജാറാമിന്റെ പ്രതികരണം എന്താണെന്ന് കേൾക്കാം.
2: അവജ്ഞയും പേടിയും ഇപ്പോഴും ഉണ്ട് രോഗത്തിനെ പറ്റി. അത് പിന്നെ നമുക്ക് അവന് ഒറ്റ പണി ഒരു വഴിയേ ഉള്ളൂ, അതിന് അവരെ കൂടുതലായിട്ട് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വഴിക്കാണ് അനാവശ്യമായ ഭീതിയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നത്. ഒരു മാസ്ക് ഇട്ടാൽ ടി ബി രോഗം മറ്റാളും നമുക്ക് പകർന്നു കിട്ടുകയില്ല. പിന്നെ പാവപ്പെട്ടവരുടെ രോഗമാണെന്ന് പറയുമെങ്കിലും ഈ പാവപ്പെട്ടവർ നമ്മൾ എപ്പോഴും ഇടപഴകുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഏതൊരാളും വേണ്ടതായ കരുതലെടുക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു 22 മാസക്കാലം നമ്മുടെ ഡി ആർ ടി ബി ചികിത്സ നീണ്ടു നിൽക്കുന്നു പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും ഒടുവിൽ ഡി ആർ ടി ബിക്ക് ആധുനികമായ ചികിത്സ വന്നിരിക്കുന്നത് ബി പി എ എൽ എം റെജിമെൻ എന്നിട്ട് 4 മരുന്നുകൾ മാത്രം അടങ്ങിയിട്ടുള്ള പുതിയൊരു ചികിത്സാ പദ്ധതി 6 മാസം മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. വളരെ വളരെ ആശ്വാസം ഡി ആർ ടി ബി രോഗികൾക്ക് തരുന്ന ഒരു സംഗതിയാണ്. പുതിയ രോഗികളെ നമുക്ക് അതിലേക്ക് ആ രജിമ കൊടുത്ത് സുഖപ്പെടുത്താൻ പറ്റും. നേരത്തെ ഇപ്പോഴത്തെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞ ആൾക്കാരെ അതിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: ആകാശവാണി

എന്ന് രാഗാമൃതത്തിൽ എം ഐശ്വര്യശ്രീ പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ആദ്യം ശ്രീരാഗത്തിലുള്ള ആദ്യതാളവർണം കരൂർ ദേവുഡു അയ്യർ രചിച്ചത്.

ശ്രീ പാടിയ കൃതികളാണ് ഇതുവരെ കേട്ടത്. എസ് ആർ മഹാദേവശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. രാഗാമൃതത്തിൽ ഇനി നാമഗിരിപ്പേട്ട കൃഷ്ണൻ നാഗസ്വരത്തിൽ വായിച്ച ത്യാഗരാജ കൃതി കേൾക്കാം. നാദലോല്ലുടൈ രാഗം കല്യാണവസന്തം, രൂപകതാളം.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ജയദേവർ കൃതികൾക്ക് വി ദക്ഷിണാമൂർത്തി ഇണം നൽകി ഡോക്ടർ ബാലമുരളികൃഷ്ണ പാടിയ ഗാനം. ചിത്രം ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനായ അമ്പലപ്പുഴ രാധാകൃഷ്ണനാണ് ഗ്രാമപൂർണിമയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി.
2: ഞാൻ ജനിച്ചത് ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണ്. യാഥാസ്ത്രീയ കുടുംബമായിരുന്നു എൻ്റെ കുടുംബം. പഴയകാലം എന്നൊക്കെ പറഞ്ഞാൽ ഓർക്കുമ്പം വളരെയേറെ പറയാനുണ്ട്. ഈ ഓണം കഴിഞ്ഞതുകൊണ്ടാണ് ഓണത്തിൻ്റെ ആ കാലഘട്ടത്തെപ്പറ്റിക്ക് അറിയാതെ ഓർത്തു പോകുന്നത്. ഓണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് കുടിയാരന്മാരുണ്ട്. ഞങ്ങൾക്ക് ഉള്ള 9 കുടിയാരന്മാരുണ്ട്. ആ 9 പേരും അവർ കാഴ്ചകളുമായിട്ട് വരും. ആ കാഴ്ചകളുമായി വന്നു കഴിയുമ്പോൾ അവർക്ക് എൻ്റെ അപ്പൂപ്പൻ വസ്ത്രങ്ങൾ, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ, പണം എല്ലാം കൊടുത്തു വിടുന്ന ഒരു കാഴ്ച, അതൊരു വൈകാരിക കാഴ്ചയാണ്. അന്നത്തെ ഒരു സൗഹൃദ ബന്ധം, കുടിയാളന്മാരും ജന്മിയും തമ്മിലുള്ള ബന്ധം, അതൊക്കെ ഇന്ന് സ്വപ്നമാണ്. ഇന്ന് ആ ബന്ധങ്ങളൊന്നുമില്ല. ആ കാലമൊക്കെ എത്രയോ പോയി. അന്ന് ഉണ്ണണമെങ്കിൽ കൊയ്ത് കൊണ്ടുവന്ന് അത് കുത്തി അരിയാക്കി ആ പുന്നലിൻ്റെ ചോറ് ആണ്.

അബ്ബുന്നത്. അന്നത്തെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഒരു വീടിന് ചുറ്റുമുള്ള ജാതിഭേദമന്യേ എല്ലാവരും കൂടെ സന്ധി കഴിയുമ്പോൾ ഒത്തുകൂടും. ഒത്തുകൂടി എന്തെല്ലാം പരിപാടികളാണ് നടത്തുന്നത്? മുടിയാട്ടം, കൈകൊട്ടിക്കളി, ഇന്ന് അന്യം പോയ പല കലകളും അന്ന് ആ പ്രദർശിപ്പിക്കും. അവിടെ അന്ന് ജാതിയില്ല, മതമില്ല, യാതൊന്നുമില്ല, എല്ലാവരും കൂടെ ഒത്തുകൂടും. ഒരു 7 മണി കഴിഞ്ഞാൽ വീടുകളിൽ നേരെ ഈ പറഞ്ഞ കളിസ്ഥലത്തെത്തുക. ഇന്ന് അങ്ങനെ ഒന്നും കാണാൻ പോലും ഇല്ല. അപൂർവം ചിലയിടത്ത് മാത്രം മൈക്കും കെട്ടി ചില കളികൾ ഒഴിച്ചാൽ മറ്റൊന്നും. അതൊക്കെ ഓർക്കുമ്പോൾ സത്യത്തിൽ ദുഃഖമാണ്. ആ ഒരു കാലം അവിടെ മുഴുവനും ചുറ്റുപാടും കാർഷിക നിലങ്ങൾ, 100 കണക്കിന് ഏക്കർ സ്ഥലം, എന്നും പണിയാ അവർക്ക്. അന്ന് ഇരിപ്പ് അല്ലാത്തൊരു നിലവില്ല. ഇന്നും പറ്റത്തില്ല. ഇന്ന് കാരണം എന്താ വെച്ചാൽ തോടുകളെല്ലാം തന്നെ ഓരോരുത്തരും കൈവശപ്പെടുത്തി തോടിൻ്റെ വീതി കുറഞ്ഞ് വെള്ളം കിഴക്കുന്നു വരുമ്പോൾ അത് പൊങ്ങി എല്ലാം വെള്ളത്തിനടിയിലായി. അശാസ്ത്രീയമായ, പ്രകൃതിയെ സ്നേഹിക്കാത്ത ഒരു സമീപനം സമൂഹം എടുത്തതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടമാണെന്നുണ്ടാകുന്നതെല്ലാം. പണ്ടതല്ല, എത്ര വെള്ളം ഒഴുകി വന്നാലും അതെല്ലാം നിറയാനുള്ള സംഭരണികളെപ്പോലെ ഇതിൻ്റെ തോടുകളും കൈത്തോടുകളും ഉണ്ടായിരുന്നു. ഇന്നതെല്ലാം പോയി. അത് തന്നെയല്ല, ഇന്ന് റോഡുകൾ ഉണ്ടാക്കുന്നതെല്ലാം ഈ കൈത്തോടുകൾ നികത്തിയ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഈ പ്രവൃത്തികളെല്ലാം തന്നെ ഭാവിയിൽ നമുക്ക് ഭയങ്കരമായ ദോഷം ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവില്ലാതെ. നമ്മുടെ പൂർവികന്മാർ എത്രയോ വലിയ എഞ്ചിനീയർമാരായിരുന്നു. ഒരു സ്ഥലത്തു നിന്നൊരു വെള്ളം ഒഴുകി വന്നാൽ ആ വെള്ളം കടലിൽ പോയി വീഴത്തക്ക രീതിയിലുള്ള സംവിധാനം അവരുണ്ടാക്കി വെച്ചിരുന്നത്. അതെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ആ പഴയ ഒരു കാലഘട്ടം, പണ്ട് കൊയ്ത്തു തുടങ്ങിയാൽ ഞങ്ങളുടെ ഇവിടെയുള്ള കർഷകത്തൊഴിലാളിക്കൊന്നും പട്ടിണിയില്ല. ഇഷ്ടം പോലെ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ അവർക്ക് നെല്ല് കിട്ടും. ഈ കൊയ്ത് കൊണ്ടിരുന്നതെല്ലാം അവർ സംഭരിച്ച് സൂക്ഷിച്ച് വെച്ച് അവരുടെ പഞ്ഞമാസക്കാലത്തേക്ക് അവർ ഉപയോഗിക്കും. എന്നാൽ അത് പോയി. പണ്ടത്തെ തൊഴിലാളികളെന്ന് പറഞ്ഞാൽ 7 മണിക്കിറങ്ങും, സന്ധ്യ വൈകുന്നേരം വരെ പണിയും. കാരണം അവർക്ക് അവരുടെ ജന്മിയോട് പ്രതിബദ്ധതയുണ്ട്. ഇന്ന് നേരെ മറിച്ച അത് ഞാനും ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രകൃതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊക്കെ അതിനകത്തൊരു പങ്കാണ്. കാര്യം അങ്ങനെ ചെയ്യേണ്ട. അങ്ങനെ അതിൻ്റെ ഫലമായിട്ടെന്താ വെച്ചാൽ ഒത്തിരി നഷ്ടങ്ങളുണ്ടായി. എന്നാൽ അവർ ഈ അവകാശങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ, കടമകളെപ്പറ്റി പഠിപ്പിച്ചിട്ടില്ല. അതൊരു വലിയ കുറ്റമായി ഞാൻ ഇന്നും കാണുന്നത്. എനിക്കൊരു കുറ്റബോധം അതാണ്. എന്തായാലും ആ ഒരു അകൽച്ച നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയും. ഇനിയെങ്കിലും അതൊക്കെ മാറി പഴയ ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ച് ഈ മണ്ണെൻ്റെതാണ്, ഈ മണ്ണിനെ ഞാൻ സംരക്ഷിക്കണം. പണ്ട് നമുക്കറിയാം സ്കൂൾ തുറക്കുന്ന അന്ന് മഴ പെയ്തിരിക്കും, ഒരു പ്രവചനവും വേണ്ട. കാരണം അത് പ്രകൃതിയുടെ ഒരു എന്തെന്നായിരുന്നു. എന്തു ചെയ്യൂ, 1-ാം തീയതി ചിലപ്പം അതിന് മുമ്പ് 1 മാസം മുമ്പേ മഴ തുടങ്ങും. അതിൻ്റെ കാരണം വെച്ചാൽ ഭൂമിയെ നമ്മൾ സ്നേഹിക്കുന്നില്ല. ഭൂമിയെ സ്നേഹിച്ചാലേ ഭൂമി നമ്മളെ കരുണ കാണിക്കത്തുള്ളൂ. അതൊക്കെ എത്രയോ കറക്റ്റായ കാര്യങ്ങളായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു വലിയ ഒരു തിരിച്ചറിവുണ്ടാകണം സമൂഹത്തിന്. അതിനാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ക്ലാസ്സുകൾ നടത്തണം, അവരെ ബോധ്യപ്പെടുത്തണം. നമ്മളുകൂടെ വിചാരിച്ചാലേ ഈ സമൂഹം നന്നാവൂ എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അമ്പലപ്പുഴ എന്ന് പറയുന്നതൊരു എന്താ പറയണ്ടത്, ഇത്രയും സാംസ്കാരിക പൈതൃകമുള്ള സ്ഥലം വേറെ വിളിക്കുന്നു. കുഞ്ഞൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളിലുണ്ടായത് അമ്പലപ്പുഴ എന്നല്ലേ. ഇത്രയും പരസ്യമായിട്ട് രാജാവിനെ അധിക്ഷേപിക്കാൻ, അതും ഹാസ്യത്തിൽ കൂടെ, ആരെയും പരിഹസിക്കാൻ കഴിയുന്ന ഓട്ടംതുള്ളൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുഞ്ഞൻ നമ്പ്യാർ ചാക്യാർ കൂത്തു പറഞ്ഞപ്പം നമ്പ്യാർ അബദ്ധത്തിൽ ഉറങ്ങിപ്പോയി. നമ്പ്യാർ ഉറങ്ങുക, നമ്പ്യാരെ കണ്ണക്കിലു ശകാരിച്ചു, കളിയാക്കി. ആ വയ്യാക്കിയും തീർക്കാൻ പിറ്റേ ദിവസം വൈകുന്നേരം അമ്പലത്തിൻ്റെ തൊട്ടടുത്തൊരു കളിത്തട്ടുണ്ട്. ആ കളിത്തട്ടയിൽ അദ്ദേഹം ഓട്ടത്തുള്ള അവതരിപ്പിക്കുക. അതൊരു വല്ലാത്തൊരു ഒരു ചരിത്രമായിരുന്നു. അങ്ങനെ ചാക്യാരെന്ന് വന്ന ദുഃഖം പറഞ്ഞപ്പോഴാണ് രാജാവ് തിരുവിതാംകൂർ ദേവസ്വങ്ങളിൽ ഓട്ടത്തുള്ളൽ പാടില്ല എന്ന് ഒരു നിരോധനം കൊണ്ടുവന്നു. ആ നിരോധനം മാറ്റി തന്നെ സുധാകരൻ ചെയർമാനും ഞാൻ വൈസ് ചെയർമാനുമായിട്ട് കുഞ്ഞൻ നമ്പ്യാർ സ്മാരകത്തിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഗവൺമെൻറ്റിൽ റെപ്രസെൻറ്റേഷൻ കൊടുത്ത് ഇത് മാറ്റണം, ഇത്രയും വലിയൊരു ജനകീയ കല അങ്ങനെ നിരോധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ അന്നത്തെ ഗവൺമെൻറ്റാണ് അത് മാറ്റി ഇപ്പം എല്ലാ അമ്പലങ്ങളിലും ഓട്ടത്തുള്ളൽ. പിന്നെ ഭഗവാൻ തകീശ്വരപ്പിള്ള, അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് അമ്പലപ്പുഴയായിരുന്നു. അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത് കോടതി എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴയാണ്. എന്നും വൈകുന്നേരം വരെ അദ്ദേഹം അവിടെ ഉണ്ട്. അതുപോലെ എത്രയോ കേരള രാഷ്ട്രീയത്തിലെ അധികായ രാഷ്ട്രീയ നായർ, കെ കുമാരപിള്ള, കെ കുഞ്ചുള്ള സാറ്, അങ്ങനെയുള്ള ഒരു വലിയ പാരമ്പര്യമുള്ള നാടാണ്. പിന്നെ ശ്രീസ്വാമി ക്ഷേത്രം, 100 ആണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രം. ഇന്നും അവിടുത്തെ പാൽപായസം, അവിടെ 19 കൊല്ലമാണ് ഗുരുവായൂരപ്പന് ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് ടിപ്പു ഗുരുവായൂർ ആക്രമിക്കപ്പെടും എന്നൊരു സന്ദേഹം ഉണ്ടായപ്പോൾ ദേവപ്രശ്നം മെച്ചപ്പെടുത്തേക്ക് പറഞ്ഞത് അമ്പലപ്പുഴ പോയിരുന്നാൽ മതി എന്നാണ്.
അങ്ങനെ അമ്പലപ്പുഴയിൽ കൊണ്ട് വെച്ച് 19 കൊല്ലം അവിടെ ഇരുന്നു. 19 കൊല്ലം കഴിഞ്ഞാൽ അവിടെ നിർത്തുണ്ട് ഗുരുവായൂർ. അന്ന് ദേവനാരായണ ആരാ അദ്ദേഹം വളരെ വേദനയോടുകൂടി ഇതുകൊണ്ട് ഗുരുവായൂർ കൊടുത്തു കഴിഞ്ഞ് ഇനി എൻ്റെ ഘടനയെ ഞാൻ എന്ന് കാണും എന്ന് പറയുമ്പോഴാണ് വല്യമംഗല സ്വാമികൾ പറയുന്നത്, എന്തിനാ ദുഃഖിക്കുന്നത്, എന്നും 12 മണിക്ക് അമ്പലപ്പുഴയുണ്ട്, ഉണ്ണുന്ന നിങ്ങൾ രണ്ടുപേരും കൂടാ, അതുകൊണ്ട് വിഷമിക്കണ്ട, അവിടെ ഉണ്ട്. അപ്പോൾ അത് ലോജിക്കെന്ന് വെച്ചാൽ അവിടെ 11:30 നടയടയ്ക്കും, പിന്നെ ഉച്ച കഴിഞ്ഞേ ഉള്ളൂ അവിടെ നട തുറക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ വരുന്നു എന്നാണ് ഒരു സങ്കല്പം. അങ്ങനെ ആ മഹാക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ അവിടെ മറ്റു കലകളൊന്നുമില്ല. അവിടെ കഥകളി, കഥകളിയുടെ ഈറ്റില്ല മരുന്നത്. ഉത്സവത്തിനൊക്കെ 4 കഥകളി നിർബന്ധമാണ്, 2 മേജർ സെറ്റും 2 മാത്തൂർ സെറ്റും. പിന്നെ മാത്തൂർ കുടുംബം രാജാവിൻ്റെ പടത്തലവന്മാരായിരുന്നു, അവർ താമസിക്കുന്ന അമ്പലപ്പുഴയാണ്. മോഹന കുഞ്ഞുമണിക്കർ ഓൾ ഇന്ത്യ റേഡിയോയുടെയൊക്കെ ഒത്തിരി പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ഡൽഹിയിൽ നടന്ന പരിപാടിയിലൊക്കെ അദ്ദേഹം പോയി അവാർഡുകൾ മേടിച്ചിട്ടുള്ള ആളാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മകനാണ്, രാജു പണിക്കലാണ് ഇപ്പോൾ അത് നടത്തുന്നത്. അതൊക്കെ അന്യം നിന്ന് പോയതാണ്. പക്ഷേ ഇന്നത് ഭയങ്കരമായിട്ട് പുഷ്ടിപ്പെട്ട് ഇഷ്ടം പോലെ പിള്ളേർ, ഇപ്പോൾ അതൊരു 100-150 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഇഷ്ടമാണ്, അതൊരു കായിക അഭ്യാസ പ്രകടനമാണല്ലോ. അമ്പലപ്പുഴ വേലകൊണ്ട് അമ്മയും വേണ്ട എന്ന് പറയുന്നൊരു പാട്ട് വരെയുണ്ട്. അപ്പോൾ ആ വേലകളി അമ്പലപ്പുഴയുടെ ഒരു സ്വന്തം പൈതൃകമാണ്. അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള അമ്പലപ്പുഴയ്ക്ക് ഒത്തിരി നന്മയുടെ, അങ്ങനെ ഒത്തിരി നല്ല വിശേഷങ്ങളുടെ ഒരു നാട് അമ്പലപ്പുഴ. പരസ്പര സ്നേഹം, അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മൈത്രി, ആ പ്രക്കാടെന്ന് പറയുന്ന അവിടെ തൊട്ടടുത്ത് 3 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു സ്ഥലത്ത് ഹിന്ദു ദേവാലയം, അപ്പുറത്ത് മുസ്ലിം പള്ളി, അതിൻ്റെ അപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളി. ഈ മൂന്നും ഏതാണ്ട് 50 മീറ്റർ ചുറ്റിലും അതിക്കുന്നത്. അത് സൗഹൃദങ്ങളുടെ ഒരു തന്നാണ്, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂമി വിട്ടുകൊടുത്തതാണ്. കാക്കാഴം പള്ളിക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നത് ഹിന്ദുക്കളാണ്. അമ്പലപ്പുഴ അമ്പലത്തിലെ ഉത്സവത്തിന് ദക്ഷിണ വയ്ക്കാൻ മെറ്റവാക്കൊണ്ടിരുന്നത് കാക്കാഴം പള്ളിയിൽ നിന്നാണ്, അതുകൊണ്ട് വയ്ക്കണമെന്നാണ്. അതുപോലെ തന്നെ എണ്ണ കൊണ്ടിരുന്നത് ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നാണ്. പണ്ടത്തെ കാലത്ത് ചെയ്ത ആ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അത്? മുസ്ലിയാർ കൊടുക്കുന്ന മെറ്റവാക്ക് കൊണ്ട് വെച്ചിട്ട് വേണം അവിടെ പണി തുടങ്ങാൻ. പിന്നെ രാജാവിൻ്റെ അങ്ങനെ ഉത്സവത്തിനൊക്കെ വലിയ പ്രത്യേകതയുണ്ട്. രാജസ്ഥാനമൊക്കെ പോയെങ്കിൽ പോലും ഇപ്പോഴും ഉത്സവത്തിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ അമ്പലപ്പുഴയുടെ അധിപൻ വരുവോട് അവർ വന്നിട്ട് അദ്ദേഹം ഇരുന്നിട്ട് വൈകുന്നേരം പഠിത്തരം വായിക്കാൻ തുടങ്ങി. ഉത്സവത്തിൻ്റെ മുഴുവൻ വിശേഷങ്ങൾ അദ്ദേഹത്തിനൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യാൻ പോകുന്നു. അതെല്ലാം കേട്ട ശേഷം അദ്ദേഹം അനുവാദം കൊടുക്കണം. എന്നിട്ട് വെടിക്കെട്ട് പരിശോധനയുണ്ട്. അവിടെ നേരെ വടക്കൊക്കെ പടിഞ്ഞാറ് പുത്തകുളം എന്നൊരു കുളമുണ്ട്, അതിൻ്റെ ഉപ്പിക്കൊണ്ട് അത് കത്തിച്ച് കാണിക്കും. അതുകൂടെ തൃപ്തിയായി കഴിയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ശരി നടത്തിക്കോ. ആ ഒരു ആചാരമാണ്, ആചാരം ഇന്നും കളയുന്നില്ല. പഠിത്തരം വായന അവിടെ ഇപ്പോഴും അങ്ങനെ വെച്ചല്ല, രാജാവ് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഈ വേലക്കാരി കളിക്കും. ആദ്യത്തെ വൈകുന്നേരം 5 മണിക്ക് 5:30 അത് കഴിഞ്ഞ് 7-8 മണിക്ക് കളിയുണ്ട്. അതാണ് തിരുമുമ്പിൽ വേല. രാജപ്രഭുവൻ അവിടെ വന്നിരിക്കും, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൂടെ അത് കളിച്ച് കാണിക്കണം, അദ്ദേഹം തൃപ്തിപ്പെടണം. ഇതാണ് അതിൻ്റെ ഒരു ആചാരം. അതിന്നും യാതൊരു എന്തൊന്നും ഇല്ലാതെ നടക്കുന്നു. പിന്നെ നാടശാല സദ്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ സവിശേഷമായ, അന്നൊക്കെ 10,000 പങ്കെടുക്കുന്നത്, അത് 9-ാം ഉത്സവത്തിൻ്റെ എന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത്. വല്യമംഗല സ്വാമികൾ ഭഗവാനെ കാണാൻ തൊഴാൻ വരുമ്പം, ഉച്ചയ്ക്ക് തൊഴാൻ വരുമ്പം ഭഗവാനെ കാണുന്നില്ല. അതങ്ങനെ അവസാനം എവിടെ പോയി എന്നറിയാൻ വരാതെ അദ്ദേഹത്തിൻ്റെ ദിവ്യശക്തി ഉണ്ടല്ലോ, അദ്ദേഹം കണ്ണാ കണ്ണാ കണ്ണാ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ നാടശാലയിൽ ഈ അമ്പലവാസികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നടപടിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ അങ്ങനെ നെയ്വളം വന്നു. അത് കണ്ട ഉടനെ ഇദ്ദേഹം കണ്ണാന്നൊന്ന് വിളിച്ചു. അപ്പോഴാണ് അവരൊക്കെ വിചാരിക്കും, യോ ഞങ്ങൾ കണ്ണനാലോ ഞങ്ങൾ നീ. ആ സന്തോഷത്തിൽ അവർ പിന്നെ ഉണ്ണത്തില്ല, പിന്നെ ചോറൊക്കെ വലിച്ച് വാരി എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ്. ഇപ്പോഴും ചോറിയാം അവിടെ, ഇപ്പോഴും ആരുടെ പേർക്കും ചോറിയതാണ്, ഏത് പോലീസ് ആഫീസറുടെ മേലും ചോറിയാണ്, ഏത് അധികാരിയുടെ മേലും ചോറിയാണ്, ഒരു കുഴപ്പമില്ല. ആ 9-ാം ഉത്സവത്തെ നാടശാല സദ്യ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സവിശേഷമായ അമ്പലപ്പുഴക്കാരുടെ ഒരു സ്വത്താണ് അത്. അതൊക്കെ കാണുക, കേൾക്കുക, എവിടെ നിന്നൊക്കെയാൾ വരുന്നത്, അങ്ങനെ എന്തെല്ലാം. നമ്മുടെ പാൽപ്പായസമാണെങ്കിൽ തന്നെ, പക്ഷെ അമ്പലപ്പുഴ ഉണ്ടാക്കുന്ന പായസത്തിൻ്റെ പ്രത്യേകതയാണ് അത്. എങ്ങനെ ഈ കളറുണ്ടാകുന്നു, എങ്ങനെയാകുന്നു എന്ന് പരീക്ഷിക്കാൻ പറ്റുന്നത്. ഒരു പാൽ തിളച്ചെല്ലാം കഴിഞ്ഞിട്ട് അരി അങ്ങോട്ട് വാസുദേവോ എന്ന് പറഞ്ഞ ഇത് അരി പഞ്ചസാര ഇടുന്നത്, വാസുദേവോ എന്ന് പറഞ്ഞ് 3 വിളി വിളിച്ചിട്ട് കുട്ടിയും നോക്കുമ്പോൾ സ്വർണ്ണ കളറായി. അതൊരു അത്ഭുതമാണത്. എന്തായാലും ആ പാൽപ്പായസം അമ്പലപ്പുഴയ്ക്കൊരു ഞങ്ങൾക്ക് അഭിമാനമാണ്. എന്തും നേടാവുന്ന ഒരു സാധന പാൽപ്പായസം, അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ് പാൽപ്പായസം. അതാ ക്ഷേത്രം, അന്ന് തൊട്ടടക്കുന്ന പള്ളികൾ, കരിമാടിക്കുട്ടൻ, തൊട്ടടുത്ത കരിമാടിക്കുട്ടൻ. അത് പണ്ട് പറഞ്ഞിരുന്നത് ബ്രാഹ്മണം വന്നപ്പോൾ ഒരു ഗിരിജാതിക്കാരൻ നിന്നപ്പം ശപിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു കൈ ആന കുട്ടി ഓടിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആ പഞ്ചായത്തൊക്കെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു സമയത്ത്,
ആലപ്പുഴ കളക്ടറേറ്റിൽ നിന്നൊരു മെസ്സേജ് വരുന്നു, കണക്കെ ഇത് ബുദ്ധ വിഗ്രഹമാണ്.

0: എന്ന് അവരുടെ രേഖകളിൽ കാണുന്നു. അതുകൊണ്ട് ദലൈലാമ ഇങ്ങോട്ട് വരുന്നു, ഒന്ന് കാണണം, ആ സ്ഥലം ഒന്ന് കാണണം. അപ്പോഴാണ് ഇങ്ങനൊരു പുതിയൊരു ചരിത്രം മുമ്പിൽ വരുന്നത് ഞങ്ങളുടെയൊക്കെ. അങ്ങനെ ദലൈലാമ വന്നു, അദ്ദേഹം വന്ന് കണ്ടു. അവരത് ഐഡൻറ്റിഫൈ ചെയ്തത് ഞങ്ങളുടെ വിഗ്രഹമാണ്. അദ്ദേഹം അന്ന് തന്നെ അവിടെ അന്ന് 50,000 രൂപ ഫണ്ടിൽ തന്നൊരു റോഡുണ്ടാക്കാൻ വേണ്ടി അന്ന് തന്നെ റോഡുണ്ടാക്കി. ഇപ്പം അത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമായിട്ട് സർക്കാർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്ദർശകർ വരുന്നുണ്ട്. കാരണം ഇതൊരു ബുദ്ധവിഗ്രഹം എന്ന് പറയുമ്പോൾ സ്വാഭാവിക ബുദ്ധ സംസ്കാരത്തിൻ്റെ എന്ന ഭാഗമല്ലേ അത്. അങ്ങനെ പല രീതിയിലും തകഴി സ്മാരകം, കുഞ്ചൻ നമ്പ്യാർ സ്മാരകം, കുഞ്ചൻ നമ്പ്യാരുടെ സ്മൃതി ബന്ധമുണ്ട്. കുഞ്ചൻ നമ്പ്യാർ അവസാനം മരിച്ചത് അവിടെ കിടന്നല്ലേ, അദ്ദേഹം വന്നു ഇടയ്ക്കൊന്ന് വിണങ്ങിപ്പോയി, പിന്നെ തിരിച്ചു വന്നു, പിന്നെ എങ്ങും പോയില്ല. പിന്നെ അവിടെ തന്നെ അവിടെ തെക്കുവശത്ത് അമ്പലത്തിൻ്റെ കൊച്ചു തെക്കോട്ട് മാറിയൊരു 6 അടി മാറിയൊരു സ്മാ അതൊക്കെ ഇപ്പം ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയാണ് അതിൻ്റെ എല്ലാം നീ കലാകാലങ്ങളിൽ ഓരോ ഗവൺമെൻറ്റിനും കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആ കമ്മിറ്റിയുടെ കാര്യം ഇപ്പം സ്മൃതി മണ്ഡപമായി, ഇപ്പം മനോഹരമായ ഓഡിറ്റോറിയം, അതൊക്കെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലാക്കുന്ന രീതിയിലുള്ള ആ കുഞ്ഞനമ്പ്യ സ്മാരകം ഉൾപ്പെടെയുള്ള എത്രയോ സ്മാരകങ്ങൾ അമ്പലപ്പുഴയുടെ മാത്രം തനതായ പോലെ. ഇനി അപ്പുറത്ത് വേറൊന്നും വേണ്ട കുഞ്ഞനമ്പ്യ സ്മാരകം പോലെ. പിന്നെ അമ്പലപ്പുഴ ബ്രദേഴ്സ് നാദസ്വര ചക്കാലിയുടെ ചക്രവർത്തിമാരല്ലേ, അത് ശിവാനന്ദമ്മയുടെ പാട്ടിൽ അമ്പലപ്പുഴക്കാരുടെ നാദസ്വര ലഹരി എന്ന് പറയുന്ന പാട്ട് വരെ ഉണ്ടായിട്ടുണ്ട്. അത് ജ്യേഷ്ഠാനിയന്മാർ സർവകലാവല്യവനായ രാവണിച്ചേട്ടൻ. രാവണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാ കലയും അറിയാം, അദ്ദേഹത്തിന് അറിയാൻ പറ്റാത്ത ഒന്നുമില്ല. ആ 3 പേരും അങ്ങനെ അമ്പലപ്പുഴയുടെ എന്നും ഞങ്ങൾ അഭിമാനത്തോടുകൂടി അമ്പലപ്പുഴ സഹോദരന്മാർ എന്ന് പറയുമ്പോൾ അമ്പലപ്പുഴക്കാർക്കൊരു അഭിമാനമാണ്. അങ്ങനെയുള്ളവരുടെ എല്ലാം ജന്മം കൊണ്ട് പവിത്രമായ ഒരു നാടാണ് എൻ്റെ നാട്. ഞങ്ങളൊക്കെ അതിലാണ് ഊറ്റം കൊള്ളുന്നത്. പക്ഷേ അവരൊക്കെ കാണിച്ചെന്ന വഴികൾ, അവരുണ്ടാക്കി തന്ന ആ വലിയ വലിയ പേരും പെരുമയും ഇന്നും കളയാതെ സൂക്ഷിക്കണം എന്നൊരു അപേക്ഷയാണ് ഞങ്ങളെപ്പോഴുള്ളവർക്കുള്ളത്. ഇപ്പം അവിടെ തന്നെ ഞങ്ങൾ തന്നെ ഫോക്കസ് എന്നൊരു സംഘടനയുണ്ട്. ഞാൻ എൻ്റെ ചെയർമാനാണ്. ഞങ്ങൾ എല്ലാ കൊല്ലവും ശങ്കരനാരായണ അക്കര ഉത്സവം നടത്തുന്നുണ്ട്. അതുപോലെ തിലകൻ ജയന്റെ അവസാന കാലത്ത് 18 മാസം അമ്പലപ്പുഴ താമസിച്ചത്, 18 മാസം എൻ്റെ കൂടെ ആയിരുന്നു അമ്പലപ്പുഴ താമസിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു നാടസമിതി ഉണ്ടാക്കി, അമ്പലപ്പുഴ അക്ഷരജ്വാല. അങ്ങനെ ആദ്യത്തെ നാടൻ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ പിന്നെ ഒരു ഇന്ത്യൻ ട്രിപ്പിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അദ്ദേഹം സിനിമയിൽ സജീവമായി. പക്ഷേ അദ്ദേഹം മറ്റു ദിവസം മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അമ്പലപ്പുഴയാണ് അഭയം കൊടുത്തത്. പിന്നെ എനിക്കിപ്പം പറയാൻ തോന്നുന്നൊരു പ്രധാന കാര്യം, ഇപ്പം ക്ഷേത്രങ്ങളിൽ ഭയങ്കര തിരക്കാണ് ഈ വിശേഷ ദിവസങ്ങളിൽ. പക്ഷേ ശ്രീകോവിലിനകത്ത് ആളില്ല എന്ന് പറഞ്ഞാൽ ഡിവോട്ടീസ് അല്ല, ശ്രീകോവിലിൽ വളരെ പരിമിതമായ ആൾക്കാർ മാത്രം. ഒരു പാർക്കിൽ പോണ പ്രതീതിയാണ് ഇപ്പം ക്ഷേത്രങ്ങളിൽ പോയാൽ. അത് അധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എൻ കെ രാമ സാർ ദേശീയ ഉപദേഷ്ടാവായിരുന്നു, അമ്പലപ്പുഴ വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് പോകാൻ തോന്നുന്നില്ല, വളരെ നിർബന്ധിച്ച അദ്ദേഹത്തെ ഒരു ദിവസം കൊണ്ടുവന്നത്. ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ അദ്ദേഹം വരും. അദ്ദേഹം ശബരിമലയ്ക്ക് പോകുന്നുണ്ടോ, മാതൃസ്ഥാനത്ത് വന്നേ പോകത്തുള്ളൂ. അമ്പലപ്പുഴ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശാസ്താവിൻ്റെ മാതൃസ്ഥാനമാണ്, അവിടെ വന്ന് തൊഴുതിട്ടേ അദ്ദേഹം പോകത്തുള്ളൂ. അങ്ങനെയുള്ള എത്രയോ വലിയ ആൾക്കാർ, ടി കെ നായർ സാറ്, അദ്ദേഹത്തിൻ്റെ സഹസർപ്പിണി ഒക്കെ ഉള്ളവരൊക്കെ തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ സ്ഥിരം സന്ദർശകരാണ്. അങ്ങനെ പലരും വേദനിക്കുന്നവർ അവിടെ വന്ന് അവരുടെ ദുഃഖങ്ങൾ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അമ്പലപ്പുഴയും ക്ഷേത്രവും അത്രയും വലിയ ഗുരുവായൂരായിരിക്കും, കൊച്ചു ഗുരുവായൂരാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ. പിന്നെ ഞങ്ങളുടെ കാർഷിക സംസ്കാരം അറിയാമല്ലോ. കാർഷിക സംസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ് സ്നേഹത്തിൻ്റെ. ഒരു ചെടി വെച്ചാൽ വളരുമ്പം വളരെ തോറും അതിന് സ്നേഹം കൊടുത്തുള്ളൂ. കാരണം നമ്മളവിടെ പോയി അവരെ പോവും, നോക്കും, വളർന്നോ കിളിച്ചോ ഇല വന്നോ. അതാണ് സംസ്കാരം, കാർഷിക സംസ്കാരം. ഇന്ന് അതില്ല, അതില്ലാതെ പോയതിൻ്റെ ദോഷമാണെന്ന് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മളെല്ലാം കാർഷിക സംസ്കാരത്തിലേക്ക് തിരിച്ചു വരണം. ഞങ്ങളുടെ നാട് അതിന് പറ്റിയ നാടാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അനുചേച്ചി,
1: എന്താടാ?
0: ഇനി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. വലിയ ഉത്തരവാദിത്തമുള്ള ആളാണെന്ന് പറഞ്ഞ് കിടന്ന അഭിചേച്ചി ഈ സമയത്ത് നമ്മളെ ഒറ്റയ്ക്കാക്കി മുങ്ങിയില്ലേ?
2: സത്യം, പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരാളാണോ നമ്മൾ ഇത്രയും നാൾ വാനോളം പുകഴ്ത്തിയത്? ഇനി മടിയിൽ കനമുള്ളതുകൊണ്ടാണോ എന്നും അറിയില്ലല്ലോ.
3: ബേബി എന്താ ഉദ്ദേശിച്ചത്?
2: അല്ല, ഓഡിറ്റല്ലേ, കണക്കിൽ കള്ളത്തരങ്ങൾ ഉണ്ടോ എന്ന് ഇത്രയും നാൾ നോക്കിയ ആൾക്കല്ലേ അറിയൂ.
0: അപ്പോൾ എവർ വരുന്നത് അറിഞ്ഞിട്ട് തന്നെ പോയതായിരിക്കും അല്ലേ?
2: അല്ലാതെന്താ? അനാമികയ്ക്ക് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞിട്ടും ഇത്രയും നാൾ ഇവിടെ നിന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം പോകുന്നത് എന്തിനായിരിക്കും? അതും ഒരു വാക്കും ആരോടും പറയാതെ. നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ കുട്ടപ്പായി?

0: ഞാനൊന്നും അറിഞ്ഞില്ലേ. നമുക്കല്ലെങ്കിലും ഇങ്ങനെയുള്ളവരുടെ കൂട്ട് വേണ്ടേ വേണ്ട.
1: ദാ ഗംഗാരേട്ടൻ എത്തിയല്ലോ. പറ ഗംഗാരേട്ട, നിങ്ങൾ വല്ലതും അറിഞ്ഞിരുന്നോ?
2: എന്റെ ബേബി, കണക്ക് പുസ്തകം എടുക്കാൻ പോയാ എന്നോടാണോ വേറെ എന്തോ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നത്?
0: അഭിരാമി ചേച്ചി ഇവിടുന്ന് പോകുന്ന കാര്യം അറിയാമായിരുന്നോ എന്നാണ് ബേബി ചേച്ചി ചോദിച്ചത്.
1: ആ
2: ഞാൻ എങ്ങനെ അറിയാനാണ് കുട്ടപ്പായി?
3: പറഞ്ഞു പറഞ്ഞു നമ്മൾ ആടിനെ പട്ടിയാക്കണോ? കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ കഥകൾ ഉണ്ടാക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ മാർഗരറ്റിനോട് എങ്ങോട്ടോ പോയി വരാമെന്ന് പറഞ്ഞിട്ടല്ലേ അഭിരാമി പോയത്? മാർഗരറ്റ് വരട്ടെ, നമുക്ക് ചോദിക്കാം. തൽക്കാലം ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ അനാമിക തയ്യാറാണോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം.
4: ഞാൻ തയ്യാറാണ് ഫാദർ. തത്വചിന്ത പറഞ്ഞു നടക്കുന്നവരെ പോലെ പ്രതിസന്ധി വരുമ്പോൾ വഴുതി മാറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല.
0: അതാണ് നമ്മുടെ അനുചേച്ചി.
3: നല്ലത് അനാമിക. എല്ലാവരും ചേർന്ന് അനാമികയെ സഹായിച്ച് കണക്കുകളെല്ലാം കൃത്യമാക്കി വയ്ക്കൂ.
0: അനുചേച്ചി,
4: ആ
0: എന്തായി? അക്കൗണ്ടുകളൊക്കെ മരവിപ്പിക്കും എന്നൊക്കെ കേട്ട് ഞങ്ങളൊക്കെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു.
4: അക്കൗണ്ടൊന്നും മരവിപ്പിക്കില്ല കുട്ടപ്പായി.
1: അല്ല, അഭിരാമിയുടെ സമയത്തെ ചില കണക്കുകൾ കാണുന്നില്ലെന്നും അതും കൂടി ഇല്ലാതെ പ്രശ്നം തീരില്ലെന്നുമാണല്ലോ അവർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നിട്ട് എങ്ങനെ ശരിയായി?
4: ഞാൻ അതെല്ലാം പല രജിസ്റ്ററിൽ നിന്ന് ഒപ്പിച്ചു ബേബി ചേച്ചി. ഗംഗാരേട്ടനും ഞാനും രാത്രി മുഴുവൻ ഇരുന്ന് കുറച്ച് മെനക്കെടേണ്ടി വന്നെങ്കിലും അതെല്ലാം കാണിച്ച് ഓഡിറ്റർമാരുടെ സംശയം തീർത്തത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്.
3: വലിയൊരു കടമ്പയാണ് അനാമിക ഇപ്പോൾ കടന്നുകയറിയത്.
1: അല്ല അനാമികേ, വല്ല കള്ളക്കണക്കും കണ്ടെത്തിയോ?
4: അതൊന്നുമില്ല ബേബി ചേച്ചി, അപൂർണമായിരുന്നു പലതും എന്നേ ഉള്ളൂ. കണ്ടെത്തി ടാലി ചെയ്യാൻ പ്രയാസമുണ്ടായില്ല.
0: അനുചേച്ചിയാണ് ഞങ്ങളുടെ റിയൽ ഹീറോ. എഴുത്ത് മാത്രമല്ല കണക്കുകളുടെ കളിയും ചേച്ചിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചില്ലേ? അഭിരാമി ചേച്ചിയെ പൊക്കി പിടിച്ച് നടന്നവർക്കൊക്കെ അത് മനസ്സിലായല്ലോ, അല്ലേ?
3: സാഹചര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നതൊക്കെ നല്ലതാണ് കുട്ടപ്പായി. പക്ഷെ ആ നിൽപ്പിലും ചാട്ടത്തിലും മറ്റുള്ളവരുടെ മുകളിൽ ചെളിവാരി എറിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.
1: ഫാദർ ഇപ്പോഴും ആ അഭിരാമിയെ പൊക്കി പിടിച്ചോണ്ടിരുന്നോ? അല്ലെങ്കിലും ചിലരോടുള്ള ഇഷ്ടത്തിൽ എല്ലാം ഫാദർ മറക്കും.
3: ആഹാ, എനിക്കും രക്ഷയില്ലല്ലോ. അഭിരാമിയുടെ ആബ്സെൻസ് ഒരു ഊരാക്കുടുക്കാവുകയാണല്ലോ, നമുക്കത് അഴിച്ചേ തീരൂ. വരൂ, മാർഗരറ്റിനെ നമുക്കൊന്ന് പോയി കാണാം.
0: ഓ, ഞങ്ങളൊന്നുമില്ല, ഫാദർ തന്നെ പോയാ മതി.
4: അങ്ങനെയല്ല കുട്ടപ്പായി, എന്താ നടന്നതെന്ന് അറിയണമല്ലോ.
2: അനാമിക തന്നെയാണോ ഇത് പറയുന്നത്?
4: അതെ, ഞാൻ തന്നെ. ആശയങ്ങളാണ് കലഹിക്കേണ്ടത്, വ്യക്തികളല്ല എന്ന് നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്?
3: അനാമിക പറഞ്ഞത് കേട്ടല്ലോ. വരൂ എല്ലാവരും.
1: ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഓഡിറ്റൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ?
0: അതൊക്കെ അനുചേച്ചി ഭംഗിയായി പൂർത്തിയാക്കി. അഭിചേച്ചി ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ
3: കൂട്ടപ്പായി? മാർഗരറ്റ്, ഞങ്ങൾ വന്നത് വേറൊരു കാര്യം അന്വേഷിക്കാനായിരുന്നു.
1: അഭിരാമിയുടെ കാര്യമായിരിക്കും അല്ലേ ഫാദർ? അതെ, മുങ്ങിയത് എങ്ങോട്ടാണെന്ന് അറിയണമല്ലോ.
4: മാർഗരറ്റ് പറയട്ടെ ബേബി ചേച്ചി.
5: എന്ത് പറയാനാ അനാമിക, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ എല്ലാവരും എത്ര ശ്രമിച്ചതാണ്. അവസാനം നിന്റെ കണ്ണെത്തുന്നിടത്ത് നിന്ന് മാറി നിൽക്കാൻ അഭിരാമി തീരുമാനിക്കുകയായിരുന്നു. അവളുടെ സാന്നിധ്യം നിനക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി.
0: അത് ഈ സമയത്ത് തന്നെ വേണമായിരുന്നു. തോന്നുമ്പോ വരിക, തോന്നുമ്പോ പോവുക, ഇതെന്താ വെള്ളരിക്ക പട്ടണമോ?
6: ആ, ഞങ്ങളോടൊക്കെ ഒന്ന് പറയായിരുന്നു. അനാമികയെ മറികടന്ന് അഭിരാമിയെ പിന്താങ്ങിയവരാ നമ്മളെല്ലാവരും.
5: ആ പിന്തുണയൊക്കെ ക്ഷണികമായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇത്രയൊക്കെ ഉള്ളു നമ്മളൊക്കെ. നിലപാടുകൾ മാറ്റാൻ നമ്മൾ ഒരു നിമിഷം പോലും ചിന്തിക്കില്ല. ആ വ്യക്തി ഇന്നലകളിൽ നമുക്ക് ആരായിരുന്നു, നമ്മളോട് എങ്ങനെയായിരുന്നു എന്നൊന്നും പരിഗണിക്കുകയേയില്ല.
0: ചുമ്മാതല്ലോ, ഇത്ര വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളെ വിഷമത്തിലാക്കി പോയതുകൊണ്ടല്ലേ? അപ്പോ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചതിൽ തെറ്റുണ്ടോ?

0: അറിഞ്ഞിരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ പോകില്ലായിരുന്നു.
1: അഭിരാമി എങ്ങോട്ട് പോയെന്ന് കണ്ടെത്തിയേ തീരൂ. നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് നമ്മുടെ എല്ലാ ഉത്തരവാദിത്വമാണ്.
2: അല്ല, അഭിരാമി എന്നാണ് മാർഗരറ്റിനോട് പോവുകയാണെന്ന് പറഞ്ഞിറങ്ങിയത്? രണ്ടു ദിവസം മുമ്പല്ലേ?
0: അതെ.
3: എന്താ ഗംഗാധര അങ്ങനെ ചോദിച്ചത്?
2: ബസ്സിലായിരിക്കുമോ പോയിട്ടുണ്ടാവുക? വണ്ടി വിളിക്കുന്ന കാര്യം വല്ലതും പറഞ്ഞിരുന്നോ?
1: അവൾ വണ്ടിയൊന്നും വിളിക്കില്ല. ആ പണമുണ്ടെങ്കിൽ വേറെന്തെങ്കിലും കാര്യം നടത്താമെന്ന് പറയും. ബസ്സിൽ തന്നെയാവും പോയിട്ടുണ്ടാവുക. എന്തേ ഗംഗാരേട്ടാ?
2: അല്ല, എനിക്ക് ഉറപ്പില്ല.
4: ഓ, നിങ്ങളൊന്ന് കാര്യം പറ മനുഷ്യ, ഇങ്ങനെ നെഞ്ചിൽ തീ കോരിയിടാതെ.
2: എനിക്കറിയില്ല ബേബി, പക്ഷേ രണ്ടു ദിവസം മുമ്പ് ഇവിടുന്ന് ടൗണിലേക്ക് പോയ ഒരു ബസ് അപകടത്തിൽപ്പെട്ടുവെന്ന് വായനശാലയിൽ വച്ച് പ്രാദേശിക വാർത്തയെ കേട്ടതായി ഓർക്കുന്നു. അന്ന് ഓഡിറ്റിന്റെ ടെൻഷന് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പോ മാർഗരറ്റുമായി സംസാരിച്ചപ്പോഴാണ്.
1: എന്താ എന്താ ഗംഗാരേട്ടെ പറയുന്നത്?
3: ദൈവമേ, ഗംഗാധര, നീ വേഗം പോലീസിലും അടുത്തുള്ള ആശുപത്രികളിലും ഒന്ന് അന്വേഷിക്കേ.
1: അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ ഫാദർ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല.
3: നമുക്ക് അന്വേഷിക്കാം അനാമികെ, വിഷമിക്കാതെ.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: അടുക്കളയിൽ നിന്ന്
6: വട്ടിയൂർക്കാവ് നിന്നുള്ള വിജയൻ പി നായർ കഴിഞ്ഞ ആഴ്ച അടുക്കള വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, തുടർന്ന് കേൾക്കാം.
8: അന്ന് അടുക്കളപ്പുറത്ത് ഉരൽപ്പുര ഉണ്ടാകും. ഉരൽപ്പുരയിൽ നെല്ല വച്ച് തൊലികളയാൻ കുഴിയുരൽ ഉണ്ട്. കരിങ്കല്ലിൽ ഉണ്ടാക്കുന്ന ഉരലുകൾ തറമട്ടം കുഴിച്ചിടുന്നതാണ് കുഴിയുരലുകൾ. അന്നത്തെ പെണ്ണുങ്ങൾ ഉലക്ക കൊണ്ടിടിക്കുകയും ഒപ്പം കാലുകൊണ്ട് തൂത്തിടുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നെല്ല് അതുപോലെ തന്നെ പച്ചരി ഇടിച്ചു ചതച്ച് അവലുണ്ടാക്കും. അന്ന് കുട്ടികൾക്കും വിരുന്നുകാർക്കും കൊടുക്കുവാൻ മിക്ക വീടുകളിലും അവലും ശർക്കരയും സൂക്ഷിച്ചിരുന്നു. അന്ന് അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നില്ല. വിറകുപുരയും അടുപ്പിനു മുകളിൽ കെട്ടുന്ന ചേരും ഒക്കെ തന്നെ ആയിരുന്നു ആഹാരം പാകം ചെയ്യാൻ തീയായി ഉപയോഗിച്ചിരുന്നത്. ഇരുമ്പുകല്ലിൽ ദോശ ചുട്ടാൽ ചെറുതീ മതി. വേനൽക്കാലത്ത് പൊഴിഞ്ഞു വീഴുന്ന കരിയിലകൾ വരെ ചാക്കിൽ വാരിക്കൂട്ടി വച്ചിരുന്ന് തീ കത്തിക്കുമായിരുന്നു. ആ ചാരം പിന്നീട് കൃഷിക്കുപയോഗിക്കും. ഇന്നത്തെ പോലെ രാസവളത്തിൻ്റെ ആവശ്യം അന്നുണ്ടായിരുന്നില്ല. പച്ചിലകളും ഉണങ്ങിയ ഇലകളും ചാരവും ചാണകവും തന്നെയാണ് വളങ്ങളായി ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ റബ്ബർ തോട്ടത്തിൽ പൊട്ടിവീഴുന്ന റബ്ബർ കുരുവിൻ്റെ തോടുകൾ പെറുക്കിയെടുത്ത് ചാക്കിലിട്ട് കൊണ്ടുവന്ന് സൂക്ഷിക്കും. ചിരട്ട കത്തും പോലെ നല്ല ചൂടിൽ റബ്ബർ തോടും കത്തും. അടുപ്പിൻ്റെ അടുത്തിരുന്ന് മിതമായി തീ കൊടുത്ത് പാകം ചെയ്യുന്ന ആഹാരങ്ങൾ വളരെ രുചികരമായിരിക്കും. പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയായതുകൊണ്ട് ഒരാൾ കറിക്കരയ്ക്കുമ്പോൾ മറ്റൊരാൾ തേങ്ങ ചിരുകി കൊടുക്കും. അങ്ങനെ കുനിഞ്ഞും ഇരുന്നും നിവർന്നും ജോലി ചെയ്തിരുന്നതിനാൽ അമ്മൂമ്മമാർ വരെ അനായാസം നടക്കുകയും തറയിൽ ഇരിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ തേങ്ങ തിരികെയെടുത്താൽ അത് അമ്മിക്കല്ലിൽ വച്ച് നല്ലതുപോലെ അരച്ചെടുക്കും. അടുക്കളയുടെ ഒരു ഭാഗത്ത് അമ്മി ഉറപ്പിച്ചിരിക്കും. അണുകുടുംബങ്ങളിൽ അടുക്കളയിൽ അമ്മിക്കല്ലിൻ്റെ സാന്നിധ്യം ഇന്ന് ഇല്ല. മിക്സിയിൽ കറണ്ട് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന കറികൾക്ക് അമ്മിയിൽ അരയ്ക്കുന്ന രുചി ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത. പണ്ടിന്നത്തെ പോലെ ക്ലോറിനൊക്കെ ഇട്ട് ശുദ്ധീകരിച്ച് കുഴലിൽ കൂടി വരുന്ന വെള്ളം അല്ല ഉപയോഗിച്ചിരുന്നത്. കിണറിൽ കുഴിച്ച് മണ്ണിനടിയിൽ നിന്നും ഉറവ കണ്ടെത്തി ആ വെള്ളം വലിയ ചെമ്പ് കലങ്ങളിലും മറ്റും ശേഖരിച്ചു

0: വെച്ച് വയ്ക്കും. ആ വെള്ളം അടുക്കളയിൽ മൺകലങ്ങളിലും കുടിക്കുന്നതിനായി മൺകൂജകളിലും പ്രത്യേകം സൂക്ഷിക്കും. ഓട്ടുപാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളും മൺകലങ്ങളും മൺചട്ടികളുമാണ് പണ്ട് അടുക്കളയിൽ ഉണ്ടായിരുന്നത്. നല്ല മൺകലങ്ങളിൽ വയ്ക്കുന്ന ചോറിൻ്റെ രുചി അലുമിനിയം പാത്രത്തിൽ വയ്ക്കുന്ന ചോറിന് ഉണ്ടാവില്ല. അരി വാർക്കാൻ ചാലുകൾ കൊത്തിയ അടപലകകൾ ഉണ്ടായിരുന്നു. പണ്ട് അടുക്കളയിൽ ആട്ടുകല്ലുകൾ സ്ഥാപിച്ചിരുന്നു. അതിൽ കുതിർത്ത ഉഴുന്നും അരിയും കരിങ്കല്ലിൽ കുഴവികൊണ്ട് ആളുകൾ ആട്ടിയെടുക്കും. ഇഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാൻ ഇന്ന് യന്ത്രങ്ങളിൽ അരച്ച മാവ് വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കും. ഇന്നത്തെ അടുക്കളയിലേക്ക് അച്ചാറുകളും മസാലപ്പൊടിയും ആഹാര സാധനങ്ങളും ചിക്കനും മട്ടനും എല്ലാം വിളിച്ചു പറഞ്ഞാൽ ഉടൻ വരും. നമ്മുടെ പണം നാനാവഴിക്കും ഒഴുകിപ്പോകും. എന്തിനേറെ വെറുതെ ഇരുന്ന് വാങ്ങിയ ആഹാരങ്ങൾ കഴിച്ച് പൊണ്ണത്തടികൾ ഉണ്ടാക്കി അനങ്ങാൻ വയ്യാതെയാകുമ്പോൾ അവ കുറയ്ക്കുവാൻ ജിമ്മുകളിലും മറ്റ് വ്യായാമ മുറകളിലും ഏർപ്പെടേണ്ടതായി വരുന്നു.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1,30,000 രൂപ, 2,00,000 രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
6: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇന്നല്ലെങ്കിൽ നാളെ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചതാണല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
5: റഫീഖ് അഹമ്മദിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. സുദീപ് കുമാറും ശ്രേയ ഘോഷാലും പാടിയത് ചിത്രം ഒടിയൻ.

ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്ന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: രാജീവ് ആലുങ്കലിൻ്റെ വരികൾ, ഗോപി സുന്ദറിൻ്റെ സംഗീതം, ചിത്രം സൗണ്ട് തോമ, പാടിയത് ശങ്കർ മഹാദേവനും റിമി ടോമിയും.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഓപ്പോൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം പി ശ്രീനിവാസൻ.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എം ജയചന്ദ്രന്റെ സംഗീത സംവിധാനത്തിൽ കാർത്തിക് പാടിയ ഗാനം ചിത്രമാകലെ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ? ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: ആകാശവാണി സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം
1: മാപ്പിളപ്പാട്ടുകൾ. അവതരിപ്പിക്കുന്നത് ഷാഹ പൂവച്ചിലും സംഘവും.

മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിച്ചത് ഷാഹാ പൂവച്ചിലും സംഘവും. പങ്കെടുത്തവർ ഡോക്ടർ ഷാൻ എസ് ബി, ഷബ്ന എസ് ബി, പാർവതി, ബെനഡിക്റ്റ്, ഷാൻ ജോസ്, ഷൈൻ ജോസ്.

ആകാശവാണി. ഇപ്പോൾ ലക്ഷ്മി ആർ എസ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. രചന ബിന്ദു ആലപ്പുഴ, സംഗീതം നെച്ചൂർ ആർ രതീശൻ. ആദ്യം കാവ്യമലരുകൾ വിരിയും ഭാവനാസരസിൻ തീരത്ത് എന്ന് തുടങ്ങുന്നു.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:54. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ധനമന്ത്രിമാരുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നാർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 3 ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം പരിപാടിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. സംസ്ഥാനത്തും വിപുലമായ ശുചീകരണ യജ്ഞം. ഓപ്പറേഷൻ ഡൊമിനോയിലൂടെ അന്തർ സംസ്ഥാന കൊക്കൈൻ ശൃംഖലയെ തകർത്ത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി യൂണിറ്റ്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യമന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമി ദിനപത്രത്തിന്റെ 3-ദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന 3 ദിവസം നീളുന്ന റീ ഇമാജിനിംഗ് കേരളം പരിപാടി ഇന്ന് സമാപിക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ സമാപന സന്ദേശം നൽകും. മന്ത്രി എം ലിജു ഉൾപ്പെടെയുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നാർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളിലായി ടീം പ്രവർത്തിക്കും. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയാണ് ടീമിന്റെ തലവനെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധമുള്ള ഉയർന്ന മൂല്യമുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകളുടെ അന്വേഷണ ചുമതല ഇനി മുതൽ നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിനായിരിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 യൂണിറ്റുകളാണ് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത്. തുഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ തലവൻ.
1: അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അന്വേഷണത്തിന്റെ ഭാഗമായി ആന്റോ അഗസ്റ്റിനെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്ന് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. അപേക്ഷ കോടതി ഉടൻ പരിഗണിക്കും. ചാനൽ ഓഫീസിൽ നിന്നും എക്സൈസ് സംഘം ഇന്നലെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്ത് ബീച്ച് ശുചീകരണത്തിനായി തിരഞ്ഞെടുത്ത 50 ബീച്ചുകളിലൊന്നായ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട്

0: നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: രാജ്യത്തെ 50 ബീച്ചുകളിലാണ് ശുചീകരണം നടക്കുന്നത്. കടൽത്തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ നാളെ രാവിലെ 7:30 ആരംഭിക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വോളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കെടുക്കും. പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്നും തീരദേശത്തെ മോചിപ്പിക്കുക, മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്നിവയും ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്നു മുതൽ തുടക്കമായി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. CPIMന്റെ വിപുലീകരിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരം AKG സെന്ററിലാണ് യോഗം. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള തെറ്റുതിരുത്തൽ നടപടികളാണ് യോഗത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കോട്ടയം മണർകാട് ഓൾഡ് KK റോഡിൽ ഇന്നു മുതൽ ഗതാഗതം നിരോധിച്ചു. ടാറിംഗ് പൂർത്തിയാകുന്നതുവരെ നിരോധനം തുടരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി നാളെ രാജ്യത്തുടനീളമുള്ള 45 സ്ഥലങ്ങളിൽ പരിപാടികൾ നടക്കും. 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. കേരളത്തെയും ബംഗളൂരുവിനെയും ബന്ധിപ്പിച്ച് പ്രവർത്തിച്ചിരുന്ന അന്തർ സംസ്ഥാന കൊക്കൈൻ കടത്ത് ശൃംഖല നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി സോണൽ യൂണിറ്റ് തകർത്തു. ഓപ്പറേഷൻ ഡൊമിനോ എന്ന പേരിൽ നടത്തിയ അന്വേഷണത്തിൽ 2 വിദേശികളടക്കം 7 പേരാണ് അറസ്റ്റിലായത്. വിപണിയിൽ ഏകദേശം 16.55 ലക്ഷം രൂപ വിലമതിക്കുന്ന 33.1 ഗ്രാം കൊക്കൈൻ സംഘത്തിൽ നിന്നും പിടിച്ചെടുത്തു. മലപ്പുറത്ത് കോളേജ് അധ്യാപകൻ ഉൾപ്പെടെ 4 പേർ MDMA കേസിൽ അറസ്റ്റിൽ. മമ്പാട് MES കോളേജിലെ ഗസ്റ്റ് അധ്യാപകൻ സുഹൈൽ, റീന, വിവേക്, സുബ്രഹ്മണ്യൻ എന്നിവരാണ് പിടിയിലായത്. അറസ്റ്റിലായ സുഹൈൽ 3 വർഷമായി ഗസ്റ്റ് അധ്യാപകനാണ്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അഫ്ലാടോക്സിൻ കണ്ടെത്തുന്ന നാനോ സാങ്കേതിക വിദ്യയ്ക്ക് മലയാളി ഗവേഷകയ്ക്ക് പേറ്റന്റ്. ഭക്ഷ്യവസ്തുക്കളിലെ മാരകമായ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിനുള്ള നൂതന രീതി അങ്കമാലി മഞ്ഞപ്പുറ സ്വദേശിനിയും ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിലെ PhD ഗവേഷകയുമായ ലക്ഷ്മിയാണ് വികസിപ്പിച്ചത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ബയോ ഫംഗ്ഷണലൈസ്ഡ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഭക്ഷണത്തിലെ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിനുള്ള കണ്ടുപിടുത്തത്തിനാണ് ലക്ഷ്മിക്ക് പേറ്റന്റ് അനുവദിച്ചത്. നിലക്കടല, ധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയിൽ കാണപ്പെടുന്നതും ക്യാൻസറിന് കാരണമാകുന്നതുമായ വിഷവസ്തുവാണ് അഫ്ലാടോക്സിൻ. ഇത് ഈ നൂതന രീതിയിലൂടെ വേഗത്തിലും കൃത്യമായും കുറഞ്ഞ ചെലവിൽ കണ്ടെത്താൻ കഴിയും.
0: ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ നിന്നും വിരമിച്ച കണ്ണൂർ ഇരിട്ടി സ്വദേശി KS ജോസഫ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കൊച്ചി PIB, കണ്ണൂർ ഫീൽഡ് പബ്ലിസിറ്റി, ഡൽഹി സൈനിക് സമാചാർ എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. സെൻസെക്സ് 163 പോയിന്റ് ഉയർന്ന് 74,485-ലും നിഫ്റ്റി 47 പോയിന്റ് ഉയർന്ന് 23,322-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില വർദ്ധിച്ചു. പവന് 1,160 രൂപ കൂടി 1,13,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് ഇന്നത്തെ വില. അഫ്ഗാനിസ്ഥാനെതിരായ 3-ാം 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 127 റൺസിന്റെ കൂറ്റൻ ജയം. ഇന്ത്യ ഉയർത്തിയ 222 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 94 ഓൾഔട്ടായി. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ ഏകപക്ഷീയമായി സ്വന്തമാക്കി. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യക്കായിരുന്നു ജയം. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പാസ്പോർട്ട് ഭേദഗതി നിയമം 2026 പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. UGC നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി

0: എന്നീ വിഷയങ്ങളിലെ അന്തിമ ഉത്തര സൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. UGCnet.NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ ഉത്തരസൂചിക ലഭ്യമാണ്. ഈ മാസം 9-10 തീയതികളിൽ രാജ്യത്തെ 454 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടത്തിയത്. സൊസൈറ്റി ഫോർ ദി പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് കൾച്ചർ എമംഗ്സ്റ്റ് യൂത്ത് സ്പിക്മാക്കെ NIT കാലിക്കറ്റുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ കൺവെൻഷന് ഇന്ന് തുടക്കമാകും. സമന്വയം എന്ന പരിപാടിയിൽ പ്രശസ്ത കലാകാരന്മാരുടെ പ്രകടനങ്ങൾ അരങ്ങേറും. രാജ്യത്തിന്റെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ മികച്ച അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാസ്വാദകർക്കും നൽകുന്ന പരിപാടിയാണ് ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ധനമന്ത്രിമാരുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നാർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 3 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം പരിപാടിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. സംസ്ഥാനത്തും വിപുലമായ ശുചീകരണ യജ്ഞം. ഓപ്പറേഷൻ ഡൊമിനോയിലൂടെ അന്തർ സംസ്ഥാന കൊക്കൈൻ ശൃംഖലയെ തകർത്ത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി യൂണിറ്റ്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി
2: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
3: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11-ാമത് ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 മണിക്ക് ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
2: ആയുർവേദത്തിലൂടെയുള്ള ജീവിതശൈലി മാറ്റവും ആരോഗ്യ സംരക്ഷണവും നാഷണൽ ആയുഷ് മിഷൻ ആയുഷ് ഗ്രാമം പദ്ധതിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആനന്ദ് എ.ജെ. സംസാരിക്കുന്നു.
4: നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആരോഗ്യം നമ്മുടെ ആരോഗ്യത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് ഏകാരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആയാലും ഇന്ത്യയുടെ തന്നെ ആയാലും ആയുർദൈർഘ്യം വർദ്ധിച്ചിട്ടുണ്ട്. ശരാശരി ആയുർദൈർഘ്യം എന്നത് നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു നിരക്കാണ്. നമ്മുടെ തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും ഇതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ കൂടുതൽ നാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളപ്പോൾ തന്നെ നമ്മളോടൊപ്പം ഈ ജീവിതശൈലി രോഗങ്ങളും കൂടുതൽ നാൾ കൂടെ ഉണ്ടാകും. നമ്മൾ കൂടുതൽ നാൾ ജീവിച്ചിരിക്കുക എന്നതിനേക്കാൾ ആരോഗ്യപൂർണമായി ജീവിച്ചിരിക്കുക എന്നതും ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഇത്തരത്തിലൊരു സമഗ്രമായ കാഴ്ചപ്പാടാണ് ആയുർവേദത്തിൻ്റെത്. നമ്മളോടൊപ്പം ജീവിതശൈലി രോഗങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ അവയെ പ്രതിരോധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ലളിതമായ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനായിട്ട് പറ്റും. ഇതിലേറ്റവും പ്രാധാന്യമുള്ളത് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ നാം തന്നെ അറിയുക എന്നതാണ്. അപ്പോൾ നമ്മുടെ തെറ്റായ ജീവിതശൈലികൾ എന്തൊക്കെയാണ്, നമുക്ക് അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഏറ്റവും വ്യക്തമായി അറിയാവുന്നത് നമുക്ക് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ചികിത്സ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഏറ്റവും പ്രചാരത്തിലേക്ക് വരുന്നത് ഓരോ വ്യക്തിപരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതശൈലിയും എല്ലാം വേറിട്ടിരിക്കും. അവരുടെ ജനിതക ഘടനയെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്തമായ ചികിത്സയിലേക്കാണിന്ന് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ചെറിയ ആരോഗ്യ ശീലങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. നമ്മൾ ദിനം പ്രതി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ദിനചര്യ എന്നത്. ദിനചര്യയിൽ ഉൾപ്പെടുന്നതാണ് ഉറക്കം. മിതമായിട്ടുള്ള ഉറക്കം നമ്മുടെ ശരീരത്തിന് പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്താൻ സഹായിക്കും. ഉറക്കം അമിതമാകാതിരിക്കുക, അതുപോലെ തന്നെ തീരെ കുറയാതിരിക്കുക, അത് നമ്മുടെ ദീർഘനാളത്തെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ, നമ്മുടെ മലമൂത്ര വിസർജനം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ഒരു ശീലത്തോടുകൂടി ചെയ്യുക എന്നത്. ആയുർവേദത്തിൽ ശരീരത്തിന് സ്വാഭാവികം ഉണ്ടാകുന്ന ചോദനകൾ വേഗങ്ങൾ എന്നാണ് പറയുന്നത്. അത് 2 തരത്തിലുണ്ട്, ധാരണീയം അധാരണീയം. നമ്മുടെ ശരീരത്തിന് നിയന്ത്രിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടാത്തതും. നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ദേഷ്യം അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള അസൂയ ഇത്യാദിയായിട്ടുള്ള നമ്മുടെ മാനസിക വികാരങ്ങൾ നമ്മൾ നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ സ്വാഭാവികമായി നമുക്ക് തന്നെ ഉണ്ടാകുന്ന വിശപ്പ്, അതുപോലെ തന്നെ ദാഹം, ദഹനത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മലമൂത്ര വിസർജനം ഇത്യാദി കാര്യങ്ങൾ അമിതമായി നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അതിനോട് അനുബന്ധിച്ച് പലവിധ അസുഖങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു

0: ആയി നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ഒത്തിരി അസുഖങ്ങളെ തടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആഹാരവും കുടിവെള്ളവും. കൃത്യസമയത്തുള്ള ഭക്ഷണം, ലളിതവും മിതവുമായിട്ടുള്ള ഭക്ഷണം, ഒന്ന് ദഹിച്ചതിന് ശേഷം മാത്രം അടുത്ത ഭക്ഷണം കഴിക്കുന്ന രീതി, ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നതിൽ ശ്രദ്ധിക്കുക, ഇതെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം, അത് എപ്പോൾ കുടിക്കണം, എത്രമാത്രം വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിഞ്ഞ ഉടനെ അധികമായി വെള്ളം കുടിക്കാതിരിക്കുക, വെള്ളം കുടിച്ചതിന് ശേഷം ഉടൻ കിടക്കാതിരിക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലവിധത്തിലുള്ള നീർക്കെട്ടും രോഗങ്ങളും ഒക്കെ തന്നെ നമുക്ക് ചെറുക്കാനായിട്ട് പറ്റും. ശരീരത്തിൽ എണ്ണ തേപ്പ്, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഒരു ശീലമായി കൊണ്ടുവരുന്നതാണ് എണ്ണ തേപ്പ്. വിവിധങ്ങളായിട്ടുള്ള തൈലങ്ങൾ, എണ്ണകൾ ഉപയോഗിച്ച് നമ്മൾ തലയിലും അതുപോലെ തന്നെ ദേഹത്തും എണ്ണ തേക്കാറുണ്ട്. അതും ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആരോഗ്യ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട്, ഉദാഹരണമായി കഫപ്രകൃതിക്കാർ എന്ന് പറയുന്ന ഒത്തിരി നീർക്കെട്ടും അല്ലെങ്കിൽ ശരീരത്തിന് ഇച്ചിരി കൂടെ കഫപ്രകൃതി എന്നുള്ളൊരവസ്ഥയുള്ള ആൾക്കാരാണെങ്കിൽ അധികമായിട്ട് എണ്ണ തേക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എണ്ണ ഏതാണ് ഉപയോഗിക്കുന്നത്, അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുപോലെ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് വ്യായാമം. ഇന്ന് വ്യായാമത്തെ പറ്റി ബോധവാന്മാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളത്. അതുപോലെ ജിം പോലെയുള്ള ഒരു സംസ്കാരം നമ്മളിലേക്ക് കൂടുതൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. വ്യായാമം മിതമായിട്ട് ചെയ്യുക, ദിനംപ്രതി നമ്മുടെ ശീലത്തിലേക്ക് ഭാഗമാക്കുക എന്നത് പ്രാധാന്യമുള്ളതാണ്. വ്യായാമത്തിന് ഉപരിയായിട്ട് നമ്മുടെ ലളിതമായിട്ട്, നമ്മുടെ കയ്യിൽ നിന്ന് അധികം കാശ് ചെലവില്ലാതെ നമുക്ക് നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ് നടത്തം എന്നുള്ളത്. അതുപോലെ യോഗ, ആയുർവേദത്തിലും അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ആയുഷ് മിഷനും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് യോഗ എന്നത്. മിതമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് ശരീരം അയച്ചുവിടുന്ന വ്യായാമങ്ങളും അതുപോലെ തന്നെ പ്രാണായാമം പോലുള്ള പ്രക്രിയകൾ നമുക്ക് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ തല കുളിക്കുന്ന രീതി വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിഞ്ഞ ഉടനെ തല കുളിക്കാതിരിക്കുക, ദിവസവും നമ്മുടെ ആരോഗ്യത്തിന് അനുയോജ്യമായിട്ട് നമ്മൾ കുളിക്കുന്ന ഒരു ഷെഡ്യൂൾ നമ്മൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. ഇവയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് മാനസിക ആരോഗ്യം എന്നുള്ളത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പല വിധത്തിലായ ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മാനസിക ആരോഗ്യം ക്രമപ്പെടുത്തുക എന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇന്നത്തെ മാറിയ ജീവിത സാഹചര്യത്തിൽ നമ്മളൊരു സാങ്കല്പികമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ, യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാനസിക ആരോഗ്യം നിലനിർത്തേണ്ടത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ജീവിത ശൈലിയിലുള്ള വ്യതിയാനം കൊണ്ട് ഒട്ടേറെ രോഗങ്ങൾ ഉണ്ടാകാം. നമുക്കറിയാം പ്രമേഹം, രക്താതിസമ്മർദ്ദം, അതുപോലെ തന്നെ അമിതവണ്ണം, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളായി നമ്മൾ കണക്കാക്കുന്നു. നല്ല ജീവിത ശൈലി കൊണ്ട്, അതായത് ലളിതമായ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം രോഗങ്ങളെ വരാതിരിക്കാനായിട്ട് സഹായിക്കും. അഥവാ വരാനായിട്ട് പാരമ്പര്യമായി നമുക്ക് കൂടുതൽ സാധ്യതയുണ്ടെങ്കിൽ തന്നെ അവ വരുന്നത് വൈകിപ്പിക്കാനായി സാധിക്കും. അതുപോലെ അതുകൊണ്ടുണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകളെ ഒക്കെ നിയന്ത്രിക്കാനായിട്ട്, കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ടും ഈ നല്ല ആരോഗ്യശീലങ്ങൾ പിന്തുടരുന്നത് വഴി സഹായിക്കും. ഇതോടൊപ്പം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിൽ, അടുക്കളയിൽ ഒരു ഫാർമസി പോലെ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഔഷധ മൂല്യമുള്ള വസ്തുക്കൾ എന്നത്. നമുക്കറിയാം നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇഞ്ചി, ചുക്ക്, കുരുമുളക്, മഞ്ഞൾ, കറിവേപ്പില, ഗ്രാമ്പു, ഏലക്ക, ഉലുവ പോലെ പലവിധത്തിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അവ യുക്തിയുക്തം നമ്മുടെ ആഹാരത്തിൽ ചേരുവയായി ചേർക്കുകയാണെങ്കിൽ പലവിധ രോഗങ്ങളെ നമുക്ക് ചെറുക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള വളരെ ചെറിയ സ്ഥലമാണ് നമുക്ക് ഉള്ളതെങ്കിൽ പോലും നമുക്കൊരു അടുക്കള തോട്ടം തയ്യാറാക്കുകയാണെങ്കിൽ കീടനാശിനിയോ മറ്റ് ദോഷങ്ങളില്ലാത്ത ഭക്ഷണം എന്നുമുള്ള ആഹാര ക്രമത്തിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ പറമ്പിലും ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധപ്പെട്ട അസുഖങ്ങൾ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഓരോ ഔഷധ സസ്യങ്ങളെ പറ്റിയും ഓരോ മരുന്നിനെ പറ്റിയും ഒക്കെ വിശദമായിട്ടുള്ള വിവരണങ്ങൾ പല ആൾക്കാരിൽ നിന്നും നമുക്ക് കാണാനായിട്ട് കേൾക്കാനായിട്ടും കഴിയും. ഓതന്റിക് ആയിട്ടുള്ള ശരിയായ വിവരം മാത്രം നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. എന്തെങ്കിലും സംശയം ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ വിദഗ്ധ ഉപദേശം അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം അത്തരം കാര്യങ്ങൾ പിന്തുടരുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇത്തരം സമഗ്രമായ ആരോഗ്യ പരിപാലനത്തിനായി നാഷണൽ ആയുഷ് മിഷൻ നടപ്പിലാക്കി വരുന്ന ഒരു മാതൃകാ ഗ്രാമ പദ്ധതിയാണ് ആയുഷ് ഗ്രാമം പദ്ധതി. നിലവിൽ കേരളത്തിലെ 16 ബ്ലോക്ക് പഞ്ചായത്തുകൾ ആയുഷ് ഗ്രാമം പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ ജീവിത ശൈലി രോഗ നിർണയ ക്ലിനിക്ക്, അതുപോലെ തന്നെ പകർച്ചവ്യാധി പ്രതിരോധം, യോഗയിലൂടെ ആരോഗ്യം, അടുക്കള തോട്ടം, അതുപോലെ ഔഷധ സസ്യ പരിചരണം, വിവിധ പ്രദർശനങ്ങൾ, ബോധവൽക്കരണ പരിപാടികൾ, പരിശീലനം എന്നിവയെല്ലാം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരുന്നു. അതിനായി കൂടുതൽ സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് ആയുഷ് ഗ്രാമം പദ്ധതിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മളെ അറിയുക എന്ന കാര്യം നമ്മൾ എപ്പോഴും പിന്തുടരുക. അനാരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി ഓരോരുത്തരിലും നമ്മൾ സ്വാഭാവികമായി ഉണ്ടായി വരുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ അത് ആരോഗ്യപരമായിട്ട് ഉള്ള ജീവിതശൈലിയിലേക്ക് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്വം വ്യക്തിപരമായ ആരോഗ്യത്തിനേക്കാൾ ഉപരി നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ ഭാവി തലമുറയുടെ ആരോഗ്യത്തിനായിട്ട് ഉത്തരവാദിത്വമുള്ള പൗരന്മാരായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.
1: ആയുർവേദത്തിലൂടെയുള്ള ജീവിതശൈലി മാറ്റവും ആരോഗ്യ സംരക്ഷണവും നാഷണൽ ആയുഷ് മിഷൻ ആയുഷ് ഗ്രാമം പദ്ധതിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആനന്ദ് എജെ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ആയുർവേദ ദിനാചരണത്തിന്റെ ഈ അവസരത്തിൽ ആയുർവേദം ജീവിതചര്യയാക്കി ആരോഗ്യകരവും ആനന്ദകരവുമായ ജീവിതം കെട്ടിപ്പടുക്കാം. ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ആരോഗ്യമുള്ള ഭാവിക്കായി ഒന്നിക്കാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
3: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
4: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള ധനസമാഹരണം സംബന്ധിച്ച് ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. വാർത്തകൾ വിശദമായി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ബില്ലിന്റെ വിശദാംശങ്ങൾ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ അവതരിപ്പിക്കും. FCRA ഭേദഗതി ബിൽ JPCക്ക് വിടാൻ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റ് തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ നിന്നുള്ള 21 MPമാരും 10 രാജ്യസഭാംഗങ്ങളുമാണ് JPCയിലുള്ളത്. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസമാണ് സമിതി റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുക. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യമന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് IGയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളിലായാണ് ടീം പ്രവർത്തിക്കുക.
5: അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധമുള്ള ഉയർന്ന മൂല്യമുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകളുടെ അന്വേഷണ ചുമതല ഇനി മുതൽ നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിനായിരിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 യൂണിറ്റുകളാണ് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത്. തുഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് IGയുമായ പുട്ട വിമലാദിത്യയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ തലവൻ.
4: ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളും ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻസ് ക്ലിയറൻസ് ട്വിൻ സീറ്റ് ട്രെയിനർ വിമാനങ്ങളും ഇന്ന് വ്യോമസേനയുടെ ഭാഗമാകും. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ പവർ ഹാൻഡ്സ് ലിമിറ്റഡിന് ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറും. ബംഗളൂരുവിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഭേദഗതി പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ലക്ഷ്യത്തിലൂന്നി സമഗ്ര വികസനത്തിനും സാമൂഹിക ശാക്തീകരണത്തിനുമായി നിരവധി നടപടികളാണ് ഇക്കാലയളവിൽ സ്വീകരിച്ചത്. സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ ഝാർഖണ്ഡിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന സേവാ സങ്കൽപ് സീരീസിൽ ഇന്ന്.
7: ശുചിത്വവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിക്കാൻ ജനകീയ ദൌത്യമായി മാറിയ സ്വച്ഛ് ഭാരതിലൂടെ സാധിച്ചു. ശുചിത്വം ജനങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകണമെന്ന കാഴ്ചപ്പാടയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വച്ഛ് ഭാരത് ദൌത്യം രാജ്യത്ത് അവതരിപ്പിച്ചത്. ഝാർഖണ്ഡിലെ വിദൂര ഗ്രാമങ്ങളിലടക്കം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ദൌത്യത്തിനായി. സംസ്ഥാനത്തെ 91% ഗ്രാമങ്ങളും വെളിയിട വിസർജന വിമുക്തമാക്കാൻ ഇതിലൂടെ സാധിച്ചു. 42 ലക്ഷം ശൌചാലയങ്ങൾ ഝാർഖണ്ഡിലെ ഗ്രാമീണ വീടുകളിൽ ഇതിലൂടെ നിർമ്മിച്ചു നൽകി. ഗോബർധൻ പദ്ധതിയിലൂടെ ഗോത്രവർഗ മേഖലയിലടക്കം ശാക്തീകരണം സൃഷ്ടിക്കാനും സാധിച്ചു. ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്കാണ് സ്വച്ഛ് ഭാരത് ദൌത്യം വഴി തുറന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് തുടക്കമായി. എംബസി ഉദ്യോഗസ്ഥർ സ്വച്ഛതാ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. അടുത്ത മാസം 2 വരെയാണ് ക്യാമ്പയിൻ. ഇതോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ശുചീകരണ പരിപാടികളാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിക്കരുതെന്ന് പാർട്ടിയിലെ ഇരുവിഭാഗങ്ങൾക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇരുവിഭാഗങ്ങളും നൽകാൻ ഉദ്ദേശിക്കുന്ന പേരുകൾ അംഗീകാരത്തിനായി ഇന്ന് തന്നെ സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. മമതാ ബാനർജി, അരൂപ് റോയ് എന്നിവർ നേതൃത്വം നൽകുന്ന ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളുടെ വാദം കേട്ട ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടക്കാല ഉത്തരവ്. UGC നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലെ അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ലക്ഷദ്വീപിലെ ഏക വിമാനത്താവളമായ അഗത്തി വിമാനത്താവളത്തിൽ ഇന്ന് യാത്രീ സേവാ അഭിയാൻ ആഘോഷങ്ങൾ നടന്നു. യാത്രക്കാരെ കോൽക്കളി, പരിശക്കളി തുടങ്ങി ലക്ഷദ്വീപിന്റെ പരമ്പരാഗത നാടോടി നൃത്ത ചുവടുകളോടെയാണ് സ്വീകരിച്ചത്. വന്ദേമാതരം ആലാപനവും പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളോടൊപ്പം സെൽഫി എടുക്കാനുള്ള സൌകര്യങ്ങളും ഒരുക്കിയിരുന്നു. അടുത്ത മാസം 10 വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബീഹാർ, ഒഡീഷ, ഉപഹിമാലയൻ പശ്ചിമബംഗാൾ, സിക്കിം, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, കൊങ്കൺ, ഗോവ, കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ജപ്പാനിലെ ഐചി നഗോയയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ക്വിൻസി ജോവാക്യൂം ഡിസൂസ ടെക്ബോൾ വനിതാ സിംഗിൾസിൽ സെമി ഫൈനലിൽ പ്രവേശിച്ചു. രാവിലെ നടന്ന മത്സരങ്ങളിൽ ജപ്പാന്റെയും കംബോഡിയയുടെയും താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഈ മുന്നേറ്റം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് മത്സരങ്ങൾക്കും ഇന്ന് തുടക്കമാകും. ക്വാർട്ടർ ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെയാണ് ഇന്ത്യൻ വനിതാ ടീം നേരിടുന്നത്. ന്യൂയോർക്കിൽ അടുത്തയാഴ്ച നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് വിസ അനുമതി നൽകി അമേരിക്ക. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഖ്ചി എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘത്തിനും ജീവനക്കാർക്കുമാണ് വിസ അനുവദിച്ചത്. പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനും പ്രതിനിധി സംഘത്തിനും യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള വിസ അമേരിക്ക മുൻപ് നിഷേധിച്ചിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുനഃസ്ഥാപിച്ച ഉപരോധങ്ങൾ യു എൻ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും. യു എൻ രക്ഷാസമിതിയിൽ വോട്ടെടുപ്പിനെത്തിയ പ്രമേയമാണ് ഇരു രാജ്യങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് തള്ളിയത്. പ്രമേയത്തെ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ സൊമാലിയയും പാകിസ്ഥാനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഭൂട്ടാൻ സന്ദർശനം ഇന്ന് പൂർത്തിയാകും. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യയുടെ പിന്തുണ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു സന്ദർശനം. ഭൂട്ടാൻ രാജാവിനെയും ഭൂട്ടാൻ പ്രധാനമന്ത്രിയെയും ശ്രീ ജയശങ്കർ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക മുളദിനം. മുളയുടെ പാരിസ്ഥിതികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മൂല്യങ്ങളും പ്രാധാന്യവും ഉയർത്തിക്കാട്ടുന്നതിനായാണ് ദിനാചരണം. ഉൽപ്പന്നങ്ങൾക്ക് വിപണി സാധ്യത ഒരുക്കാൻ കൂടുതൽ നടപടികൾ ആസൂത്രണം ചെയ്ത് ഇന്ത്യയും നേപ്പാളും. ഇന്നലെ സമാപിച്ച ഗവൺമെന്റ് തല ഉപസമിതിയുടെ യോഗത്തിൽ കസ്റ്റംസ്, വിപണി സാധ്യത, ഗുണനിലവാര മാനദണ്ഡങ്ങൾ, ഭക്ഷ്യസുരക്ഷ, അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള ധനസമാഹരണം സംബന്ധിച്ച് ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി സമയം 1 മണി. ഇപ്പോൾ ഗാനസല്ലാപം.

0: ഇന്ന് ഗാനശലാപം അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്. ഗാനശലാപത്തിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, മറ്റൊരു നമ്പർ 9496593321. 2 മണിവരെ ശ്രോതാക്കൾക്ക് ഗാനശലാപത്തിലേക്ക് വിളിക്കാം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനശലാപത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: നമസ്കാരം.
2: വിജയമ്മ.
1: വിജയമ്മ എവിടുന്നാണ്?
2: ഞാൻ കൊയ്ത്തുള്ളുകാരായിരുന്നു. ഓലകെട്ടിയാപ്പലെ
1: ഓലകെട്ടി അമ്പലത്തിനടുത്ത് നിന്നാണ്? മാവേലിക്കര ഓലകെട്ടി അമ്പലത്തിനടുത്ത് നിന്ന് അല്ലേ? ഏത് പാട്ടാ വേണ്ടത്?
2: ആശീർവാദം എന്ന പഠിച്ചില്ല, ശ്രീമന്ത രേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീലൻ. ആ പാട്ട്
1: ഹേമന്ത നീല നിശീഥിനി അല്ലേ? ഈ പാട്ടിന്റെ പശ്ചാത്തലം ഒക്കെ അറിയാമല്ലോ അല്ലെ? പാട്ട് ഏത്?
2: വിധുബാല.
1: ഏത് ചിത്രത്തിലാണെന്ന് അറിയാമല്ലോ? ആശീർവാദം. ആശീർവാദം എന്ന ചിത്രത്തിലാണ്. ഭരണിക്കാവ് ശിവകുമാറാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം എം കെ അർജുനൻ. ഈ പാട്ട് സീനിൽ അഭിനയിച്ചിരിക്കുന്നത് എം ജി സോമനും വിധുബാലയുമാണ് അല്ലേ? ആ കണ്ടോർമ്മയുണ്ട്. വാണിജ്യറാം ഈ പാട്ട് പാടിയിരിക്കുന്നത്. പാട്ട് പാടുവോ? പാട്ട് വേറെ പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാ ആൾക്കാരും കേൾക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പാട്ട് കേൾക്കാം.
2: ശരി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: ആ പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് ഗോപി സാർ, ഗോപി എന്നാണ്.
2: ഗോപി എന്നാണ്, എവിടെ നിന്നാണ്?
3: പത്തനംതിട്ട
2: ജില്ലയിൽ നിന്നാണ് അല്ലേ? ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? പെരിയാറെ പെരിയാറെ പർവ്വതം നേരിയുടെ പനിനീരെ എന്നുള്ള പാട്ടല്ലേ? ആ ആ പാട്ടാണ് കേൾക്കേണ്ടത്. വളരെ പഴയൊരു പാട്ടാണ്. ആ 1962 ആ പടം റിലീസ് ചെയ്തത്. വയലാറും ദേവരാജനും ഒരുക്കി എ എം രാജയും പി സുശീലയും പാടിയ പാട്ടാണ് ഭാര്യ എന്ന ചിത്രത്തിൽ. ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? സമർപ്പിക്കുന്നു. ഈ ചിത്രം കണ്ട ഓർമ്മയുണ്ട് അല്ലേ? സത്യനും രാഗിണിയും നല്ലൊരു ചിത്രീകരണം ആണ്, നല്ല രംഗചിത്രീകരണമാണ് ആ പാട്ടില്. അപ്പോ എ എം രാജയും പി സുശീലയും പാടിയ പാട്ട് പെരിയാറെ പെരിയാറെ പർവ്വത നിരയുടെ പനിനിര എന്ന ഗാനം കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അടുത്ത ശ്രോതാവിന് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് കാഞ്ഞിരംകുളം മുരളികുമാർ, കാഞ്ഞിരംകുളം നെല്ലിക്കാക്കുഴി.
2: നെല്ലിക്കാക്കുഴി മുരളികുമാർ.
3: സജീവ് സാറാണോ?
2: സജീവാണ്.
3: ശബ്ദം കേട്ടപ്പോ മനസ്സിലായി.
2: ഹോമിയോ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്ത.
3: അതെ, ഹോമിയോയിൽ ജോലി ഉണ്ടായിരുന്നു. ഇപ്പം
2: സ്ഥിരം വീട്ടിലാണ്. ശബരിമല മകരവിളക്ക് കാലത്ത് സ്ഥിരം ഡ്യൂട്ടി എടുക്കുന്ന ആളാണ്.
3: അതെ അതെ അതെ അതെ. മകരവിളക്കിനല്ല, അതെ അത് സീസൺ.
2: ആ സീസണില് ഡ്യൂട്ടി എടുക്കുന്ന ആളാണ് എനിക്കറിയാം.
3: ഏതെങ്കിലും സമയത്ത് ഡ്യൂട്ടി ഉണ്ടാകുമായിരുന്നു. സാറിനെ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ.
2: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
3: എനിക്ക് മഹാബലി എന്നുള്ള സിനിമയില് മഹാബലി, അതിന് ആശ്രിത വത്സലനെ കൃഷ്ണ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് എനിക്ക് ഇന്ന് കേൾക്കേണ്ടത്.
2: ഇന്ന് ചോദിച്ച മൂന്നാമത്തെ പാട്ട്, മൂന്ന് പാട്ടുകളും അല്പം നല്ല പഴയ പാട്ടുകൾ തന്നെയാണ്. ഇതും അത്ര പുതിയ പാട്ടല്ല ഇതും.
3: അതെ അതെ അതെ, ഇടയ്ക്കൊന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ ചോദിച്ചേ ഉള്ളൂ.
2: പിന്നെ
3: ഞങ്ങൾക്ക് ഇവിടെ, ഞാനിവിടെ റേഡിയോയിലാണ് മീഡിയം വേവിലാണ് കേൾക്കുന്നത്. പക്ഷെ അത് അത്ര ക്ലിയർ അല്ല കേട്ടോ സാർ, ലൈൻ ക്ലിയർ അല്ല. പണ്ട് ഈ FM കൂടെ ഒക്കെ പിടിച്ച് കൊടുക്കുമായിരുന്നു, അപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് കേട്ടോണ്ടിരുന്നു. ഇപ്പൊ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ആ സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ വല്ല വഴിയുണ്ടോ സാർ ആകാശവാണി?
2: അത് വേണ്ടപ്പെട്ട വിഭാഗത്തോട് നമുക്ക് അറിയിച്ചിട്ടുണ്ട്, വീണ്ടും പറയാം.
3: അതെ, ഇത് ഞാൻ പലതവണ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്.
2: ഇതില് പിന്നെ ഇപ്പോ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചുകൂടി റേഡിയോ കേൾക്കാം എന്നുള്ളത് കൊണ്ട് ആയിരിക്കാം ഇത്. ഇങ്ങനെയുള്ള പരാതികൾ ഇടയ്ക്ക് വരുന്നുണ്ട്.

0: കേൾക്കുന്നതിൽ പല തടസ്സം നമുക്ക് ഈ പിന്നെ ഇപ്പോൾ വർക്ക്ഷോപ്പുള്ളിടത്ത് അല്ലെങ്കിൽ മറ്റ് സംഗതികളൊക്കെ ഉള്ളിടത്ത് ആ രീതിയിലൊക്കെ ഒരു അസൗകര്യം പറഞ്ഞിട്ടുണ്ട്. വേറെ പുറത്തുനിന്നുള്ള ഇൻ്റർഫിയറൻസ് ഉണ്ടാകാറുണ്ട് ഈ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ അതുകൊണ്ട് അതില്ലാത്ത രീതിയിൽ കേൾക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളും ഉണ്ട്.
1: അതെ, എന്നാലും ഞാനിവിടെ സ്ഥിരമായിട്ട് കേൾക്കുന്ന മീഡിയം വേവിൽ റേഡിയോ ആണ്, പക്ഷെ അതിൽ ക്ലിയർ അല്ല ലൈൻ. ഞാൻ മൊബൈൽ ആപ്പ് വഴിയൊന്നും അങ്ങനെ കേൾക്കാൻ ശ്രമിക്കുന്നു, റേഡിയോയിൽ കൂടെ തന്നെ കേൾക്കും.
0: ന്യൂസ് ഓൺ എയർ ആപ്പ് ഡൗൺലോഡ് ചെയ്താണ് ഇപ്പോ കുറെ പേരൊക്കെ കേൾക്കുന്നത് കേൾക്കുന്നത്. ഈ ഒരു അസൗകര്യം ഉള്ളതുകൊണ്ട്
1: ഞാൻ തന്നെ ശ്രമിക്കാറില്ല, റേഡിയോ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, അത് പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ്.
0: അതെന്തായാലും ആ വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട്, ഇനിയും പറയാം എന്നുള്ള.
1: എഫ്എമ്മിൽ കൂടെ കൊടുത്താൽ കിട്ടും, നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു മുമ്പ്.
0: ഇപ്പൊ രണ്ടും രണ്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നിപ്പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഇല്ല, കേട്ടോണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി സമർപ്പിക്കാം, പ്രത്യേകിച്ച് സാറിന് വേണ്ടി സമർപ്പിക്കുകയാണ്. സജീവ് സാർ,
0: മഹാബലി എന്ന ചിത്രത്തിലെ
1: അർജുന മാസ് സംഗീതമാണ്, പാപ്പനകോട് ലക്ഷ്മണന്റെ രചന.
0: മൂന്നിലെ
1: പുറത്തിറങ്ങിയ ചിത്രമാണ്,
0: 1983 ഓഗസ്റ്റിലെ ഏകദേശം ഓണം അടുപ്പിച്ചിറങ്ങിയ ഒരു പടമാണ്.
1: അതെ അതെ അതെ അതെ, മഹാബലി. അതെ അതെ, ശരി.
0: പാട്ട് കേൾക്കാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് അടുത്ത ശ്രോതാവിനെ സ്വാഗതം ചെയ്യുകയാണ്. പേര് പറഞ്ഞോളൂ.
3: ആരുഷ്.
2: ആരുഷ് എവിടുന്നാണ്?
3: ഞാൻ ഫോർട്ട് കൊച്ചി നിന്നാണ്.
2: ഫോർട്ട് കൊച്ചി. ആരുഷ്, ആരുഷ് വിദ്യാർത്ഥിയാണ് അല്ലേ? സ്കൂൾ
3: വിദ്യാർത്ഥിയാണ്.
2: രഞ്ജിനിലേക്ക് കത്തയക്കാറുണ്ടല്ലോ അല്ലേ?
3: ഇപ്പൊ വായിക്കാൻ പറ്റുന്നില്ല, എക്സാം ഉള്ള കാരണം.
2: ആ, അത് ശരി. എക്സാം ആയതുകൊണ്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. രഞ്ജിനിലേക്ക് അല്ലേ കത്തയക്കുന്നത്? ഇന്ന് ഏത് പാട്ടാ വേണ്ട ആരുഷിന്?
3: രാഗങ്ങളെ മോഹങ്ങളെ എന്ന് പറഞ്ഞ.
2: ആ, പാട്ട് പാടുവോ?
3: ഇല്ല ഇല്ല.
2: രാഗങ്ങളെ മോഹങ്ങളെ എന്നുള്ള പാട്ടാണ് വേണ്ടത് അല്ലേ? ഭരണിക്കാവ് ശിവകുമാർ എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന്, യേശുദാസും ജാനകിയും പാടിയ പാട്ട്. ചിത്രം ഏതാണെന്ന് അറിയാമല്ലോ? താരാട്ട് എന്ന സിനിമയിലെ പാട്ടാണ്. പാട്ട് പാടത്തില്ല എന്ന് പറഞ്ഞു. ഇന്ന് പോകണ്ടായിരുന്നോ പഠിക്കാൻ? പോണ്ടേ?
3: അല്ല, എക്സാം ആയതുകൊണ്ട് ഹാഫ് ഡേ ആയിരുന്നു.
2: ഹാഫ് ഡേ ആയിരുന്നു. അങ്ങനെ കെവിയിലാണോ?
3: അല്ല അല്ല, നേവി ചിൽഡ്രൻ സ്കൂളില്.
2: നേവി ചിൽഡ്രൻ സ്കൂളിലാണോ? പാട്ട് കേട്ടാലോ.
3: ഓക്കേ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
2: ഞാൻ കോട്ടയം ജില്ലയിൽ എരുമേലിക്കടുത്തുള്ള ചേനപ്പാടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ഗോപാലകൃഷ്ണൻ നായരാണോ?
2: അതെ,
1: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവല്ലേ. അപ്പോ ഇത്രയും സ്ഥലപ്പേരൊക്കെ പറഞ്ഞപ്പോ തന്നെ ഏകദേശം മനസ്സിലായി.
2: ഓ, നമ്മൾ 5 മാസം മുമ്പ് ഒന്ന് വിളിച്ചതാ,
1: സംസാരിച്ചിട്ടുണ്ട്.
2: ആ,
1: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: ഇന്ന് സ്ത്രീ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഇന്നലെ നീയൊരു സുന്ദരരാഗമായി എന്നോടെ കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു.
1: ഭേകടരാഗത്തിലെ അതി മനോഹരമായ ഒരു മലയാളം ചലച്ചിത്ര ഗാനമാണ്. ഭേകടരാഗത്തിൽ അധികം പാട്ടുകളില്ല, കുറച്ച് പാട്ടുകളേ ഉള്ളൂ. അത് നല്ല സുന്ദരമായ അല്ലേ, സുന്ദര രാഗം പോലെ സുന്ദര ഗാനം തന്നെയാണ്. വി ദക്ഷിണമൂർത്തിയാണ്, വി ദക്ഷിണമൂർത്തിയാണ് അത് ഒരു നല്ല ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തിയത് അല്ലേ. പി ഭാസ്കരന്റെ വരികളാണ്.
2: എത്ര പ്രാവശ്യം കേട്ടാലും അതെ, പുതുമ നശിക്കാത്ത ഒരു ഗാനമാണ്.
1: വരികളും സംഗീതവും ആലാപനവും ഒന്നിനൊന്നിനു മെച്ചമായ ഒരു നല്ല ഗാനം അല്ലേ. ഇന്നലെ നീ ഒരു സുന്ദര രാഗമായി എൻ പൊന്നോട കുഴലിൽ വന്ന് ഒളിച്ചിരുന്നു.
2: ആലാപനം അപ്പൊ പിന്നെ എങ്ങനെയാ മോശം വരും? സാർ സുഖമായിരിക്കുന്നു?
1: അതെ അതെ. പാട്ട് കേൾക്കാം.
2: ഓക്കെ,
1: ആർക്കെങ്കിലും പ്രത്യേകിച്ച് സമർപ്പിക്കുന്നുണ്ടോ?
2: ഇത് പൊന്നോന്നത്തുള്ള ഡോക്ടർ ചന്ദ്രശേഖരൻ കുടുംബത്തിന്
1: സമർപ്പിക്കുകയാണ്. പാട്ട് കേട്ടോളൂ.
2: അത്രേ ഉള്ളൂ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഗാനശലാപത്തിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാവിന്റെ പേര് പറയൂ. സതീഷ് പുതുശ്ശേരി അല്ലേ? ഏത് പാട്ടാ വേണ്ടത്
3: സാറേ? എനിക്ക് വേണ്ട പക്ഷേ ഈറ്റ എന്ന സിനിമയിലെ മാധ്യമ വാടിയ ഓടി വിളയാടി വാ ഓടക്കുഴൽ ഊതി വാന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ.
2: കല്യാണമാല കൊറുക്കാൻ കാറ്റേ കൂടെ
3: കൂടെ വാന്നുള്ളത്.
2: ഈറ്റ എന്ന ചിത്രത്തിലെ ഒരു നല്ല പാട്ടാണത്. ഐ വി ശശിയാണ്. ഒരു ഐ വി ശശി ചിത്രമാണ്. കമലഹാസൻ കമലഹാസൻ
3: രണ്ടുപേര്
2: പാടിക്കോട്ടെ.
4: ഉടപ്പൂവേടും മനോഹര തീരും മാളി വിളിപ്പൂ ഗീതാ ഗീതാ ഗീതാ

0: தரத்திரம் மாடவிழி பூ இதா இதா இதா.
1: ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ
2: കേട്ടു സാറേ. പക്ഷെ അതിനകത്ത് തന്നെ ഈ നമ്മുടെ വന്ന അതിഥികളാരും ഈ ഓണത്തെ പറ്റിയുള്ള ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ കുറവായിരുന്നു. അവര് ഓണമായിട്ട് ബന്ധമില്ലാത്ത പല പാട്ടുകളാണ് ചോദിച്ചത്. അപ്പം അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പാട്ടുകൾ കേൾക്കാനുണ്ട് അതിനകത്ത്.
1: ഓണത്തിന് പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഓണപ്പൂ.
2: അത് വെച്ചു ചില പാട്ടുകൾ നമ്മളെ അതെ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പാട്ടുകളുണ്ട്. അപ്പൊ അത് അങ്ങനെ കുറച്ച് പാട്ടുകൾ നമുക്ക് അതിനകത്ത് വരാനുണ്ട്. അവര് വേറെ വേറെ ചില
1: പാട്ടുകളൊക്കെയാണ്
2: പറഞ്ഞത്. സലിം ചോദിച്ച സംഗീതം നല്ല നമുക്ക് മറക്കാനൊക്കാത്തൊരു പാട്ടാ. പിന്നെ സാറിന് സുഖം തന്നെയല്ലേ?
1: ഓ സുഖമാണ്. പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: ഇപ്പാട്ട് നമ്മുടെ ആകാശവാണിയിലെ എല്ലാ നില അംഗങ്ങൾക്കും പിന്നെ ഇത് കേട്ടുപഠിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, പ്രത്യേകിച്ച് എന്റെ വൈഫിനും വൈഫും മിനി മകന്റെ വിരസാനിൽ ഇവർക്ക് രണ്ടുപേർക്കും സമർപ്പിക്കുന്നു.
1: പാട്ട് കേട്ടോളൂ.
2: ശരി സാർ, താങ്ക് യു.

0: ഹലോ, ഗാനസ് അല്ലാപത്തിലേക്ക് സ്വാഗതം.
1: സജല്ലേ?
0: ഹലോ, ഗാനസ് അല്ലാപമാണ്.
1: ഞാൻ ഗായകൻ പി സി ജോബി മാസ്റ്റർ പത്തനംതിട്ട.
0: പി സി ജോബ്, നമ്മുടെ രഞ്ജിനിലേക്ക് കത്ത്
1: പിന്നണി
0: അയക്കാൻ.
1: ഗായക പിന്നണി ഗായകൻ കെ സി വർഗീസിന്റെ എന്റെ മകനാണ്. ഒരു ഗാനമേള ട്രൂപ്പൊക്കെ 25 വർഷമായിട്ട് പത്തനംതിട്ട കണ്ണകരയിൽ നടത്തുന്നുണ്ട്. എനിക്ക് വേണ്ടത് പഴയ ഒരു പാട്ട്, ഡോക്ടർ എന്നാണ് സിനിമയിൽ പഴയ പാട്ട്. കേളടി നിന്നെ ഞാൻ കിട്ടുന്ന കാലത്ത് 100-ന്റെ നോട്ട് കൊണ്ടാറാട്ട്, നീ എന്നെ കെട്ടിയില്ലെങ്കിൽ കണ്ണീരിലാണ് എന്റെ നീരാട്ട്, കണ്ണീരിലാണ് എന്റെ നീരാട്ട്. ഈ ഗാനം വെച്ചിട്ട് ഞാൻ അറിയാം.
0: ഈ പാട്ട് വെച്ചാൽ
1: ഈ ഗാനത്തിന്റെ ഡെഡിക്കേഷൻ കെ സി ബാബു, കെ സി അനീഷ്, പി സി ജോയ്, ഓമന, ഇവരാണ് എന്റെ ഡെഡിക്കേഷൻസ്.
0: പി ഭാസ്കറിന് ജി ദേവരാജൻ ഒരുക്കി മെഹബൂബ് പാടിയ പാട്ട്.
1: മെഹബൂബും
0: പാടിയ പാട്ടാണ്. പാട്ട്
1: കേൾക്കാം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്.
0: വെൽക്കം വെൽക്കം.

0: നിൽക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പിന്നില് തിക്കി തിരക്കി നടക്കണ്ട. നിൽക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പിന്നില് തിക്കി തിരക്കി നടക്കേണ്ട. കൽക്കണ്ടം പൂശിയ കിന്നറ വാക്കുമായി കൈക്കുരി കാട്ടി അടുക്കേണ്ട.
1: എന്റെ കരളല്ലേ,
0: പോടോ പോടോ ചീ പോടോ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഹലോ, ഗാനസലഭത്തിലേക്ക് സ്വാഗതം.
5: ഹലോ സാർ.
4: നമസ്കാരം സാർ. നമസ്കാരം, പേര് പറയൂ.
5: എന്റെ പേര് ജോഷിന്നാ, കായംകുളത്തിന് അടുത്ത് കണ്ടല്ലൂരുന്ന.
4: ജോഷിയോ?
5: ജോഷി,
4: ജോഷി എന്നാണ്.
5: പിന്നെ എന്റെ മകളുടെ ബർത്ത്ഡേ ആണ് 20 സെപ്റ്റംബർ. അന്ന് വിളിച്ചാൽ കിട്ടത്തില്ല. അതിനോടനുബന്ധിച്ച് പാദമുദ്രയിലെ ഒരു പാട്ട്.
4: പാദമുദ്രയിലെ ഒരു പാട്ട് വേണം.
5: അമ്പലമില്ലാതെ യാത്രയിൽ വഴി 23-ാം തീയതി 28-ാം തവണല്ലേ, അതിനോടനുബന്ധിച്ച് ഒരു പാട്ട്.
4: തൊട്ടടുത്താണല്ലോ ഓച്ചറ അമ്പലം അല്ലേ?
5: ഒരു 5-6 കിലോമീറ്റർ ആണല്ലോ അല്ലല്ലോ.
4: ഓച്ചറ പരബ്രഹ്മത്തെ
5: നാലുകൊല്ലത്തിന്
4: മുമ്പാണ് അവസാനമായിട്ട് കിട്ടിയേ.
5: ഞാനിതൊരു ഇതുപോലെ ഫോണിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നൈറ്റ്
4: ഈ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും
5: എനിക്കറിയാമല്ലോ. വിളിച്ചാൽ കിട്ടാത്ത ഇത് എന്നത് എന്തുകൊണ്ടാണെന്ന്.

0: എനിക്ക് അറിയാം, അതുകൊണ്ടേ.
1: അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി
0: അതെ,
1: ഓച്ചിറയിൽ. ഈ പാട്ട്
0: എന്റെ
1: എഴുതി ഹരി.
0: ഭാവന പേര് ജ്യോതിലക്ഷ്മിന ജ്യോതിക ജ്യോക്ഷിന
1: ആ
0: നോക്കേണ്ടി. പിന്നെ എല്ലാ സുഖമായിട്ട്.
1: അപ്പോ മോളുടെ ബർത്ത്ഡേ അല്ലേ അല്ലേ?
0: ബർത്ത്ഡേ 20-ാം തീയതി ആയിട്ട്.
1: അപ്പോ ജന്മദിനാശംസകൾ. ഹരി കുടപ്പനക്കുന്നാണ് ഈ
0: ഓക്കെ,
1: പാട്ട്
0: താങ്ക്
1: എഴുതിയത്. വിദ്യാധരൻ ആണ് ഈ
0: അതെ.
1: പാട്ട് ഈണം പകർന്നത്. യേശുദാസ് പാടിയ പാട്ട് പാട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു സർ.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ശ്രോതാവിന്റെ പേര് പറയൂ.
2: ഹലോ സാറേ, പായൽ ചന്ദ്രനാണേ.
1: എവിടുന്നാണ്?
2: ചന്ദ്രൻ
1: സ്ഥലപ്പേരൊന്നുകൂടെ പറയൂ.
2: ചന്ദ്രനൂര് പാലയിൽ നിന്നാണ്.
1: പന്തലൂർ. ആ ആ
2: പാല പാല
1: പാല പന്തലൂർ. ആ ഏത് പാട്ടാ വേണ്ടത്?
2: ഇസബെല്ല സിനിമയിലെ പാട്ട്, ഇസബെല്ല എന്ന് പറയുന്നത്.
1: ഇസബെല്ല എന്ന ചിത്രത്തിലെ പാട്ടാണ് വേണ്ടത്. അതിലെ ഇസബെല്ല എന്ന് തുടങ്ങുന്ന പാട്ടാണ് അല്ലേ?
2: അതെ അതെ അതെ അതെ.
1: പാട്ട് പാടുവോ?
2: ഇല്ലില്ല, സാറിനെ സംസാരിച്ചിട്ടുണ്ട്.
1: ആ, ഈ പാട്ട് എഴുതിയത് ഒ എൻ വിക്കുറുപ്പാണ്, സംഗീതം ജോൺസൺ. ഇസബെല്ല എന്ന് തന്നെയാണ് ആ പാട്ടും തുടങ്ങുന്നത് അല്ലേ? നിൽപ്പൂ നീ ജനിമൃതികൾ കകലെ, കൽപ്പനതൻ കണിമലരെ കണിമലരെ എന്നുള്ള ആ പാട്ട്. ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: എന്റെ കൂട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും വേണ്ടി.
1: കൂട്ടുകാര് ഒരു പേര് പറഞ്ഞാൽ മറ്റുള്ളൊരു പെണങ്ങും, അതുകൊണ്ട് ആരും പേര് പറയുന്നില്ല. പൊതുത്തിൽ കൂട്ടുകാർ അല്ലേ?
2: അതെ അതെ അതെ.
1: ഈ ചിത്രം കണ്ടിരുന്നോ? ഇസബെല്ല എന്ന ചിത്രം കണ്ടോ? ആ, ഇതില് ഇസബെല്ലയായിട്ട് വരുന്നത് സുമലതയാണ്. ബാലേന്ദ്ര മേനോൻ, നെടുമുടി വേണു ഒക്കെ ഉള്ള ഒരു ഒരു ചിത്രമാണ്. ഇതിനകത്ത് നേരം മങ്ങിയ നേരം, മംഗല്യാമം, തളർമുന്തിരി, അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് നല്ല പാട്ട് വേറെയും ഉണ്ട്. ഒ എൻ വിക്കുറുപ്പാണ് പാട്ട് എഴുതിയത്. നല്ല കുറച്ച് ഗാനമുള്ള നല്ല ഒരു സിനിമയായിരുന്നു ഇസബെല്ല. പാട്ട് കേട്ടാലോ?
2: പാട്ട് കേട്ടോ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഇന്നത്തെ ഗാനസല്ലാപത്തിലെ അവസാനത്തെ അതിഥി, പേര് പറഞ്ഞോളൂ.
2: ഞാൻ സഞ്ജീവൻ, പല്ലന, ആലപ്പുഴ ജില്ലയിൽ പല്ലനയിൽ നിന്ന്.
1: പന്മനയോ?
2: പല്ലന
1: ആലപ്പുഴ ജില്ലയിലെ പല്ലന. ഇന്ന് ഏത് പാട്ടാ വേണ്ട, പെട്ടെന്ന് പറഞ്ഞോളൂ.
2: മാറ്റലി ഒന്ന് ചിത്രത്തിൽ പല്ലനയാറ്റിൽ നിന്ന് മുഴങ്ങുന്നു പല്ലവിജയത്ത് പോയി ഞായറാസനങ്ങളെ.
1: പല്ലനയാറ്റിൽ നിന്ന് ഈ പാട്ട്
2: വളരെ കുറവാണ്.
1: ഈ പാട്ട് എഴുതിയത് ബിച്ചു തിരുമലയല്ലേ ഈ പാട്ട് എഴുതിയത്?
2: അതെനിക്ക് വയലാറാണെന്ന് എനിക്ക് തോന്നുന്നത്. മാറ്റലി എന്ന ചിത്രത്തിൽ മാറ്റുവിൻ ചട്ടങ്ങൾ പല്ലനാറ്റിൽ നിന്നും മുഴങ്ങുമോ പല്ലവി കേട്ടു ന്യായാസനങ്ങൾ.
1: സംഗീതം ജയവിജയാണ്. യേശുദാസ് പാടിയ പാട്ട്.
2: യേശുദാസ് പാടിയ, അതെ അതെ.
1: പാട്ട് കേൾക്കാം, കാരണം ഇനിയിപ്പോ അധികം സമയമില്ല.
2: സമയമില്ല. ഓക്കെ ഓക്കെ, ശരി.

ഇന്ന് ഗാനശലാപം അവതരിപ്പിച്ചത് കുരീപ്പുഴ സജീവ്. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിങ്കര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിൽ സൽമ സലീം, രേഷ്മ ജയൻ.

0: Bhutan's developmental goals and priorities. Both countries review bilateral cooperation and issues of mutual importance. Hindustan Aeronautics Limited to hand over LCA Tejas and HDT-40 trainer aircraft to Indian Air Force in the presence of Defence Minister Rajnath Singh in Bengaluru today. Railways approve 493 crore rupee project for construction of new rail line between Mukundwan and Garchandur in Maharashtra. Security forces killed two Jaish terrorists under Operation Sohan in Udhampur district of Jammu and Kashmir. Global ratings agency Moody's raises India's real GDP growth to 7% for current financial year. And with that, we end the midday news.
1: Akashvani. മിന്നാമിനികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 21-ാം ഭാഗം. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, കയ്യൂർ സത്യൻ, മനോജ് പിള്ള, രഞ്ജിത് പാല, പ്രദീപ് മാളവിക. മിന്നാമിനികൾ വെളിച്ചം കാട്ടിയ വഴി.
2: ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവന്റെ മൊഴിയിൽ അവൻ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായിരിക്കാം. നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ബാക്കി നുണയായിക്കൂടെ, വണ്ടിക്കഥ ഉൾപ്പെടെ. പിന്നെ നമ്പ്യാറായിരിക്കാം കൊലയാളി എന്ന തോന്നൽ ഉളവാക്കാൻ ഒരു ശ്രമവും. മിടുക്കൻ അല്ലേ, അവന്റെ തലയ്ക്കകത്ത് പ്രകാശമുണ്ട്
3: സർ. തീർച്ചയായും ഇതൊരു സാധ്യത തന്നെയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒന്നുണ്ട്. സ്വാമി പൂജയെ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അയാളെ പേടിപ്പിച്ച് ഓടിക്കുകയോ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയോ ആളെ വിളിച്ച് കൂട്ടുകയോ ചെയ്യാതെ അയാളെ കൊല്ലേണ്ട കാര്യം എന്താണവന്? സർ, ഇത്ര ബലത്തിൽ അതും പുറംതലയ്ക്ക് ഏൽപ്പിച്ച അടി കൊല്ലാൻ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അബദ്ധത്തിൽ സംഭവിച്ചതല്ല അത്. തലയിൽ ഇത്ര ശക്തിയോടെ അടിച്ചാൽ ആള് മരിച്ചു പോകുമെന്ന് സ്കൂളിൽ പഠിക്കുന്ന ഏത് കുട്ടിക്ക് പോലും അറിയാം. അപ്പോൾ ഇത് കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു അതിൻ്റെ ആവശ്യം. അത്രയ്ക്ക് വൈരാഗ്യം സ്വാമിയോടോ അടുപ്പം പൂജയോടോ അവനുണ്ടായിരുന്നോ?
2: ഞാനും അത് ആലോചിച്ചു. ആക്ച്വലി നമുക്ക് ഈ പ്രകാശനെ കുറിച്ച് എന്താണ് അറിയാവുന്നത്? ഒന്നുമില്ല. നമുക്കെന്നല്ല, ഇവിടെ ആർക്കും അറിയില്ല. ആ സ്വാമിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാ ഇതും. രണ്ടു മാസം മുമ്പ് ഇവിടെ എത്തിയത്രേ നമ്പ്യാരുടെ പഴയ ശിഷ്യനാണെന്നും പറഞ്ഞ്. ഇത്രയും നാൾ അവൻ എവിടെയായിരുന്നു? അവൻ ആരായിരുന്നു? ഒരു മിനിറ്റേ. രണ്ടു മാസം മുൻപ്. രണ്ടു മാസം അല്ലേ. ഞാനൊന്ന് നമ്പ്യാർ മാഷിനെ കണ്ടിട്ട് വരാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. താൻ ആ ലോക്കപ്പിന്റെ കീ ഒന്നെടുത്തേ
3: സാർ.

0: ജോണി,
1: എന്തോ?
0: ഞാൻ ഊഹിച്ച പോലെ തന്നെ ഏകദേശം കാര്യങ്ങൾ.
1: എന്താ സാർ?
0: ഞാനിപ്പോൾ നമ്പ്യാരോട് സംസാരിച്ചു. അയാൾ പറയുന്നത് പൂജയെക്കുറിച്ച് 2 മാസം മുൻപ് പത്രത്തിൽ വന്ന വാർത്തയിലൂടെയാണ് നമ്പ്യാർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് എന്നാണത്രേ പ്രകാശൻ അയാളോട് പറഞ്ഞത്. വാർത്ത വന്ന് 2-3 ദിവസത്തിനുള്ളിൽ അവൻ കൃഷ്ണകരയിലെത്തി. ഇങ്ങനെ ഒരുത്തൻ ശിഷ്യനായി ഉണ്ടായിരുന്നതായി ഒരോർമ്മയുമില്ല എന്നാണ് നമ്പ്യാർ പറയുന്നത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു പത്രവാർത്ത കണ്ട് ഗുരുവിനെ തിരക്കി അവൻ എന്തിനു വരണം? 2 മാസമായി കൂടെ ഉണ്ടെങ്കിലും അവനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും നമ്പ്യാർക്കറിയില്ല. ജോലിയൊന്നുമില്ല, കൂടെ കൂട്ടണമെന്നും അവൻ അഭ്യർത്ഥിച്ചു അത്രേ. ശരിക്കും നമ്പ്യാരെ കാണാൻ തന്നെയാണോ അവൻ വന്നത്? പ്രത്യേകിച്ച് വരുമാനമൊന്നും കിട്ടാഞ്ഞിട്ടും അവൻ ഈ നാട്ടിൽ തന്നെ കൂടി, അതിൻ്റെ ആവശ്യം? പൂജ അവന് വലിയ സ്നേഹമാണത്രേ. അവളുമായി കഴിയുന്നത്ര അടുക്കാൻ അവൻ ശ്രമിച്ചു. സമ്മാനങ്ങളും മറ്റും വാങ്ങിക്കൊടുത്തു എന്നാണ് നമ്പ്യാർ പറയുന്നത്. SSLC ഫസ്റ്റ് റാങ്ക് വാങ്ങിയതിന് അവൻ അവൾക്കൊരു പേന സമ്മാനിച്ചു പോലും. എന്തേ അവളോടൊരു പ്രത്യേകത? ഈ വസ്തുതയും നമ്പ്യാർ എന്നോട് നേരത്തെ പറഞ്ഞ 14 വർഷം പഴക്കമുള്ള ഒരു കാര്യവും കൂട്ടി വായിക്കുമ്പോൾ അവൻ്റെ പ്രായം, അവനിവിടെ വരാനിടയായ സാഹചര്യം, പൂജയോടുള്ള അടുപ്പം എല്ലാം. ജോണി,
1: എന്താ സാർ?
0: എനിക്ക് അവനോട് ഒന്നുകൂടി സംസാരിക്കണം. നേരത്തേതിനേക്കാളും നല്ല വൃത്തിയായി. അവൻ എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. പുറമേ കാണുന്നതല്ല അവൻ. താനൊരു കാര്യം ചെയ്യ്, ജീപ്പ് എടുത്തോണ്ട് പോയി അവനെ ഇങ്ങ് പോക്ക്. അവനോടൊന്നും പറയണ്ട, ചോദിക്കണ്ട, നേരെ ഇങ്ങ് കൊണ്ടുവന്നേര്.
1: ശരി സാർ.
0: വേഗം ചെല്ല്.
1: ശരി സാർ.

നിരപരാധിയാണെന്ന് നമ്പിയാരെങ്കിൽ അയാളെ രക്ഷിക്കണം. ചെയ്യാത്ത കുറ്റത്തിന് ആ വയസ്സിന് അഴിയെണ്ണിക്കൂടാ. എന്റെ സംശയം ശരിയാണെങ്കിൽ സ്വാമിയെ കൊല്ലാൻ പ്രകാശന് കാരണമുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് കണക്റ്റിംഗ് ദ ഡോട്ട്സ്. മോനെ പ്രകാശ, നീ ആളൊരു ഇസ്പേഡ് ഗുലാൻ തന്നെയാണല്ലോ. നീ വാ.

ഷിഫ്റ്റ് പൂർത്തിയായി. ഒരു മണിക്കൂറിലേറെ എടുത്തിരിക്കുന്നു ഇതൊന്ന് എഴുതി തീർക്കാൻ. കുറച്ചൊന്നുമല്ലോ പറയാനുള്ളത്. എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞതോടെ മനസ്സിലെ ഭാരം വളരെ കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇല്ല, ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. സ്വയം തളർത്തുകയാവും ഫലം. ഇത് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ സംഭവിക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. ചെയ്യണം എന്ന് മനസ്സിലുറപ്പിച്ച കർമ്മത്തിലെ ആദ്യപടിയാണ് ഈ കത്ത്. ഏറ്റവും ദുർഘടമായതും അത്. ഇത് പൂർത്തിയായിരിക്കുന്നു.

0: എന്നിട്ട് പൊക്കിയല്ലോ അല്ലേ അവനെ?
1: കിട്ടിയില്ല സാർ, അവൻ പോയി. ഞങ്ങൾ അവിടെ എത്തുന്നതിന് ഒരല്പം മുമ്പ് അവൻ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കവലയിൽ നിന്ന് ഒന്ന് രണ്ട് പേർ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ ശരിക്ക് തപ്പി, പക്ഷെ കിട്ടിയില്ല.
0: അവൻ സ്ഥലം വിട്ടതാണോ?
1: ആവണം സാർ, മുറിയിൽ ഈ വലിയൊരു കത്ത് എഴുതി വെച്ചിട്ടാവാൻ പോയത്. എല്ലാം ഇതിലുണ്ട് എന്ന് തോന്നുന്നു സാർ.
0: കത്തോ? എവിടെ നോക്കട്ടെ.
2: നമ്പ്യാർ മാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത പ്രളയജലം കണക്കെ നിമിഷങ്ങൾ കൊണ്ട് നാടാകെ പരന്നു. അറിഞ്ഞ എല്ലാവരും സ്തബ്ധരായി. ഇത്ര ബഹുമാന്യനും സർവസമ്മതനുമായ അദ്ദേഹത്തെ എന്തു കുറ്റത്തിനാണ് രാഖി രാമാനം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ആളുകൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒത്തുകൂടി. എന്താ സംഭവം? പതുക്കെ പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്നും വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങി. സ്വാമിജി ആത്മഹത്യ ചെയ്തതല്ല, കൊല്ലപ്പെട്ടതാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അത് ചെയ്തത് മാഷായിരിക്കാമെന്ന സംശയത്തിലാണ് ചോദ്യം ചെയ്യാനായി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സംഭവസ്ഥലത്തുനിന്നും കിട്ടിയ മാഷിന്റെ കണ്ണടയുടെയും സംഭവ സമയത്ത് മാഷ് അവിടെ നിൽക്കുന്നതായി കണ്ട ഒരു സാക്ഷിയുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. മാഷിന്റെ പേർക്ക് കൊലപാതക കുറ്റമോ? വ്യക്തമായ അന്വേഷണം നടത്താതെയുള്ള ഈ അറസ്റ്റ് പോലീസിന്റെ അതിക്രമം തന്നെയാണ്, ആളുകൾ പരസ്പരം പറഞ്ഞു. ഇത് തെറ്റാണ്, ഇത് അനുവദിക്കാൻ പറ്റില്ല. നാട്ടുകാരുടെ രോഷം തിളച്ചു പൊന്താൻ തുടങ്ങി. അവരിൽ എത്രയോ പേരുടെ ഗുരുനാഥനാണ് മാഷ്. എത്രയോ ആളുകളെ അദ്ദേഹം ഏതെല്ലാം വിധത്തിൽ സഹായിച്ചിരിക്കുന്നു. അന്തരീക്ഷം ചൂടുപിടിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സാമുവൽ അവിടെ എത്തി. അദ്ദേഹം നാട്ടുകാരെ ശാന്തരാക്കാൻ ശ്രമിച്ചു.

0: ഭാവി. അങ്ങനെയൊന്നുണ്ടോ ഇനി? ഇല്ല. അപ്പോ പിന്നെ ഇല്ലാത്തതിനെ പറ്റി എന്തിനാലോചിക്കണം? ഒക്കെ ഇതോടെ കഴിയുകയല്ലേ. ഇനി മുന്നിലുള്ളത് സൂര്യനുദിക്കാത്ത തികഞ്ഞ അന്ധകാരത്തിന്റെ നീണ്ട ദിവസങ്ങൾ, ഒരിക്കലും അവസാനിക്കാത്ത ഏകാന്തത ഭ്രാന്ത് പിടിപ്പിക്കും എന്നുറപ്പ്. ഒരൽപ്പം വെളിച്ചം പകരാൻ ഈ വഴിയിൽ ഒരു മിന്നാമിന്നെയെങ്കിലും. കോടതിക്ക് കനിവ് തോന്നിയാൽ എല്ലാം ഞൊടിയിൽ കഴിഞ്ഞു കിട്ടും. അതെ, അതായിരിക്കും നല്ലത്. സമയത്തിന്റെ മുൾക്കയറിൽ കുരുങ്ങി മനസ്സ് മെല്ലെപ്പെടിഞ്ഞ് മരിക്കുന്നത് അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് നിയമത്തിന്റെ കൊലക്കയർ തുമ്പിൽ എല്ലാ നിമിഷ നേരം കൊണ്ട് അവസാനിക്കുന്നതാണ്. അതെ, അതിനായി അപേക്ഷിക്കണം. അല്ലാതെ ഏകാന്തതയുടെ നിലയില്ലാ കയങ്ങളിൽ കിടന്ന് കൈകാലുകൾ ഇട്ടടിക്കാൻ വയ്യ. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ചിന്തിച്ചാൽ ഇനിയും ചെയ്യാൻ ബാക്കിയുള്ളതൊക്കെ ചെയ്തു തീർക്കാനാകാതെ വരും. ഹൃദയം തളരരുത്.
1: ഇതൊന്നും വേണ്ടിവരില്ലായിരുന്നു. ഈ ചെയ്യാൻ പോകുന്നതൊന്നും ഭംഗിയായി ഉദ്ദേശിച്ച പോലെ നീങ്ങുകയായിരുന്നു കാര്യങ്ങൾ. മനസ്സ് വിജയാഹ്ലാദത്തിന്റെ ലഹരി നുരയുകയായിരുന്നു. അപ്പോഴാണൊക്കെ താറുമാറായത്. ആ കണ്ണട, അതിന്റെ ഫലമാണിപ്പോൾ സംഭവിക്കുന്നതൊക്കെ. ഇനി അതൊക്കെ ആലോചിച്ചിട്ടെന്ത് കാര്യം? ഒക്കെ വിധി തന്നെ. വിധിക്ക് ചെയ്യാനുള്ളത് അത് ചെയ്തു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തേ മതിയാവൂ. ഇല്ലെങ്കിൽ
2: മിന്നാമിനികൾ വെളിച്ചം കാട്ടിയ വഴി തുടർനാടകം 21-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സൂത്രധാരൻ ശോഭി തിലകൻ, CI ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, SI ജയരാജ്, മനോജ് പിള്ള, ജോണി, രഞ്ജിത് പാല, പഞ്ചായത്ത് പ്രസിഡന്റ് സാമുവൽ, പ്രദീപ് മാളവിക. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, VN ദീപ. ഈ തുടർനാടകത്തിന്റെ 22-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1st സമ്മാനം 30 കോടി രൂപ, 2nd

0: വിൽപ്പനക്കാരനും 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ആകാശവാണി. ഇപ്പോൾ കേൾക്കാം CIET സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം ദേവദൂതൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനം രചിച്ചത് കൈതപ്രം, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം സ്വർണലത പാടിയ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ചിത്രം ഡ്രീംസ്.

ഉദയനാട് താരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. സംഗീതം നൽകിയത് ദീപക് ദേവ്, വരികളെഴുതിയത് കൈതപ്രം.

വിനീത് ശ്രീനിവാസൻ വരികൾ എഴുതി രാഹുൽ നമ്പ്യാറുമായി ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ഈണം പകർന്നത് ഷാൻ റഹ്മാൻ. ചിത്രം മലർവാടി ആർട്സ് ക്ലബ്ബ്.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ഹരിനാരായണൻ വരികളെഴുതി സുദീപ് ഈണം പകർന്ന് അമൃത സുരേഷുമായി ചേർന്ന് പാടിയ ഗാനം. ചിത്രം സൂഫിയും സുജാതയും.

ഗാനോപഹാരത്തിലടുത്തത് സൂരജ് സന്തോഷ് പാടിയ ഗാനമാണ്. വരികൾ വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്. ചിത്രം ഗപ്പി.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം മീശമാധവൻ എന്ന ചിത്രത്തിനു വേണ്ടി ദേവാനന്ദും സുജാതയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി. മധുമുട്ടം വരികളെഴുതി എം ജി രാധാകൃഷ്ണൻ, ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം മണിച്ചിത്രത്താഴ്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയത്. വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കണ്ണൂർ രാജൻ.

ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി ഇളയരാജ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാലാപാനി.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ.

Ser varias.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 2, ശകവർഷം 1948 ഭാദ്രം 27, 2026 സെപ്റ്റംബർ മാസം 18-ാം തീയതി വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പതിവ് പോലെ ഇന്നത്തെ ചോദ്യം പരിപാടിയോടെ ഇന്നത്തെ പ്രക്ഷേപണം നമുക്ക് ആരംഭിക്കാം. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവുമാണ് ആദ്യം. യവനരുടെ വാത്മീകി എന്നറിയപ്പെടുന്ന കവി ആര്? ഈ ചോദ്യമാണ് ശ്രോതാക്കളോട് ഇന്നലെ ചോദിച്ചത്. ഉത്തരം ഹോമർ. ഹോമർ പുരാതന ഗ്രീസിലെ മഹാകവിയായിരുന്നു. ഗ്രീക്ക് പാരമ്പര്യത്തിലെ പ്രധാന മഹാകാവ്യങ്ങളായ ഇലിയഡും ഒഡീസിയും അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടവയാണ്. വാൽമീകി രാമായണം രചിച്ചതുപോലെ ഗ്രീക്ക് ജനതയുടെ വീരകഥകളും പുരാണ പാരമ്പര്യങ്ങളും മഹാകാവ്യ രൂപത്തിൽ അവതരിപ്പിച്ച കവിയായതിനാലാണ് ഹോമറിനെ യവനരുടെ വാത്മീകി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ഇന്നത്തെ ചോദ്യം പറയട്ടെ. 2026 ഏഷ്യൻ ഗെയിംസ് നാളെ സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിൽ വെച്ച് നടക്കുകയാണെന്നറിയാമല്ലോ. ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ പതാക വഹിക്കുന്ന കായിക താരങ്ങൾ ആരെല്ലാം? ഇതാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ആവർത്തിക്കാം. നാളെ ആരംഭിക്കുന്ന ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ കായിക സംഘത്തിൻ്റെ പതാക വഹിക്കുന്ന കായിക താരങ്ങൾ ആരെല്ലാം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:40 അറിയിപ്പുകൾക്ക് മുൻപായി കേൾക്കാം.

ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണിയുടെ ദേവികുളം സ്പൈസ് എഫ് എം 101.4. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സൂരജ് സന്തോഷ് പാടിയ ഗാനമാണ് ചിത്രം പുലി. കൂടെ പാടിയത് MLR കാർത്തികേയൻ. വൈരമുത്തുവിൻ്റെ വരികൾക്ക് ദേവിശ്രീ പ്രസാദാണ് ഈ ഗാനത്തിന് ഈണം നൽകിയത്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഇനി ഹരിഹരൻ പാടിയ ഗാനം കേൾക്കാം. കൂടെ പാടിയത് ശക്തിശ്രീ ഗോപാലൻ. ചിത്രം അനേകൻ. വൈരമുത്തുവിൻ്റെ വരികൾക്ക് ഹാരിസ് ജയരാജാണ് ഇണ നൽകിയത്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി പത്മലത പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉത്തമ വില്ലൻ, ഗാനരചന കമൽഹാസൻ, ഗിബ്രാൻ ഈണമിട്ടത്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ചിത്രം ബാഹുബലി ദ ബിഗിനിങ്, ഹരിചരണും മോഹന ഭോഗരാജുവും പാടിയതാണ്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ചിത്രം തേരി, ഉത്തര ഉണ്ണികൃഷ്ണനും ജി വി പ്രകാശ് കുമാറും പാടിയ ഗാനം.
3: போச்சு.

0: മൂന്ന് സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഈ ഗാനം കാർത്തിക് പാടിയത്, ചിത്രം ധർമ്മദുരൈ.

0: തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ്.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അൽക്കായ അഗ്നിക്ക് മുദിത് നാരായണൻ പാടിയത്, ചിത്രം ബഡേ മിയാൻ ഛോട്ടേ മിയാൻ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തെ ആകമാനം ഭീതിയിലാഴ്ത്തിയിരുന്ന ഒരു രോഗമായിരുന്നു ക്ഷയരോഗം അഥവാ TB. എന്നാൽ കാലക്രമത്തിൽ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ നേട്ടങ്ങൾ നാം കൈവരിച്ചതോടെ പല പകർച്ചവ്യാധികളെയും നമുക്ക് വരുതിയിലാക്കുവാൻ കഴിഞ്ഞു. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനം ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. എന്നിരുന്നാലും ഈ രോഗം ഇന്നും നിശബ്ദമായി നമ്മുടെ സമൂഹത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. കേരളം ഇന്ന് ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനമുള്ളൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാതലം വരെയുള്ള ആരോഗ്യ സംവിധാനങ്ങളിൽ ക്ഷയരോഗം കണ്ടെത്തുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി നടന്നു വരികയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നടത്തിവരുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ഷയരോഗത്തിൻ്റെ ചികിത്സയെ സംബന്ധിക്കുന്ന വിവരങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് സ്റ്റേറ്റ് TB ട്രെയിനിംഗ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്ററിന്റെ ഡയറക്ടറായ ഡോക്ടർ അർഷാദ് കള്ളിയത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ അറിവിലേക്കായി ഒന്ന് പറയാമോ?
2: കേരളമാണ് ആദ്യമായിട്ട് ക്ഷയരോഗ നിർമ്മാർജ്ജനം നമുക്ക് സാധ്യമാണ് എന്ന് ഇന്ത്യയോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞ ഒരു മൂന്നാം ലോക പ്രദേശം. അതേസമയം ഡെവലപ്ഡ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പറയുന്ന പല രാജ്യങ്ങളിലും ഇത് കുറച്ച് ദശകങ്ങൾക്ക് മുൻപ് അവർ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, ജനസംഖ്യ കുറവാണ് പലയിടത്തും, സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. പക്ഷേ ഒരു മൂന്നാം ലോക രാജ്യത്തിലെ ഒരു പ്രദേശം ഇതിലോട്ട് മുന്നിട്ടിറങ്ങിയത് കേരളമായിരുന്നു ആദ്യമായിട്ട്. ഒരു പീപ്പിൾസ് ഇനീഷ്യേറ്റീവ് ഓൺ TB എലിമിനേഷൻ എന്നുള്ള രീതിയിൽ, കേരള TB എലിമിനേഷൻ മിഷൻ എന്നുള്ള രീതിയിൽ ഒരു ഡോക്യുമെൻ്റ് തന്നെ നമ്മൾ ഇറക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. പിന്നീട് ഇത് നമ്മുടെ രാജ്യത്ത് ഉടനീളം പകർത്തുകയാണ് ഉണ്ടായത്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ NTB പ്രോഗ്രാം എന്നുള്ള രീതിയിലും മറ്റും WHO ഇതിന് സമാന്തരമായി തന്നെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവന്നു. എന്തൊക്കെയായാലും നമുക്കിതിലൊരു ഒരു മുൻകൈ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ കാലാകാലങ്ങളായിട്ട് വന്ന സർക്കാർ സംവിധാനങ്ങൾ ഇതിലോട്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയും ഇതോട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. അത് പല സംഗതികളുണ്ട്. സ്റ്റെപ്സ്, ഇപ്പോൾ സിസ്റ്റം ഫോർ TB എലിമിനേഷൻ പ്രൈവറ്റ് സെക്ടർ സ്റ്റെപ്സ് കേരളത്തിൻ്റെ ഒരു ഇന്നോവേഷനായിരുന്നു. അത് മറ്റ് പലയിടങ്ങളിലും പ്രൈവറ്റ് സെക്ടർ ഇതിനോട്, നമ്മുടെ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം, ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞമുണ്ടല്ലോ, അതിൻ്റെ ഒരു പദ്ധതിയായിട്ട് മുഖം തിരിഞ്ഞു നിന്നപ്പോൾ കേരളത്തിലെ സ്വകാര്യ മേഖല ഇതിലോട്ട് മുൻകൈ എടുത്തു വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗവൺമെൻറ് സർക്കാർ മേഖല ആയാലും പ്രൈവറ്റ് മേഖല ആയാലും ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രവൃത്തികളിൽ ഒരുമിച്ച് കൈകോർത്ത് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു ക്ഷയരോഗിയുടെ രോഗലക്ഷണങ്ങൾ പലതുണ്ടല്ലോ. രോഗലക്ഷണങ്ങൾ എവിടെ വരുന്ന ഒരു രോഗിയെയും ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീനിങ് എല്ലായിടത്തും നടത്തപ്പെടുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ 10S, പണ്ട് 4S സ്ക്രീനിങ് ആയിരുന്നു, 4 ലക്ഷണങ്ങൾ. ഇപ്പോഴും കുറച്ചുകൂടെ വിശാലമായിട്ട് ഒരു രോഗിയെപ്പോലും നാം മിസ് ചെയ്ത് പോകരുത് എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ട് 10S, 10 സിംപ്റ്റംസ് സമാനമായിട്ടുള്ളതും വ്യത്യസ്തമായിട്ടുള്ള 10 ലക്ഷണങ്ങൾ ആണ് ഇവിടെ സ്ക്രീൻ ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ക്ഷയരോഗികൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള NCD ക്ലിനിക്കുകൾ, അതായത് നമ്മുടെ പ്രമേഹ രോഗികളും മറ്റും വരുന്ന ക്ലിനിക്കുകൾ, അല്ലെങ്കിൽ HIV രോഗികൾ വരുന്ന ക്ലിനിക്കുകൾ, പിന്നെ കൂടുതൽ പേര് അടുത്തടുത്ത് താമസിക്കാനും മറ്റും സാധ്യതയുള്ള നമ്മുടെ പ്രദേശം, ചേരി പ്രദേശങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ജയിലുകളായിട്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം ഈ 10S സ്ക്രീനിങ് നമ്മൾ വ്യാപകമായിട്ട് നടത്തുന്നുണ്ട്. അതുമാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളിലും ചുമയോടുകൂടി വരുന്ന വ്യക്തികൾ 10S സ്ക്രീനിങ്ങും മറ്റും നടത്തിയിട്ട് അപ്പോൾ അതൊരു ഒരു മുൻകൈയായിട്ടുള്ള ഒരു ഒരു പദ്ധതിയാണ്. അത് കേരളത്തിൽ മാത്രമല്ല ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലുടനീളം ചെയ്തു വരുന്നുണ്ട്. കേരളത്തിൽ നമുക്കറിയാം നമ്മുടെ ഒരു ഒരു ആരോഗ്യ സംവിധാനം മാത്രമല്ല ആരോഗ്യ അവബോധവും വർദ്ധിച്ചതുകൊണ്ട് ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നടന്നു പോകുന്നു എന്ന് പറയേണ്ടി വരും. പിന്നെ കഫപരിശോധനയുടെ കാര്യത്തിൽ മുൻപ് നമുക്ക് ചില സെൻ്ററുകളിൽ ചെന്നിട്ട് കഫം കൊടുക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഏത് ഹെൽത്ത് സെൻ്ററിലും നമുക്ക് കഫം കൊടുക്കാവുന്നതാണ്. ഇത് ഒരു ഹബ് ആൻഡ് സ്പോക്ക് സംവിധാനത്തിലൂടെ എവിടെയാണോ പരിശോധിക്കുന്നത് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. രോഗി അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് അത് വലിയൊരു ഒരു ഗുണകരമായിട്ടുള്ള ഒരു ഒരു സ്റ്റെപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഹബ് ആൻഡ് സ്പോക്ക് ഇതിൽ അതുതന്നെ ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള കഫപരിശോധനാ മെത്തേഡായിട്ടുള്ള CBNAT അല്ലെങ്കിൽ TRUNAT എന്നൊക്കെ പറയുന്ന ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റുകളാണ്. അത് നമ്മൾ ഒരു നാഷണൽ TB പ്രോഗ്രാമിലൂടെ അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വലിയ ചിലവ് വരുന്ന ടെസ്റ്റുകളാണ്. തികച്ചും സൗജന്യമായിട്ട് നമുക്ക് ഏത് ഒരാശുപത്രിയിൽ കൊടുത്താൽ പോലും ഈ കഫപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ രോഗിയുടെ കഫം കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. പിന്നെ ചികിത്സ നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ തന്നെ ചികിത്സ തികച്ചും സൗജന്യമാണ്. TBയുടെ ചികിത്സ അത് ഗവൺമെൻറ് എല്ലാ സ്ഥാപനങ്ങളിലും പ്രൈവറ്റിലാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ പ്രൈവറ്റ് സെക്ടർ ഇതിനോട് മുഴുവൻ കൈകോർത്ത് പോകുന്നതുകൊണ്ട് മിക്കവാറും എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും TBക്ക് വേണ്ടിയുള്ള ചികിത്സ മരുന്നുകൾ സൗജന്യമാണ്. ചില ഇപ്പോൾ ബ്രോങ്കോസ്കോപ്പി അങ്ങനെയുള്ള പദ്ധതികൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ ചിലവ് വഹിക്കേണ്ടി വരും. അത് പക്ഷേ എപ്പോഴും വരില്ല, വളരെ ചുരുക്കം രോഗികൾ മാത്രമേ അങ്ങനെയുള്ള മറ്റ് മെത്തേഡുകൾ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ എന്നാണ് കണ്ടിട്ടുള്ളത്. പിന്നെ രോഗികൾക്ക് രോഗ ഭേദമായതിനു ശേഷവും അവരുടെ ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 6-6 മാസം കൂടുമ്പോൾ 2 വർഷത്തോളം ഫോളോ അപ്പ് ചെയ്യുന്ന പദ്ധതിയുണ്ട്. അത് കാരണം ചിലപ്പോൾ ചില രോഗികൾ TB അണുക്കളുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഒരു ചില രോഗികളിൽ ഒരു 99% അണുക്കൾ മാത്രമേ ചിലപ്പോൾ നശിക്കുകയുള്ളൂ. ഈ 1% ചിലപ്പോൾ 1-2 വർഷത്തിനിടയിലും മറ്റും വീണ്ടും ചെറിയ രീതിയിൽ അസുഖം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്നതിൽ കുറച്ച് വിമുഖതയോ കുറച്ച് പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് 2 വർഷക്കാലത്തോളം വീണ്ടും വരുന്നുണ്ടോ വീണ്ടും അസുഖം വരുന്നുണ്ടോ എന്നതിന് 6 മാസം കൂടുമ്പോൾ പരിശോധന നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ ഇവരുടെ കോണ്ടാക്റ്റുകൾ, ഇവരുമായിട്ട് സഹവസിക്കുന്നവർ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇടപഴകുന്നവരിൽ TB അസുഖം ഉണ്ടോ, അവരിൽ TB അണുബാധ ഉണ്ടായിട്ടുണ്ടോ, അതായത് ക്ഷയരോഗ അണുബാധ, അസുഖം അല്ല അണുബാധ ഉണ്ടായിട്ടുണ്ടോ എന്ന് എല്ലാ ക്ലോസ് കോണ്ടാക്റ്റുകളെയും കൂടുതലായിട്ട് ഇടപഴകുന്ന എല്ലാവരിലും TB രോഗികളുടെ കൂടുതലായിട്ട് ഇടപഴകുന്ന എല്ലാവരിലും ഈ പരിശോധന നടത്തുകയും അതിന് നല്ല രീതിയിലുള്ള പുതിയ ടെസ്റ്റുകളുണ്ട്. സൈറ്റ് TB എന്ന് പറയുന്ന ഒരു സ്കിൻ ടെസ്റ്റ്, പിന്നെ ഇഗ്ര എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ്, ഇതൊക്കെ പ്രായത്തിനനുസരിച്ച് ആണ് വ്യത്യാസപ്പെടുത്തിയിട്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് രോഗം വരാതിരിക്കാനുള്ള മരുന്നുകൾ, ഇതെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ്. രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗാണുബാധ ഉണ്ടോ എന്ന് നോക്കി അവരിൽ രോഗം വരാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കുന്ന മരുന്ന് ഫുൾ ട്രീറ്റ്മെൻറ്റ് പോലെ ആയിരിക്കില്ല, കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ചികിത്സ ആയിരിക്കും, പക്ഷേ വളരെ ഫലപ്രദമാണത്. അപ്പോൾ അത് ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ കുറേയേറെ മുന്നോട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് ലോകം ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് മെത്തേഡുകളാണ് ഇതെല്ലാം എന്നുകൂടെ ഇതിൽ പറയേണ്ടി വരും.
1: സർ, ക്ഷയരോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ രോഗികൾക്ക് ലഭ്യമാവുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്?
2: രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഒന്ന്, രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത് തന്നെ ഒരു സൗജന്യമായിട്ടുള്ള കഫപരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത്. അതിനുശേഷം രോഗിയുടെ കോണ്ടാക്റ്റുകൾ, അവരുടെ മരുന്ന്, രോഗിക്ക് മരുന്ന് സൗജന്യമായിട്ടുള്ള മരുന്ന് തുടങ്ങുന്നു. അതിന് പുറമെ രോഗിയുടെ ഇടപഴകുന്നവരിൽ അണുബാധ ഉണ്ടോ അല്ലെങ്കിൽ അസുഖമുണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യപ്പെടുന്നു. പിന്നെ എല്ലാ രോഗികൾക്കും അഡീഷണലായിട്ട് കൂടുതലായിട്ട് നല്ല പോഷകാഹാരത്തിൻ്റെ ആവശ്യമുണ്ട്. പോഷകാഹാരം ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്നുള്ള രോഗം ഭേദപ്പെടുകയുള്ളൂ, മെച്ചപ്പെടുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നിക്ഷയ് പോഷൺ യോജന എന്നുള്ള പേരിൽ രോഗിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ രോഗി അംഗീകരിച്ച ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇത് ഓരോ മാസം ഒരു മരുന്ന് കഴിക്കുന്ന ഓരോ മാസവും ഒരു നിശ്ചിത തുക

വരുന്നതാണ്, സർക്കാരിൽ നിന്നും കൊടുക്കാറുണ്ട്. പിന്നെ നിക്ഷയ് മിത്ര എന്നുള്ള രീതിയിൽ ഒരു പുതിയ ഒരു സഹായ പദ്ധതി കൂടെ ഉണ്ട്. നിക്ഷയ് മിത്ര ഒരു രോഗി നിക്ഷയ് മിത്രയ്ക്ക് കൺസെൻറ്റ്, ഞാനതിന് സമ്മതപത്രം കൊടുക്കുകയാണ്. അത് ഇതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി ചോദിക്കുന്നതാണ് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നിക്ഷയ മിത്രകളായിട്ട് വോളണ്ടിയർ ചെയ്യുന്ന സംഘടനകളോ അല്ലെങ്കിൽ വ്യക്തികളോ എല്ലാം ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ വ്യക്തികളും കോർപ്പറേറ്റ് സെക്ടറിലുള്ള വലിയ സ്ഥാപനങ്ങളും എല്ലാം നിക്ഷയ മിത്രകളായിട്ട് രജിസ്റ്റർ ചെയ്യാറുണ്ട്. വ്യക്തികളാണ് നമ്മുടെ നാട്ടിൽ വളരെ

0: ഇനങ്ങളും നിക്ഷയമിത്ര വഴിയെ തന്നെ കൊടുക്കാവുന്നതാണ് എന്നാണ് മറ്റൊരു വശം.
1: തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗം തന്നെയാണ് ടി ബി എങ്കിലും ഈ രോഗത്തോടുള്ള ഭയവും സാമൂഹികമായ അകറ്റി നിർത്തലും ഇനിയും നാം മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു വേർതിരിവുണ്ടാകുവാൻ നാം അനുവദിക്കരുത്. ടി ബി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സമൂഹത്തോട് ചേർത്ത് പിടിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാടിന്റെ ആവശ്യകതയെക്കുറിച്ച് മുൻ സംസ്ഥാന ടി ബി ഓഫീസർ ഡോക്ടർ രാജാറാം പറയുന്നത് കേൾക്കാം.
2: ഒന്നാമത്തെ കാര്യം, അവരോട് നന്നായിട്ട് പെരുമാറുക. പിന്നെ അനാവശ്യമായിട്ടുള്ള ഭീതി വരുത്തണ്ട. ക്ഷയരോഗികളിൽ വലിയ മരണ ശതമാനമെന്നോ ഇത് അപകടമാണെന്നോ ജീവിതം നശിച്ചോ എന്നുള്ള വാക്കുകൾ അറിയാതെങ്കിലും പറഞ്ഞ് ഒരു തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളോ മറ്റോ അവരെ കാണിച്ച് വളരെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പെരുമാറുക, കാര്യങ്ങൾ അന്വേഷിക്കുക. ഒരുപക്ഷെ പഠിച്ച ഒരാൾ നിലയ്ക്ക് നിങ്ങൾക്ക് പല സ്ഥലത്ത് എവിടെയാണ് അടുത്ത ചികിത്സ കിട്ടുക എന്നുള്ള നിങ്ങൾക്ക് എളുപ്പം ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അത്തരം സഹായങ്ങൾ അദ്ദേഹം ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ വിശേഷ അവസരങ്ങളിൽ മകളുടെ പിറന്നാൾ, മകൻ്റെ പിറന്നാൾ, വിവാഹ വാർഷികം, ഗൃഹപ്രവേശം, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ഒരു 650 രൂപയെങ്കിലും വിലയുള്ള ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ 6 മാസത്തേക്ക് രോഗിക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിക്ഷയമിത്ര നെറ്റിൽ നിക്ഷയമിത്ര സെർച്ച് ചെയ്താൽ രജിസ്റ്റർ ചെയ്ത് ഇത്തരം കിറ്റ് നൽകുകയാണെങ്കിൽ രോഗിക്ക് വളരെ വളരെ വലിയ ഉപകാരമായിരിക്കും. അതും ആ തരത്തിൽ നമുക്ക് ചെയ്യാം. പിന്നെ ആളുകളെ പഠിപ്പിക്കുക. പൊതുജന എല്ലാവരും നമ്മൾ ജനങ്ങൾ സർക്കാർ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടത്തുന്നില്ല. നമുക്കറിയാലോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മുടെ ദുരന്ത നിവാരണ രംഗത്ത് പൊതുജനങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത് സർക്കാരിനൊപ്പം. അതുപോലെ എല്ലാ രോഗ നിയന്ത്രണ പരിപാടികളിലും ജനങ്ങളുടെ ഏതെങ്കിലും വിധത്തിലുള്ള സഹായം ചെയ്യാൻ പറ്റാത്ത ഒരു ജനവും ഇല്ല. പണ്ടിങ്ങനെ ഒരു ഇത് കേട്ടില്ല, മൂലം നാസ്തി നിരൗഷധം എന്നിട്ട്, അതായത് ആരും ഔഷധ ഗുണമില്ലാത്തൊരു പേരുമില്ല എന്ന് ആയുർവേദക്കാർ പറയാറുണ്ട്. അതുപോലെ ഒരാൾക്കും ടി ബി രോഗത്തെ സഹായിക്കാൻ പറ്റാത്ത ഒരാളും ലോകത്തില്ല എന്നുള്ളതാണ്.
1: ടി ബിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രോഗചികിത്സയ്ക്കൊപ്പം രോഗത്തെക്കുറിച്ചുള്ള അവബോധത്തിലും രോഗികളെ കണ്ടെത്തുന്നതിനുള്ള പരിശ്രമങ്ങളിലും അവരെ സഹായിക്കുന്നതിലും സമൂഹത്തിൻ്റെ പിന്തുണ വളരെ നിർണായകമാണ്. ഈ അഭിപ്രായത്തോട് ഡോക്ടർ രാജാറാമിൻ്റെ പ്രതികരണം എന്താണെന്ന് കേൾക്കാം.
2: അവസ്ഥയും പേടിയും ഇപ്പോഴും ഉണ്ട് രോഗത്തിനെ പറ്റി. അത് പിന്നെ നമുക്ക് അവന് ഒറ്റ പണി ഒരു വഴിയേ ഉള്ളൂ, അതിന് അവരെ കൂടുതലായിട്ട് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വഴിക്കാണ് അനാവശ്യമായ ഭീതിയെ ഒഴിവാക്കാൻ പറ്റുന്നത്. ഒരു മാസ്ക് ഇട്ടാൽ ടി ബി രോഗം മറ്റൊരാളും നമുക്ക് പകർന്ന് കിട്ടുകയില്ല. പിന്നെ പാവപ്പെട്ടവരുടെ രോഗമാണെന്ന് പറയുമെങ്കിലും ഈ പാവപ്പെട്ടവർ നമ്മൾ എപ്പോഴും ഇടപഴകുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഏതൊരാളും വേണ്ടതായ കരുതലെടുക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു 22 മാസക്കാലം നമ്മുടെ ഡി ആർ ടി ബി ചികിത്സ നീണ്ടു നിൽക്കുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും ഒടുവിൽ ഡി ആർ ടി ബിക്ക് ആധുനികമായ ചികിത്സ വന്നിരിക്കുന്നത് ബി പി എ എൽ എം രജിമെൻ എന്നിട്ട് 4 മരുന്നുകൾ മാത്രം അടങ്ങിയിട്ടുള്ള പുതിയൊരു ചികിത്സാ പദ്ധതി 6 മാസം മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. വളരെ വളരെ ആശ്വാസം ഡി ആർ ടി ബി രോഗികൾക്ക് തരുന്ന ഒരു സംഗതിയാണ്. പുതിയ രോഗികളെ നമുക്ക് അതിലേക്ക് ആ രജിമെൻ കൊടുത്ത് സുഖപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴത്തെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞ ആൾക്കാരെ അതിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല.
3: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
5: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
6: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
7: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
8: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
9: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
10: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. സി.ഒ. ആൻഡോ പാടിയ ഗാനം, നാടകം കടൽപാലം.

0: നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
3: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
4: LIC ഹർ പൽ ആപ്കെ സാത്ത്.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ആകാശവാണി ദേവികുളം സ്പൈസ് FM. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. 2026 ഏഷ്യൻ ഗെയിംസ് നാളെ September 19 മുതൽ October 4 വരെ ജപ്പാനിൽ വെച്ച് നടക്കുകയാണല്ലോ. ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നവർ ആരെല്ലാം എന്നതായിരുന്നു ചോദ്യം. ഉത്തരം: ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ഷോട്ട്പുട്ട് താരം തേജീന്ദർ പാൽ സിംഗ് തൂർ എന്നിവരാണ് ഇന്ത്യൻ പതാക വഹിക്കുന്നത്. ജപ്പാനിലെ ഐച്ചി, നഗോയ എന്നിവിടങ്ങളിലായാണ് September 19 മുതൽ October 4 വരെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ഇന്ത്യൻ സംഘത്തിൽ 267 പുരുഷന്മാരും 232 വനിതകളുമടക്കം 499 കായിക താരങ്ങളാണ് ഉള്ളത്. ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 ടൂറിസം ഡയറി, നീലക്കുറിഞ്ഞുകൾക്കൊപ്പം ചക്രമുടിയിൽ അവതരണം ഹരിപ്രിയ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സുകന്യ സമൃദ്ധി യോജന, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 കാർഷിക ജീവനം, രാജകുമാരിയിലെ കർഷകൻ പാലാൽ വർഗീസിൻ്റെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:30 ആരോഗ്യവേദി, ഹൃദയാരോഗ്യവും ജീവിതശൈലിയും ഡോക്ടർ റജി ക്രിസ്തുരാജ് സംസാരിക്കുന്നു, 8:00 പുത്തൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ശ്രേഷ്ഠ പദ്ധതി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി, 10:00 ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളോട് ആവശ്യപ്പെട്ട തമിഴ് ഗാനങ്ങളുമായി ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്രഗാന പരിപാടി. നാളത്തെ പരിപാടികൾ: നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്രഗാനങ്ങൾ, 5:00 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:15 നാടൻ പാട്ടുകൾ, 5:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 നിയമവീഥി പുനഃപ്രക്ഷേപണം കേൾക്കാം, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടി, 8:00 സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 കായിക ലോകം, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ചലച്ചിത്രഗാനം.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
0: കാലാവസ്ഥ: ദേവികുളത്തും പരിസര പ്രദേശങ്ങളിലും പൊതുവെ മേഘാവൃത ആകാശം, മിതമായ മഴയ്ക്കോ ഇടിമിന്നലിനോ സാധ്യതയുണ്ട്. ഉയർന്ന താപനില 35.5°C, കുറഞ്ഞ താപനില 28°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്റർ.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
2: പ്രിയ ശ്രോതാക്കൾക്ക് ടൂറിസം ഡയറിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക്

മലയാളത്തിൽ മനോഹാരിത തുളുമ്പുന്ന കുറേ വാക്കുകൾക്ക് മുൻപിൽ നീല എന്ന വാക്കുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ? നീലക്കടൽ, നീലപ്പൊന്മൺ, നീലമയിൽ, നീലക്കുയിൽ, നീലക്കടമ്പ്. ഭംഗിയുള്ള ഈ പേരുകൾക്കൊപ്പം ഒരു വാക്കുകൂടി പറയട്ടെ, നീലക്കുറിഞ്ഞി. എങ്കിൽ ഇന്ന് ടൂറിസം ഡയറിക്കൊപ്പം നീലക്കുറിഞ്ഞി വസന്തം തീർക്കുന്ന ചക്രമുടിയിലേക്ക് പോകാം.

നേര്യമംഗലം അടിമാലി മൂന്നാർ വഴി വരുന്നവര് മൂന്നാറിൽ നിന്നും ദേവികുളം എത്തി, ദേവികുളം ടൗണിൽ നിന്ന് മൂന്നാർ ബോഡിമെട്ട് റോഡില് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ് റോഡിൽ എത്തണം. ഗ്യാപ് റോഡിൽ നിന്ന് നമുക്ക് ചക്രമുടിയിലേക്ക് പോകാം. ഇനി ബൈസൺവാരി വഴി എത്താനുള്ള മറ്റൊരു വഴി കൂടിയുണ്ട്. അടിമാലി, ആനച്ചാൽ, കുഞ്ചിത്തണ്ണി, ബൈസൺവാരി വഴി വളവുകളോടെയുള്ള നല്ല കയറ്റം കയറി ഗ്യാപ് റോഡിലേക്ക് എത്താം. പക്ഷേ ഈ റൂട്ട് അല്പം ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അതീവ ശ്രദ്ധയോടെ മാത്രം വണ്ടി ഓടിക്കേണ്ട ഹൈറേഞ്ചിലെ ഒരിടമാണ് ഈ കയറ്റം. പിന്നെ ഒരു കാര്യം, നീലക്കുറിഞ്ഞി വസന്തം തീർത്തിരിക്കുന്നത് കാശ് കൊടുക്കാതെ കാണാനുള്ള ഒരു സ്ഥലം വേണമെങ്കിൽ ഈ ഗ്യാപ് റോഡിൽ എത്തിയാൽ മതി. മനോഹരമായൊരു നീല വസന്തം അവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഇത് പറഞ്ഞു വന്നപ്പോഴാ മൂന്നാറിൽ നിന്ന് വരുന്നവർക്ക് മൂന്നാർ മാട്ടുപ്പെട്ട റോഡിൽ നീലക്കുറിഞ്ഞി നിറഞ്ഞിരിക്കുന്ന ഒരു അത്ഭുത ലോകം കാണാനുള്ള അവസരമുണ്ടേ. മൂന്നാർ വട്ടവട റൂട്ടിൽ 10-12 kilometers സഞ്ചരിച്ചാൽ കൊരണ്ടിക്കടുത്ത മുതിർന്നവർക്കും കുട്ടികൾക്കും 250 to 100 rupees ക്രമത്തിൽ പാസ് എടുത്തു വേണം ഇവിടെ നീലക്കുറിഞ്ഞി കാണാൻ. അതായത് മൂന്നാർ എത്തിയാൽ 12 years ഒരിക്കൽ ഭൂമിയെ കാണാനെത്തുന്ന നീലക്കുറിഞ്ഞിയെ പല സ്ഥലങ്ങളിലായി കണ്ട് ആസ്വദിക്കാൻ കഴിയും. പക്ഷേ ഇന്ന് ടൂറിസം ഡയറി ചക്രമുടി ട്രക്കിംഗ് തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് മാറ്റമില്ല. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിക്ക് താഴെ ഗ്യാപ് റോഡിൽ തല ഉയർത്തി നിൽക്കുന്ന മറ്റൊരു കൊടുമുടിയിലേക്ക് 7000 feet മുകളിൽ ഉയരമുണ്ടെങ്കിലും 12 years പൂക്കുന്ന നീലക്കുറിഞ്ഞി വിസ്മയ കടൽ തീർക്കുന്ന ചക്രമുടി കീഴടക്കാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നുണ്ട്. ദേവികുളം ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ ഗ്യാപ് റോഡിലുള്ള ഫോറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്നാണ് നമ്മുടെ ട്രക്കിംഗ് ആരംഭിക്കുക. മരത്തൂണുകൾ കെട്ടിവച്ച ചെറിയ എൻട്രൻസ് ഗേറ്റ് നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇവിടെ 2 types ട്രക്കിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 500 rupees എൻട്രി ഫീ വരുന്ന ചക്രമുടി വരെ എത്തുന്ന ട്രക്കിങ്ങും 200 rupees നിരക്കിൽ കുരിശുമല വ്യൂ പോയിന്റ് വരെയുള്ള ട്രക്കിങ്ങും, നീലക്കുറിഞ്ഞി വസന്തം ആസ്വദിക്കാനാണെങ്കിൽ കുരിശുമല വരെ എത്തുന്ന ട്രക്കിംഗ് മതിയാകും. നമുക്ക് 500 rupees എൻട്രി പാസ് എടുത്ത് ചക്രമുടിയുടെ തുഞ്ചത്ത് കയറാം. ചക്രമുടിയിലേക്ക് രാവിലെ 5:30, 9 o'clock, 12 o'clock, 3 o'clock എന്നിങ്ങനെ ടൈം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ രാവിലെ 5:30 സ്ലോട്ട് എടുത്താൽ ചക്രമുടിയിൽ നിന്ന് മനോഹരമായ സൂര്യോദയം ആസ്വദിക്കാം. ഇത്രയും കാലം ജീവിച്ചതിൽ നിന്നും മനസ്സിൽ അടയാളപ്പെടുത്തി വെക്കാനുള്ള ഒരു പുലരി നമുക്ക് കിട്ടും. നമ്മളിവിടെ എൻട്രി ഫീസ് അടയ്ക്കുമ്പോൾ മുകളിലേക്ക് നടന്നു കയറാനുള്ള ഒരു വടിയും നമുക്ക് കിട്ടും. തുടക്കം മുതലേ കുത്തനെയുള്ള കയറ്റം, ചെറിയ കാറ്റ് തൊട്ട് തൊട്ട് പോകുന്നത് കൊണ്ട് മനസ്സുപോലെ ശരീരവും കുളിരുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ട്രക്കിങ്ങിന് ശാന്തതയൊന്നും പറയാനില്ല, അസാമാന്യ തിരക്കാണിവിടെ. ചുമ്മാ കയറ്റം അല്ലാട്ടോ, 5-6 kilometers വരെ ഉയരത്തിൽ കയറണം. 4-5 hours എടുക്കും തുഞ്ചത്തെത്താൻ. അതുകൊണ്ട് മനസ്സിലായില്ലേ, രാവിലെയുള്ള സ്ലോട്ട് തന്നെയാണ് ഏറ്റവും നല്ലത്, അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ക്ഷീണിക്കും. പാറയുടെ മടക്കുകളിലൂടെ സ്വാഭാവിക വഴിയിലൂടെ ടൂറിസം ഡയറിയുടെ യാത്ര ആദ്യമായാണല്ലേ ഇത്. സഞ്ചാരികൾ കയറി ഇറങ്ങി സ്വാഭാവികമായി രൂപപ്പെട്ട വഴിയാണ്. പിന്നെ എപ്പോൾ കയറിയാലും, അതായത് നട്ടുച്ചയ്ക്ക് പോലും മഞ്ഞ് മൂടുന്ന ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത്. മഞ്ഞ് കമ്പിളി പോലെ നമ്മെ പുതപ്പിക്കുന്ന സ്ഥലം. തിരക്ക് കൂടുമ്പോൾ ചെറിയ ഇടുങ്ങിയ നടവഴിയിലൂടെയുള്ള ഇറക്കവും കയറ്റവും സാഹസികം തന്നെയാണ്. നമ്മളിപ്പോൾ 1 kilometer മുന്നോട്ട് കയറിയിട്ടുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ കയറ്റം മോശമല്ല എന്ന് തന്നെ തോന്നുന്നുണ്ട്. കയറുന്ന വഴിയുടെ സൈഡിൽ ഗ്യാപ് റോഡിൻ്റെ ഭാഗമാണേ. എന്നാ വലിയ കൊക്കയാണെന്നോ, സുരക്ഷയ്ക്കായി വടമൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കയറുമ്പോൾ ദൂരെയായി ധാരാളം മലനിരകൾ കാണാം. ചക്രമുടിയുടെ തുഞ്ചത്തെത്തിയാൽ ചുറ്റിനും കൊളുക്കുമലയും മീശപ്പുലിമലയും ഒക്കെ കാവലാകുമെന്നാ പറഞ്ഞു. കണ്ണത്താ ദൂരത്ത് പച്ച തേയിലത്തോട്ടവും ഗ്യാപ് റോഡ് വളഞ്ഞു പുളഞ്ഞു പോകുന്നതും ഒക്കെ ഒരു അടിപൊളി കാഴ്ചയാണ്. ഈ മല കയറി തുടങ്ങുമ്പോൾ തന്നെ നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത് കാണാൻ തുടങ്ങും. മലയുടെ ചരിവ് ചേർന്ന് നടക്കുന്ന വഴി കഴിഞ്ഞാൽ കയറ്റം അല്പം കൂടി രസമാണ്. വെറുതെയല്ല ഇത് കാണണമെന്ന് പറയുന്നത്. മലമുകളിലെ നീലക്കടൽ പോലെ നീല വസന്തം. എന്റെ പൊന്നെ എന്ത് ഭംഗിയാണെന്നോ,
കയറി വരുമ്പോഴുള്ള ക്ഷീണം മുഴുവൻ അലിഞ്ഞു പോകാൻ കഴിവുള്ള ദൃശ്യഭംഗി തരുന്നുണ്ട് ഈ നീല വസന്തം. തിരിഞ്ഞു നിന്ന് പുറകോട്ടൊന്ന് നോക്കിയാൽ നമ്മളോട് തന്നെ ഒരു മതിപ്പൊക്കെ തോന്നൂട്ടോ. മടുക്കുമ്പോൾ അല്പം ഇരുന്ന്

0: സ്നാക്സ് ഒക്കെ കഴിച്ച് മുന്നോട്ട് പോകാം.
1: എൻ്റെ പേര് മുഹമ്മദ് റഫീഖ്. ഞാൻ ഇടുക്കി ജില്ലയിലെ മൂന്നാർ വന ഡിവിഷനിലെ ദേവികുളം റേഞ്ചിൽ അരുവിക്കാട് സെക്ഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ചൊക്രമുടി വനസംരക്ഷണ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എക്കോ ടൂറിസം സെൻ്ററാണ് നമ്മുടെ ചൊക്രമുടി. നീലക്കുറിഞ്ഞി ട്രക്കിംഗ് പ്രോഗ്രാം നടത്തി വരുന്നത്. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്കൊരു 2 മാസം നീലക്കുറിഞ്ഞി ഫ്ലവറിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 75% ഫ്ലവറിംഗ് ആയിട്ടുണ്ട്. ലാസ്റ്റ് എൻ്റെ ഫ്ലവറിംഗ് നടന്നിട്ടുള്ളത് 2014. 1000 ഗസ്റ്റുകൾ ഒരു ദിവസം ഇവിടെ എത്തുന്നുണ്ട്. പിന്നെ നീലക്കുറിഞ്ഞി പൂക്കൾ പറിക്കാനോ അത് ചവിട്ടി നശിപ്പിക്കാനോ പാടില്ല. അത് നമ്മുടെ ഫോറസ്റ്റ് വന നിയമത്തിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അതിൽ ഷെഡ്യൂൾ 3 വരുന്ന ഒരു ഫ്ലവറാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. ഗസ്റ്റുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പോകുന്ന വഴിക്കോ നിക്ഷേപിക്കുകയോ ഫുഡ് വേസ്റ്റുകൾ നിക്ഷേപിക്കുകയോ ചെയ്യരുത്. ബേസ് പോയിന്റിൽ നിന്ന് നമ്മുടെ കുറിഞ്ഞി ട്രക്കിംഗ് 1.5 കിലോമീറ്ററാണ്. സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് ഫ്ലവറിംഗ് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ടൈം വരുന്നത് ഒരാൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂർ നമ്മൾ അലോ ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൾട്ടിന് 200 രൂപയും കുട്ടികൾക്ക് 100 രൂപയുമാണ്. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് 50 രൂപ, വീഡിയോഗ്രാഫി 100 രൂപ. പ്രായമുള്ളവർ വരികയാണെങ്കിൽ സ്റ്റീപ്പായിട്ടുള്ള ഏരിയ ആണ്, അത് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൂക്കളുടെ അടുത്ത് പോയി കാണാൻ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. 200 മീറ്ററോളം ഒരു ബുദ്ധിമുട്ടുള്ള പ്ലേസാണ്. ഓരോ 50 മീറ്ററിലും നമ്മുടെ പ്രൊട്ടക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് നമ്മൾ ഗൈഡുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സേഫ്റ്റി ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ട്രക്കിങ് വരുമ്പോൾ പരമാവധി വഴുതി വീഴാൻ സാധ്യതയുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. നമുക്കൊരു വാട്ടർ ബോട്ടിൽ കരുതുക, ട്രക്കിംഗ് ഷൂ കരുതുക. ഇതൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്യാവുള്ളൂ. ഫുഡ് ഐറ്റംസ് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തന്നെ അത് കഴിച്ചതിന് ശേഷം അതിൻ്റെ വേസ്റ്റുകൾ അവിടെ നിക്ഷേപിക്കാതിരിക്കുക. കാരണം നമ്മുടെ ഈ കുറിഞ്ഞിമലയിൽ നിരവധി വരയാടുകൾ ഉള്ള സ്ഥലമാണ്. 7 മണിക്ക് നമ്മളിവിടെ ട്രക്കിംഗ് തുടങ്ങും. 7 മണി തൊട്ട് 4 മണി വരെയാണ്. 7 മണിക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ വരയാടുകളെയൊക്കെ കാണാൻ സാധിക്കും. പിന്നെ തലേദിവസം മഴയുള്ള സമയമാണെങ്കിൽ ക്ലൗഡ് ബെഡ് ഉള്ള കാര്യങ്ങളും ഇതിൻ്റെ കൂടെ കാണാൻ സാധിക്കും.
0: പല നാടുകളിൽ നിന്നും ഉയരങ്ങളെ കീഴടക്കാൻ എത്തിയവരുടെ കൂടെ പതിയെ കയറാം. കുരിശുമല എത്തുന്നതിന് മുൻപേ കുറിഞ്ഞിപ്പൂക്കൾ കഥ പറയാൻ തുടങ്ങും. ആകാംക്ഷ കൊണ്ട് അവയെ പറിച്ചെടുക്കല്ലേ. കാണാം, ആസ്വദിക്കാം. കുരിശുമലയിലെ കുറിഞ്ഞിപ്പൂക്കൾ മനം കവരുന്ന ഭൂമികയിൽ എത്തിയാൽ വാക്കുകൾ കൊണ്ട് പറയാനാവാത്ത സന്തോഷം അനുഭവിക്കാം. നമ്മൾ 1 മണിക്കൂർ മാത്രം കഷ്ടപ്പെട്ട് നീലക്കുറിഞ്ഞിയെ കണ്ടപ്പോൾ ഈ കുറിഞ്ഞി 12 വർഷം കാത്തിരുന്ന് ജന്മമെടുത്ത് ഭൂമിയെ കാണുകയാണ്. പിന്നെ നമ്മുടെ ഫോട്ടോസിൽ നീലക്കുറിഞ്ഞിപ്പൂവിനോട് ചേർന്ന് മേഘം മെത്ത പോലെ ക്ലൗഡ് ബെഡിന്റെ കാര്യമാണ് പറയുന്നത്. എന്തൊരു ഭംഗിയാണെന്നോ. സിനിമയിൽ സ്വർഗം കാണിക്കുമ്പോൾ കഥാപാത്രങ്ങൾക്കിടയിലൂടെ പറന്നു നടക്കുന്ന മേഘങ്ങളെ കണ്ട് കൊതിച്ചിട്ടില്ലേ? അതിപ്പോൾ കൈവിരൽ തുമ്പിൽ ഒരു നിമിഷം ഒരു അത്ഭുത ലോകത്തെത്തിയ പോലെ കിതച്ച് ശ്വാസത്തിന്റെ വേഗത കൂടി വരുന്നതറിയാം. പാറപ്പുറത്തുകൂടി ഇത്രയും ദൂരം നടക്കുക എന്നത് ചിന്തിച്ചിട്ട് പോലുമില്ല. പാറകൾ കഴിഞ്ഞ് ചില ഭാഗത്ത് തെന്നിപ്പോകാതെ കമ്പുകളൊക്കെ ഇട്ട് പടവുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ മലകളിൽ പറ്റിപ്പിടിച്ചു വളരുന്ന കുറ്റിച്ചെടികളെ ദൂരെ നിന്ന് കണ്ടിട്ടില്ലേ? പച്ചയും മഞ്ഞയും കലർന്നും സ്വർണവർണ്ണത്തിലും കൂർത്ത പുല്ലുകൾ കൂടി നിൽക്കുന്നതിന് ഒരു പ്രത്യേക ഭംഗിയില്ലേ? ദൂരത്തോട്ട് നോക്കിയാൽ ഒരു സ്വർണരേഖ പോലെ. ചെറിയ കുറ്റിക്കാടിനും പുല്ലിനും ഇടയിലൂടെയുള്ള നടപ്പിൽ ചിലപ്പോൾ അട്ടയുടെ കടിയൊക്കെ ഏൽക്കേണ്ടി വരാനും സാധ്യതയുണ്ട്. കാലുകൾ നന്നായിട്ട് മടുക്കുന്നുണ്ട്. പോകാനുള്ള ആഗ്രഹത്തിന്മേൽ കിതച്ച് കയറി പോവുകയാണ്. നമ്മൾ നടന്നു കയറുമ്പോൾ 1, 2, 3 എന്നിങ്ങനെ എഴുതി ക്രോസ് ചെയ്തിട്ടേക്കുന്നത് കാണാം. ഇങ്ങനെ കുറേയേറെ ക്രോസ് ചെയ്ത് വേണം നമ്മൾ എത്താൻ. ഇങ്ങനെ ഓരോ ഉയരവും ക്രോസ് ചെയ്യുമ്പോൾ നീലക്കുറിഞ്ഞി പോലെ ആരും കാണാത്ത സുന്ദരിപ്പൂക്കൾ ധാരാളം ഇവിടെ നമ്മളെ നോക്കിച്ചിരിക്കുന്നത് കാണാം. സൂര്യരശ്മിയും മഞ്ഞും മാറി മാറി വരുന്ന ഒരു കാഴ്ച. ഈ സ്റ്റേജിലൊക്കെ ഡാൻസ് പെർഫോമൻസിലൊക്കെ വർണ്ണ വെളിച്ചമിട്ട് അലങ്കരിക്കില്ലേ? ഇപ്പോൾ ഇതാ പ്രകൃതിയുടെ വർണ്ണപ്പകിട്ട്. കുരിശുമലയിലെ നീലക്കുറിഞ്ഞി വസന്തം ആസ്വദിച്ചു കഴിഞ്ഞാൽ ഇതിലും മുന്നോട്ട് പോകണം, നമ്മൾ പറഞ്ഞ ചൊക്രമുടിയുടെ ഉയരത്തിലേക്ക്. അങ്ങനെ നമ്മളെക്കാൾ ഉയരമുള്ള കുറ്റിച്ചെടികളുടെ ഇടയിലൂടെ ഒരാൾക്ക് നടക്കാനുള്ള വഴി ചെടി വകഞ്ഞു മാറ്റി പോകാനുള്ള ഇടമുണ്ട്. നമ്മളിപ്പോൾ അതിലിങ്ങനെ കടക്കുകയാണ്. കാടിൻ്റെ പ്രതീതി നൽകുന്ന ഒരു യാത്രയാണ് ഇപ്പോഴും ഈ ഭാഗത്തൂടെ കടക്കുമ്പോൾ തോന്നുന്നത്. ഇങ്ങനെ ഇടതൂർന്ന മരങ്ങൾക്കും ഇടയിലൂടെ മുന്നോട്ട് ചെന്ന് ചക്രമുടിയിൽ എത്തുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴുള്ള ഒരു സുഖം അത് വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. നമ്മളിപ്പോൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ട ടൂറിസം ഡയറിയുടെ ഒരു കൂട്ടുകാരൻ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാം.
2: ഹായ്, ഹലോ, എൻ്റെ പേര് ബിലാൽ, ഞാൻ കോഴിക്കോട് നിന്ന് വരികയാണ്. നമ്മൾ വർക്ക് സ്ട്രെസ് എന്നൊക്കെ ഒന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുറഞ്ഞ് പൂത്ത കാണാൻ വേണ്ടി ഒന്ന് മൂന്നാർ വരെ വന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ചക്രമുടി പീക്ക് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നു, രാവിലെ 500 രൂപ കൊടുത്താൽ നമുക്ക് ചക്രമുടി പീക്കും പിന്നെ നീലക്കുറിഞ്ഞിയുടെ വ്യൂവും കാണാൻ പറ്റും. പിന്നെ പീക്കിലെത്തിയാൽ നമുക്കിവിടെ ഇടുക്കി ആർച്ച് ഡാം നല്ലൊരു മേഘ വ്യൂ കിട്ടും. അടിപൊളിയാണ്. കുറച്ച് ട്രക്ക് ചെയ്ത് വരാനുണ്ട്. ഒരു 7200 ഫീറ്റ് കയറി വരാനുണ്ട്. ബട്ട് നമുക്ക് മുകളിൽ എത്തിയാൽ നമുക്കൊരു ഹാപ്പിനെസ്, ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഒരു വൺ ടൈം വണ്ടറായിട്ട് നമുക്കിത് എൻജോയ് ചെയ്യാം. അടിപൊളിയാണ്, എന്തായാലും എൻജോയ് ചെയ്തു. സൂപ്പർ.

ചൊക്രമുടിയുടെ അർത്ഥം അറിയില്ലേ? ആദിവാസികൾ ചൊക്ര എന്ന് പറയുന്നത് ശിവനെയാണ്. മുടി ഹെയർ, അതെ, ശിവന്റെ ജടയിൽ അത്രയേറെ ഉയരത്തിലാണ് ചൊക്രമുടി എന്ന് പറയാനായിരിക്കാം അവർ ചൊക്രമുടി എന്ന് പേരിട്ടത്. എന്തു തന്നെയായാലും നമ്മൾ താഴെ നിന്ന് കണ്ട പല മലകളും ഇപ്പോൾ നമുക്ക് താഴെയാണ്. ചെറുപ്പം മുതൽ ആകാശത്ത് കണ്ട മേഘങ്ങൾ നമുക്ക് താഴെ നീങ്ങിപ്പോകുന്നത് കാണാം. മെത്ത പോലെയുള്ള ഈ മേഘങ്ങൾക്ക് മേൽ കിടന്നാലോ എന്ന് തോന്നിപ്പോകും. ഈ ചൊക്രമുടിയിൽ നിന്നുകൊണ്ട് കുങ്കുമ സൂര്യൻ ഉയർന്നു വരുന്ന ഒരു കാഴ്ച, ഈ മലകളിലേക്ക് സൂര്യരശ്മി സ്വർണവർണ്ണം വിതറുന്ന കാഴ്ച, ഈ പ്രകൃതിയെ വളരെ ഉയരത്തിൽ നിന്ന് കാണാൻ കഴിയുന്നതിൻ്റെ സന്തോഷം, ഇതെല്ലാം ആസ്വദിക്കണമെങ്കിൽ ഈ യാത്രയിലെ കഷ്ടപ്പാട് സഹിച്ച് ചൊക്രമുടിയിലെത്തിയേ പറ്റൂ. ഇന്നത്തെ ടൂറിസം ഡയറി സമാപിക്കുമ്പോൾ നമ്മളെല്ലാം വലിയ സന്തോഷത്തിലാണല്ലേ. കാരണം ഇതുവരെ ടൂറിസം ഡയറി കൊണ്ടുപോയതിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് കൂട്ടുകാരും ടൂറിസം ഡയറിയും സമയം പങ്കിട്ടതിൻ്റെ ഒരു സന്തോഷം. തിരിച്ചിറങ്ങണ്ടേ ഈ അത്ഭുത ലോകത്ത് നിന്നും? നമുക്ക് അടുത്ത അധ്യായത്തിൽ ഒന്നു ചേരാം. ടൂറിസം ഡയറിയുടെ ഒപ്പം കൂട്ടുചേർന്ന് പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ചൊക്രമുടിയിലെ നീലവസന്ത കാഴ്ചകൾ കാണാൻ സഞ്ചരിച്ചത് ഞാൻ ഹരിപ്രിയ. നന്ദി.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിന്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യ സമൃദ്ധി അക്കൗണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2% പദ്ധതി ആരംഭിച്ചത് മുതൽ ഏകദേശം 2.73 കോടി അക്കൗണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യ സമൃദ്ധി അക്കൗണ്ടിന്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല, അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിന്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1ാമത്തെയോ 2ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2 കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 2-3 കുട്ടികൾ ജനിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2 അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽപ്പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
0: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
3: This is Akashvani. The news read by Anuja Kumar. India and UAE have reaffirmed their commitment to continued cooperation and coordination in efforts to promote regional peace, security and stability. Prime Minister Narendra Modi today received a telephone call from the President of the United Arab Emirates, Sheikh Mohammed bin Zayed Al Nahyan. The two leaders exchanged views on developments in West Asia. They also discussed new measures to further deepen the India-UAE comprehensive strategic partnership, including in the areas of energy, defense, technology, investment and health. The UAE president conveyed warm greetings on the Prime Minister's birthday and congratulated him on India's successful BRICS presidency. India has expressed deep concern over the escalating security situation in the Red Sea region. Replying to a question at a media briefing in New Delhi, Ministry of External Affairs spokesperson Randhir Jaiswal said India has condemned attacks on Saudi Arabia's sovereign territory, including attacks targeting civilians and economic assets. He said India had also issued a statement following the attempted attack on the holy city of Mecca.
4: Such attacks, I need not elaborate or reiterate, they vitiate the regional security, they impact or undermine regional peace and security.

0: ಕಾಳಿದಾಸ ಮಾಧುರಿ ರಘುವಂಶತ್ತಿಲೂಡೆ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
1: ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് പത്നിയോടൊപ്പം ദിലീപൻ നന്ദിനിയെ പരിചരിച്ചു പോന്നു. പരിചരിച്ചു എന്ന് ഭംഗിവാക്കല്ല, രാവകൽ ഇരുവരും ദിവ്യധേനുവിനെ പ്രസാദിപ്പിക്കാൻ കഠിനമായി യത്നിച്ചു. 21 ദിവസം ഇങ്ങനെ കഴിഞ്ഞു.

0: महिष्या सह इत्थं व्रतं धारयतः तस्य दिनानि विधीयुः. മഹിഷിയോടൊപ്പം ഇത്തരത്തിൽ വ്രതമാചരിക്കുന്ന ദിലീപൻ്റെ ദിനങ്ങൾ കഴിഞ്ഞുപോയി. അഭിഷിക്തയായ പത്നി മഹിഷി, ഔദ്യോഗികം കൂടിയാണ് ആ സ്ഥാനം. കേവലം പത്നിയായാൽ പോരാ, രാജ്ഞി തന്നെ ആകണം. കൃതാഭിഷേക മഹിഷി എന്ന് അമരം. വ്രതധാരണത്തിൻ്റെ സ്വഭാവം വിസ്തരിച്ച് വിവരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ലക്ഷ്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രജാർത്ഥം, പുത്രനെ ലഭിക്കാൻ വേണ്ടി, പുത്രലാഭായ. പ്രജാ, പുത്രൻ. കുറേക്കൂടി വിസ്തരിച്ച ഒരർത്ഥം ഇതിന് നൽകുന്നുണ്ട് സർവജ്ഞമുനി. പ്രജാ അർത്ഥോ യസ്യ, പ്രജകൾ ജനങ്ങളാണ്, അവർക്ക് കൂടി വേണ്ടിയാണ് ഈ വ്രതം. രാജ്യപരിപാലനമാണ് രാജാവിൻ്റെ ധർമ്മം. ഭരണത്തിന് പിന്തുടർച്ചയുണ്ടാകണമെങ്കിൽ അനന്തരാവകാശികൾ വേണം. പുത്രനുണ്ടാകുക എന്നത് ദമ്പതിമാരുടെ സ്വകാര്യ സന്തോഷമാണ്. എന്നാൽ പ്രജാതന്ത്രത്തിലൂടെ രാജ്യപരിപാലനത്തിന് പിന്തുടർച്ചയുണ്ടാകുക എന്നത് രാജ്യത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് മഹിഷ്യാഹ എന്നെടുത്തു പറഞ്ഞു. അതിന് സമാനമായ വിശേഷങ്ങളാണ് രാജാവിന് നൽകുന്നത്. മഹനീയ കീർത്തേഹി, പൂജ്യമായ യശസ്സോട് കൂടിയവൻ. മറ്റൊരു വിശേഷണം ദീനോദ്ധരണോചിതസ്യ, ദീനന്മാരെ ഉദ്ധരിക്കുന്നതിൽ പരിചിതൻ. രാജാവിൻ്റെ പൊതുവിശേഷണങ്ങളാണെങ്കിലും സാധാരണയിൽ കവിഞ്ഞ അർത്ഥം അവയ്ക്ക് ഇവിടെയുണ്ട്. അടുത്ത് വിവരിക്കാൻ പോകുന്ന സംഭവങ്ങളിൽ തൻ്റെ സൽക്കീർത്തി കാക്കണം എന്നാണ് രാജാവ് അഭ്യർത്ഥിക്കുന്നത്. ദീനാനുകമ്പൻ എന്നാണ് രാജാവിനെ അപ്പോൾ വിശേഷിപ്പിക്കുന്നതും. ത്രിഗുണാനി സപ്തദിനാനി, ഏഴിനെ മൂന്നുകൊണ്ട് പെരുക്കിയ ദിനങ്ങൾ 21 ദിവസങ്ങൾ. 7 ദിവസത്തേക്കാണ് വ്രതമെടുക്കൽ. ആ ഒന്നാം ഘട്ടം പൂർത്തിയായിട്ടും ഫലം കാണാതെ വന്നപ്പോൾ അടുത്ത 7, വീണ്ടും ഒരേഴു കൂടി. ഇങ്ങനെ 3 വട്ടം വ്രതമെടുത്തു എന്ന് സൂചിപ്പിക്കാനാണ് 37 ദിനങ്ങൾ എന്ന് പറഞ്ഞതെന്ന് കുട്ടിക്കൃഷ്ണമാരാര് വ്യാഖ്യാനിക്കുന്നുണ്ട്. മറ്റാരും ഇങ്ങനെ ഒരർത്ഥം കൽപ്പിക്കുന്നില്ല. വ്രതകാലത്തിൻ്റെ ദൈർഘ്യം സൂചിപ്പിക്കാൻ 37 എന്ന പ്രയോഗം സഹായിക്കുന്നുണ്ട്. ഇത്തരം മുക്തി വൈചിത്രങ്ങൾ ചേർത്ത് വയ്ക്കുന്നതിൽ കാളിദാസനൊരു രസം പൊതുവെയുണ്ട് താനും.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി, രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വമാക്കുക.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

ഇന്ന് 6.50 കാർഷിക ജീവനത്തിൽ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനും സമ്മിശ്ര കർഷകനുമായ രാജകുമാരിയിലെ പാലാൽ വർഗീസ് തൻ്റെ കാർഷികാനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഇന്ന് 6.50 കാർഷിക ജീവനത്തിൽ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
3: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
4: LIC ഹർ പൽ ആപ്കെ സാത്ത്.
5: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഇസൈ തെൻട്രൽ ഇന്ന് 10 മണിക്ക് കേൾക്കാം. തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് 10 മണിക്ക്.

0: पाकिस्तानीय नौसेना पोतस्य परस्परं संघर्ष विषये विदेशमन्त्रालयस्य प्रवक्ता अवोचत् यत् भारतेन स्वकीय प्रतिवादस्य उत्तरत्वेन पाकिस्तानेन दत्तस्य प्रत्युत्तरस्य संज्ञानं गृहीतम्। सः पाकिस्तानेन कृतान् सर्वान् मिथ्यारोपान् अपेक्षाञ्च सर्वथा अङ्गीकारयोग्यं न इति मत्वा स्पष्टं प्रख्यातवान्।
1: हमने अपने द्वारा दर्ज कराए गए विरोध पर पाकिस्तान का जवाब देखा है। हमने वे लगाए गए आरोपों को पूरी तरह से खारिज करते हैं। पाकिस्तान पक्ष को एक बार फिर से यह सलाह दी गई है कि किसी भी घटनाओं को दोबारा होने से रोकने के लिए उनके सभी सैन्य इकाइयों को उचित सावधानी बरतने और दोनों पक्षों के बीच संबंधित समझौतों के प्रावधानों का सम्मान करने की जरूरत है। इस घटना में INS कोलकाता को कोई बड़ा नुकसान नहीं हुआ है।
0: उत्तरसेना सेनापतिः लेफ्टिनेंट जनरल प्रतीक शर्मा इत्येषः उधमपुरे ऑपरेशन सोहन इत्यस्यान्तर्गतं जैशे इत्यस्य द्वयोः आतंकवादिनोः हननार्थं व्हाइट नाइट कॉर्प्स इत्यस्य प्रशंसाम् अकरोत्। सेनायाः उत्तरसेना सेनापतिः लेफ्टिनेंट जनरल प्रतीक शर्मा उधमपुर जनपदस्य माजलता क्षेत्रे ऑपरेशन सोहनस्य समये व्हाइट नाइट कॉर्प्स इत्यस्य द्रुतं सुनिश्चितं व्यावसायिकं च कार्याचरणाय प्रशंसाम् अकरोत्। अस्माकं संवाददात्रानुसारं जम्मूकश्मीरस्य आरक्षकैः CRPF इत्यनेन च सह अविच्छिन्न समन्वयेन सम्पन्नं गुप्त सूचनाधारितं सफलम् अभियानं भयोत्पादन निरोध ग्रिड इत्यस्मिन् संयुक्त अन्तरसंस्था समन्वयस्य शक्तिं पुनः एकवारम् अधोरेखितम् अस्ति। वैश्विक ऋण मूल्यांकन संस्थया मूडीज इत्यनया वर्तमान वित्तवर्षे भारतस्य वास्तविक सकल घरेलूत्पादस्य विकासमानांक पूर्वानुमानं 6% संवर्ध्य 7% यावत् विहितम्। संस्थया स्पष्टीकृतं यत् अयम् ऊर्ध्वमुखी संस्कारः पश्चिम एशिया संघर्षेण जनितात् वैश्विक आघातात् परमपि भारतीय अर्थव्यवस्थायाः प्रत्यस्थतां दृढतां च प्रदर्शयति। मूल्यांकन संस्थानुसारं G20 समूहेषु सर्वेभ्यः देशेभ्यः अपेक्षया भारतस्य आर्थिकवृद्धिः तीव्रतरा भविष्यति। जापान देशस्य आइची नागोया नगरे समायोज्यमाने 20तमे एशियाई क्रीडा महोत्सवे भारतस्य क्वीन्जी जोआकिम डिसूजा इत्येषाद्य प्रातःकाले महिला एकलस्पर्धायां विजयद्वयं सम्प्राप्य टेकबॉल क्रीडायाः उपान्त्यचक्रे प्रविष्टवती। इति वार्ताः।
2: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. 20th റോസ്കാർ മേളയുടെ ഭാഗമായി 51,000+ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് നൽകും. രാമകഥാഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൗദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500+ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 20th റോസ്കാർ മേളയുടെ ഭാഗമായി 51,000+ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന കത്ത് കൈമാറുക. രാജ്യത്തുടനീളമുള്ള 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്കാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്കാർ മേളകളിൽ നാളെ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. റോസ്കാർ മേളകളിലൂടെ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമായി ഇതുവരെ കൈമാറിയ നിയമന ഉത്തരവുകളുടെ എണ്ണം ഇതോടെ 12.75 ലക്ഷത്തിന് മുകളിലെത്തും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊച്ചിയിൽ ജന്മഭൂമി ദിനപത്രത്തിന്റെ രാമകഥ

0: കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭാരതം വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ പ്രതിരോധ രംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ശ്രീ രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു.
1: लेकिन वेस्टर्न सेकुलरिज्म के कारण हमारे धर्म को सांप्रदायिकता, परंपरा को पिछड़ापन, विश्वास को कट्टरता और आस्था को अंधविश्वास के रूप में प्रस्तुत किया गया है। आज हमारे प्रधानमंत्री मोदी जी के नेतृत्व में भारत सांस्कृतिक और सभ्यतागत पुनर्जागरण मतलब कल्चरल रिनाशा का साक्षी बन रहा है और आज हम कॉलोनियल माइंडसेट को त्याग कर तेजी के साथ आगे बढ़ रहे हैं.
0: ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൗദി അറേബ്യയുടെ പരമാധികാരത്തിനു നേർക്കും രാജ്യത്തെ സാധാരണക്കാർക്ക് നേരെയുമുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിക്കുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. വിശുദ്ധ നഗരമായ മക്കയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമം മേഖലയിലെ സമാധാനത്തെയും സുരക്ഷയും ദുർബലപ്പെടുത്തുന്നുവെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ സഹകരണവും ഏകോപനവും തുടരുമെന്ന് ഇന്ത്യയും UAE-യും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ച് സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് IGയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളായി ടീം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വാർഡ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് തൂഫാൻ ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. തൂഫാൻ ജനജാഗ്രതാ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 28 മുഖ്യമന്ത്രി VD സതീശൻ മലപ്പുറം വേങ്ങരയിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയിലും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. അർദ്ധരാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാജ്യമെമ്പാടുമുള്ള വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൽ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാൽലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവ്വ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടക്കും. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിലും നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രോ അഗസ്റ്റിന് ഇടക്കാല ജാമ്യം അനുവദിക്കാതെ ഹൈക്കോടതി. ജാമ്യഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് രാവിലെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആൻഡ്രോ അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഈ മാസം 25 നിയമിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സെപ്റ്റംബർ 25 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് മുന്നോടിയായി നിയമനമുണ്ടാകുമെന്നും ചലച്ചിത്ര അക്കാദമി പ്രതിസന്ധിയിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ ബോർഡുകളുടെയും അക്കാദമികളുടെയും ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മാനസികാരോഗ്യം വീണ്ടെടുത്തവരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ കാതലായ മാറ്റം വരണമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. പൂർണ്ണ രോഗമുക്തി നേടിയവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗമുക്തി നേടിയവരെ പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് പുനരധിവസിപ്പിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളിൽ സഹാനുഭൂതിയും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിനായി കണ്ണൂർ മാലൂർ പനമ്പറ്റ ന്യൂ UP സ്കൂളിൽ സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് തുറന്നു. ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് ലാബ് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളെ ആശയങ്ങളാക്കിയും അതിനെ പ്രായോഗിക ഉപകരണങ്ങളാക്കിയും മാറ്റി കുട്ടികളിൽ സഹാനുഭൂതി വളർത്തുകയാണ് സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും അനുകമ്പയും വളർത്തിയെടുക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കുമെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പ്രശ്നം കണ്ടെത്തുകയും അതിനുതകുന്ന പരിഹാരം കാണുകയും വികലാംഗർക്കും പ്രായമായവർക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്.
0: ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നാളെ ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പൽത്തൂറും നയിക്കും. ഒക്ടോബർ 4 വരെ നീളുന്ന ഗെയിംസിൽ 500-ലേറെ ഇന്ത്യൻ താരങ്ങളാണ് 37 ഇനങ്ങളിലായി മത്സരത്തിനിറങ്ങുന്നത്. 45 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇത് 3-ാം തവണയാണ് ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത്. ചൈനയിൽ 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുമായി ഇന്ത്യ 4-ാം സ്ഥാനത്തെത്തിയിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 7% പ്രവചിച്ച് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. മുൻപ് 6% കണക്കാക്കിയിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 20 നഷ്ടത്തിലും നിഫ്റ്റി 76 നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1160 രൂപ ഉയർന്ന് 1,13,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴ തുടരും. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം റീജിയണൽ സെന്റർ മാധ്യമപ്രവർത്തകർക്കായി സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. സൺഡേസ് ഓൺ സൈക്കിൾ എന്ന സന്ദേശവുമായി മറ്റന്നാൾ രാവിലെ 7 സായി തിരുവനന്തപുരം റീജിയണൽ സെന്ററിലാണ് പരിപാടി. ദ്വിദിന ദേശീയ മത്സ്യത്തൊഴിലാളി വനിതാ സംഗമത്തിന് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ തുടക്കമായി. കേരളം, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 60 വനിതകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദ വിമാനത്താവള പ്രവർത്തനങ്ങൾക്കായി നിർണായക ചുവടുവയ്പ്പുമായി സിയാൽ. അന്താരാഷ്ട്ര ടെർമിനൽ 15 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച ബ്രിഡ്ജ് മൗണ്ടഡ് എക്യുപ്മെന്റ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 24 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് കൈമാറും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൗദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
4: ആകാശവാണി വാർത്താ വീക്ഷണം. തീരസംരക്ഷണം ജനകീയ പ്രസ്ഥാനമാക്കി സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ദീപു എസ് എൽ. രാജ്യത്തെ കടൽത്തീരങ്ങൾ മാലിന്യമുക്തവും സുരക്ഷിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ശുചീകരണ യജ്ഞം പുരോഗമിക്കുന്നു. തീരപ്രദേശങ്ങളിലെ പ്ലാസ്റ്റിക്കും മറ്റ് അജൈവ മാലിന്യങ്ങളും നീക്കം ചെയ്ത് സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2022 ആരംഭിച്ച ഈ പ്രചാരണത്തിന്റെ ഭാഗമായി വിവിധ തീരപ്രദേശങ്ങളിൽ വ്യാപകമായ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, തീരദേശവാസികൾ എന്നിവർ പരിപാടിയിൽ പങ്കാളികളായി. കടലിലെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് തടയിടുന്നതിനൊപ്പം സമുദ്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ശുചിത്വമുള്ള കടലോരങ്ങൾ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുന്നതിനൊപ്പം മത്സ്യബന്ധനത്തിനും കടൽ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനും ഏറെ പ്രധാനമാണ്. തീരദേശ ശുചിത്വവും സമുദ്ര സുരക്ഷയും ഏതെങ്കിലും വ്യക്തികളിലോ പ്രസ്ഥാനങ്ങളിലോ ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെ മുഴുവൻ കടമയാണെന്നുമുള്ള സന്ദേശമാണ് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പകർന്നു നൽകുന്നത്. സമുദ്ര സമ്പത്തിന്റെ സംരക്ഷണത്തിനും ഭാവി തലമുറയുടെ സുരക്ഷിതമായ കടൽ പരിസ്ഥിതിക്കും ഈ മുന്നേറ്റം വലിയ കരുത്താകും. കടലും കടലോരങ്ങളും നമ്മുടെ ഭൂമിയുടെ ജീവനാഡിയാണ്. ഏകദേശം 11,098 km നീളമുള്ള വിപുലമായ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത്. അപൂർവ ജൈവ വൈവിധ്യത്താലും സമുദ്ര പൈതൃകത്താലും അനുഗ്രഹീതമായ കടലോരം ഉപജീവനത്തിന് പിന്തുണ നൽകുന്നതിനൊപ്പം വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളുടെ നിലനിൽപ്പും ഉറപ്പാക്കുന്നു. കരയിൽ നിന്നുള്ള അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തമില്ലാത്ത വിനോദസഞ്ചാരം സൃഷ്ടിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും

0: ഇന്ന് നമ്മുടെ കടലുകൾക്കും സമുദ്രജീവികൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സമുദ്ര മലിനീകരണം എന്ന ഗുരുതര പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമേകാൻ ആവിഷ്കരിച്ച ഉജ്ജ്വലമായ കടലോര ശുചിത്വ യജ്ഞമാണ് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ. കേവലം ഒരു ശുചീകരണ പരിപാടി എന്നതിനപ്പുറം സമുദ്ര സംരക്ഷണത്തിനായി ജനങ്ങളുടെ ജീവിത ശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പദ്ധതിക്ക് സാധിച്ചു. അതിനായി മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, കടലിലേക്ക് ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തടയുക, മാലിന്യങ്ങൾ ശരിയായി നിർമാർജനം ചെയ്യുക എന്നിവ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞു. തീരങ്ങൾ വൃത്തിയാക്കുന്നതിനൊപ്പം കടലിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനായി കടൽ വെള്ളം, മണ്ണ്, സമുദ്രജീവികൾ എന്നിവയെ ബാധിക്കുന്ന മലിനീകരണത്തെക്കുറിച്ചും മൈക്രോ പ്ലാസ്റ്റിക്കുകളെക്കുറിച്ചും കൃത്യമായ ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കാനും ഈ ക്യാമ്പയിനിലൂടെ സാധിച്ചു. വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ തീരപരിസ്ഥിതി നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിലേക്കും പ്രദേശവാസികളിലേക്കും പൊതുസമൂഹത്തിലേക്കും എത്തിക്കുന്നതിനുള്ള വേദിയായി ശുചീകരണ യജ്ഞം മാറി. ശുചിത്വം പാലിക്കുമെന്നും മാലിന്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ സംസ്കരിക്കുമെന്നും പങ്കെടുത്തവർ പ്രതിജ്ഞയെടുത്തു. തീരപ്രദേശങ്ങളും കടൽത്തീരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിനും സമുദ്ര ജീവജാലങ്ങളുടെയും തീരദേശങ്ങളുടെയും സംരക്ഷണത്തിനും എല്ലാവരും ഒന്നിച്ച് അണിനിരന്നു. 2014 സ്വച്ഛ് ഭാരത് മിഷന് തുടക്കം കുറിച്ചുകൊണ്ട് ശുചിത്വം ഒരു ജനകീയ മുന്നേറ്റമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി ഓരോ പൗരന്റെയും ദൈനംദിന ശീലമാക്കുക എന്ന സാംസ്കാരിക വീക്ഷണം തെരുവോരങ്ങളിൽ നിന്ന് കടൽ തീരങ്ങളിലേക്കും വ്യാപിച്ചു. 2021 ആരംഭിച്ച ഡീപ്പ് ഓഷൻ മിഷൻ സമുദ്ര സമ്പത്തിന്റെ സുസ്ഥിര ഉപയോഗത്തിലൂടെ രാജ്യത്തിന്റെ നീല സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇവയുടെ തുടർച്ചയായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് 2022 സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും വിപുലവുമായ ആദ്യത്തെ തീരദേശ ശുചീകരണ ഡ്രൈവുകളിൽ ഒന്നാണിത്. ക്യാമ്പയിനിന്റെ ഘട്ടംഘട്ടമായുള്ള വളർച്ച ഇതിന്റെ ജനകീയ പങ്കാളിത്തം വ്യക്തമാക്കുന്നു. 75 ദിവസങ്ങളിൽ 75 കേന്ദ്രങ്ങളിലായി തുടങ്ങിയ മുന്നേറ്റം ഇന്ന് വിവിധ മന്ത്രാലയങ്ങളുടെയും സംഘടനകളുടെയും പിന്തുണയോടെ 836 തീരദേശ മേഖലകളിലേക്കും 100,000-ലേറെ സന്നദ്ധ പ്രവർത്തകരിലേക്കും വ്യാപിപ്പിക്കാൻ സാധിച്ചു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ദൗത്യത്തിന്റെ 5-ാം പതിപ്പിലെത്തുമ്പോൾ ഇന്ത്യൻ തീരസംരക്ഷണ സേന, നാവികസേന, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, മത്സ്യത്തൊഴിലാളി വനിതാ കൂട്ടായ്മകൾ തുടങ്ങി സമൂഹത്തിന്റെ സമസ്ത മേഖലകളും ഈ സുപ്രധാന ദൌത്യത്തിൽ അണിനിരക്കുകയാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കാനും പങ്കാളിത്തം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ഇക്കോ മിത്രം മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. പൗരന്മാർക്ക് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവമാകാനുള്ള ഒരു വേദിയാണിത്. 12 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ തീരപ്രദേശങ്ങൾ വമ്പിച്ച സമുദ്ര സംരക്ഷണ ഉത്സവത്തിന് സാക്ഷ്യം വഹിച്ചു. തീരദേശ ശുചീകരണം, യുവാക്കൾക്കായുള്ള ഓഷ്യൻ ഒളിമ്പ്യാഡ്, സമുദ്ര പ്രതിജ്ഞ, സൈക്കിൾ റാലി, മാരത്തൺ, ഫിറ്റ് ഇന്ത്യ കായികാഭ്യാസം, ഓസോൺ ദിനാചരണം എന്നിവ ഉൾപ്പെടെ പൊതുജനങ്ങളെ ഒന്നിച്ചണിനിരത്തുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് രാജ്യത്തുടനീളം സംഘടിപ്പിച്ചത്. 16 ലോക ഓസോൺ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക ശുചീകരണ പ്രവർത്തനങ്ങളും പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യ നെറ്റ് സീറോ പോർട്ടലും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ദേശീയ കർമ്മപദ്ധതി ഡാഷ്ബോർഡും പുറത്തിറക്കി. സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് ആൻഡമാനിലെ സ്വരാജ് ദ്വീപിൽ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ കടൽ അടിത്തട്ട് ശുചീകരിച്ചു. കടൽ സുരക്ഷിതമാക്കുന്നതിലൂടെ രാജ്യവും കരുത്തുറ്റതായി മാറും. തുടർന്നുള്ള ദിനങ്ങളിൽ ജനകേന്ദ്രീകൃത പ്രചാരണമാണ് നടന്നത്. ഗുജറാത്ത് മുതൽ സുന്ദർബൻസ് വരെയും കന്യാകുമാരി മുതൽ ആൻഡമാൻ വരെയും പടിഞ്ഞാറൻ കിഴക്കൻ തീരദേശങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് ജനങ്ങൾ ഒന്നടങ്കം അണിനിരന്നപ്പോൾ അത് കടലിനെ കാക്കാൻ തീർത്ത പ്രകൃതി സ്നേഹത്തിന്റെ മഹത്തായ മനുഷ്യ ചങ്ങലയായി മാറി. കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റിയും ബഹിരാകാശ സാങ്കേതിക വിദ്യയെക്കുറിച്ചും നിർമ്മിത ബുദ്ധിയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്ന ചിത്രരചന ഉപന്യാസ മത്സരങ്ങൾ, ബൈക്ക് ടു ബീച്ച്, ഇക്കോ സെൽഫി തുടങ്ങിയ ശ്രദ്ധേയമായ പരിപാടികളും പ്രചാരണത്തിന്റെ ഭാഗമായി. രാജ്യാന്തര തീരദേശ ശുചീകരണ ദിനമായ 19 സെപ്റ്റംബർ നടത്തുന്ന വിപുലമായ ജനകീയ ശുചീകരണ യജ്ഞത്തോടെ ഈ വർഷത്തെ ദൌത്യം പൂർത്തിയാകും. രാജ്യത്തെ 107 തീരദേശങ്ങളിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പരിപാടി നടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ യജ്ഞങ്ങളിലൊന്നായ ഈ രാജ്യവ്യാപക സംരംഭത്തിൽ കഴിഞ്ഞ 7 ദിവസങ്ങളിലായി ശാസ്ത്ര സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവർ പങ്കെടുത്തു. ശുചിത്വ പരിപാലനം, പരിസ്ഥിതി സംരക്ഷണം, ജനപങ്കാളിത്തം എന്നിവ സമന്വയിപ്പിക്കുന്ന മാതൃകാപരമായ ഒരു ദേശീയ ഉദ്യമമാണിത്. സാങ്കേതിക വിദ്യയാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന കരുത്ത്. സന്നദ്ധ പ്രവർത്തകരുടെ ഡിജിറ്റൽ രജിസ്ട്രേഷൻ, ശുചീകരണ കേന്ദ്രങ്ങളുടെ തത്സമയ ജിയോ ടാഗിംഗ്, പങ്കാളികൾക്കുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ യജ്ഞത്തിന്റെ സുതാര്യത ഉറപ്പാക്കുന്നു. ജനവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഭരണം കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കുന്ന മികച്ച മാതൃകയാണിത്. പ്രകൃതിയുമായുള്ള നമ്മുടെ നാടിന്റെ ബന്ധം കേവലം ഭൗതികമല്ല, മറിച്ച് ദൃഢമായ ഒരു ആത്മബന്ധമാണ്. ആ ആത്മബന്ധത്തെ വീണ്ടെടുക്കാനുള്ള വലിയൊരു ശ്രമമാണ് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ യജ്ഞമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ഭൗമശാസ്ത്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. തീരപ്രദേശങ്ങളോടുള്ള ഭാരതീയരുടെ പ്രണയം പുതിയതായി പഠിപ്പിക്കേണ്ട ഒന്നല്ല, അത് കാലങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ആചാരങ്ങളിലും മത്സ്യബന്ധന സംഗീതത്തിലും കടൽ തീർത്ഥാടനങ്ങളിലുമെല്ലാം ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന ഒന്നാണ്. ആ പരമ്പരാഗത സ്നേഹത്തെ വെറും ഭാവനയിൽ ഒതുക്കാതെ ഇപ്പോൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം. ഓരോ കടൽത്തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കാനും സമുദ്ര സംരക്ഷണം ഒരു പ്രചാരണത്തിനപ്പുറം നമ്മുടെ സ്വാഭാവിക ജീവിതശൈലിയാക്കി മാറ്റാനും ഈ മുന്നേറ്റം ലക്ഷ്യമിടുന്നുവെന്ന് ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. സുസ്ഥിര നീല സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് മുൻനിർത്തി ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പിന്തുണയോടെ ജനപങ്കാളിത്തത്തോടെയുള്ള മികച്ച പരിസ്ഥിതി സംരക്ഷണ മാതൃകയാണ് ഇന്ത്യയുടെ തീരദേശ പദ്ധതികൾ കാഴ്ചവെക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഒരു നാടിന്റെ വികസനവും സംസ്കാരവും അവിടുത്തെ ജനങ്ങളുടെ പൗരബോധത്തിലാണ് പ്രതിഫലിക്കുന്നത്. കടൽത്തീരങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും അലക്ഷ്യമായി വലിച്ചെറിയാതെ ഡസ്റ്റ്ബിന്നുകളിൽ മാത്രം നിക്ഷേപിക്കാം. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന സന്ദേശം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകണം. പ്ലാസ്റ്റിക് നമ്മുടെ കടൽ ജീവികൾക്കും പരിസ്ഥിതിക്കും വരുത്തുന്ന വലിയ അപകടങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെയും ബോധവാന്മാരാക്കാം. ഓർക്കുക, വൃത്തിയുള്ള സുന്ദരമായ തീരങ്ങളാണ് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതും നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേകുന്നതും. തീരദേശത്തെ പകർച്ചവ്യാധികൾ തടയാനും മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്താനും ഇത് സഹായിക്കും. പ്രാചീന കാലം മുതലേ നമ്മുടെ സാംസ്കാരിക ധാർമ്മികതയിൽ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ് പരിസ്ഥിതി സംരക്ഷണം. പ്രകൃതിയെയും കടലിനെയും സംരക്ഷിക്കുന്നത് നമ്മുടെ ഭാവി തലമുറയുടെ സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണ യജ്ഞം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമുദ്ര സംരക്ഷണത്തിനായി ജനപങ്കാളിത്തത്തോടെയുള്ള ഒരു വലിയ മുന്നേറ്റത്തിനാണ് ഈ പദ്ധതി വഴി തുറന്നത്. സർക്കാർ നടപടികൾക്കൊപ്പം ഓരോ പൗരന്റെയും സജീവ പങ്കാളിത്തവും പ്ലാസ്റ്റിക് വിപത്തിനെതിരെയുള്ള ജാഗ്രതയും ചേരുമ്പോൾ മാത്രമേ നമ്മുടെ തീരപ്രദേശങ്ങളെയും പ്രകൃതിയെയും വരും തലമുറകൾക്കായി പൂർണ്ണമായി സംരക്ഷിക്കാൻ കഴിയൂ. നമ്മുടെ കടലോരങ്ങളെ മാലിന്യരഹിതമായി കാത്തുസൂക്ഷിക്കാനും സമുദ്ര സമ്പത്തിനെ സംരക്ഷിക്കാനും ആരോഗ്യകരവും ശുചിത്വപൂർണവും സുസ്ഥിരവുമായ ഒരു കരുത്തുറ്റ ഭാരതത്തെ കെട്ടിപ്പടുക്കാനും നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞാബദ്ധരാകാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. തീരസംരക്ഷണം ജനകീയ പ്രസ്ഥാനമാക്കി സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാർഷിക ജീവനം.

0: ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവമായി ശ്രദ്ധിക്കുന്ന രാജകുമാരിയിലെ കർഷകനായ ശ്രീ വർഗീസ് പാലാൽ തൻ്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കാർഷിക ജീവനത്തിൽ.
1: കാർഷിക ജീവനം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് രാജകുമാരി പാലാൽ വർഗീസ് എന്ന സമ്മിശ്ര കർഷകനാണ്. പോലീസ് സേനയിൽ സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ശേഷം മുഴുവൻ സമയ കർഷകനായ ശ്രീ വർഗീസ് തൻ്റെ കാർഷിക അനുഭവങ്ങൾ ശ്രോതാക്കളോട് പങ്കുവയ്ക്കുന്നു. സാർ നമസ്കാരം.
2: നമസ്കാരം.
1: സർവീസിലുള്ളപ്പോഴും കൃഷി ഉണ്ടായിരുന്നോ?
2: അതെ, പരമ്പരാഗതമായിട്ട് നമ്മൾ കൃഷി ചെയ്ത് വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് സർവീസിലുള്ളപ്പോഴും കഴിയുന്നത്ര സമയം കൃഷിക്കായി ഉപയോഗിച്ചിരുന്നു.
1: എന്തൊക്കെയായിരുന്നു മുൻപ് കൃഷി? സർവീസിലുള്ള സമയത്ത് ഇതുപോലെ സമ്മിശ്ര വിളകളിലേക്ക് തിരിയാൻ അന്ന് സമയമില്ലല്ലോ.
2: അപ്പം അന്ന് കുരുമുളക്, ഏലം തുടങ്ങിയിട്ടുള്ള സാധാരണ കൃഷികളാണ് ചെയ്തു വന്നിരുന്നത്.
1: പരമ്പരാഗത കർഷക കുടുംബത്തിലെ അംഗമാണല്ലേ?
2: ആ, ഞാൻ പരമ്പരാഗത കർഷക കുടുംബത്തിലെ അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പരമ്പരാഗത കൃഷികൾ മാത്രമാണ് ചെയ്തു വന്നിരുന്നത്.
1: അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ട് കുടിയേറിയവരാണോ?
2: ആ, എൻ്റെ പിതാവ് ഒക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ, അതായത് ഇടുക്കി ജില്ലയിലെ ആദ്യ കുടിയേറ്റ കർഷകരാണ്. ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നത് ഇവിടുത്തെ രാജകുമാരി തന്നെയാണ്.
1: അവരൊക്കെ എവിടുന്ന് വന്നവരാണ് ഇങ്ങോട്ട്?
2: അവര് മൂവാറ്റുപുഴ ഭാഗത്ത് ആയവന എന്ന സ്ഥലത്ത് നിന്ന് കുടിയേറി രാജകുമാരിയിൽ വന്ന് താമസിക്കുന്നവരാണ്.
1: കുട്ടിക്കാലത്തെ ഒരു കാർഷിക വിളകളും അന്നത്തെ രീതികളൊക്കെ ഓർമ്മയുണ്ടോ?
2: ഓർമ്മയുണ്ട്. ആ രീതി തന്നെയാണ് ഞാനിപ്പോഴും ഫോളോ ചെയ്തു പോരുന്നത്.
1: അന്ന് എന്തൊക്കെയായിരുന്നു ഇവിടെ കൃഷി ഉണ്ടായിരുന്നത്?
2: അന്ന് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് നമുക്ക് ചേന, ചേമ്പ്, കാച്ചിലെ നെല്ല്, അതായത് ഭക്ഷ്യസുരക്ഷയ്ക്ക് ആവശ്യമായ കൃഷികളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്.
1: അതിനുശേഷം ഈ നാണ്യ വിളകളിലേക്കൊക്കെ വരുന്നത് എത്ര വർഷം മുമ്പായിരിക്കും?
2: 1984 കാലങ്ങളിലേക്കാണ് ഏലകൃഷി ഇവിടെ ആകുന്നത്. അതിനോടടുത്ത് അതുവരെ ഉണ്ടായിരുന്നത് തിരുവപ്പുല്ലാണ്. തിരുവപ്പുല്ലിൽ നിന്നാണ് ഏലകൃഷിയും കൂടി കുരുമുളക് കൃഷിയിലേക്കും കൺവേർട്ട് ചെയ്യപ്പെടുന്നത്.
1: സാറിൻ്റെ ഒരു കൗമാരകാലത്തിലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് തിരുവപ്പുല്ലായിരുന്നു കൂടുതൽ?
2: അതായത് കൗമാരകാലത്തിൽ തിരുവപ്പുല്ലും അതിനുശേഷം അവിടെ നിന്ന് കൺവേർട്ട് ചെയ്തതാണ് പിന്നീട് കുരുമുളക് കൃഷിയിലേക്ക് വന്നു. കുരുമുളക് കൃഷി പിന്നെ കൺവേർട്ട് ചെയ്തതാണ് ഏലകൃഷിയിലേക്ക് വന്നു.
1: ഈ രാജകുമാരി മേഖലയിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് കൃഷി ചെയ്യുന്ന ഭാഗം ഇതായിരുന്നു അല്ലേ സ്ഥലം?
2: അതായത് ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ രാജകുമാരി മഞ്ഞക്കുഴി ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ കുരുമുളക് കൃഷി ചെയ്തു വന്നിരുന്നത്.
1: ഈ വിപണിയിൽ രാജകുമാരിയിൽ നിന്നുള്ള കുരുമുളകിന് വിലയിൽ വ്യത്യാസം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ?
2: അതായത് ഏറ്റവും ക്വാളിറ്റി കൂടിയ കുരുമുളക്, അതായത് ഏറ്റവും നല്ല കുരുമുളക് രാജകുമാരി ഭാഗത്ത് ഉത്പാദിപ്പിക്കുന്ന കുരുമുളകായിരുന്നു. പ്രത്യേകിച്ച് മഞ്ഞക്കുഴി ഭാഗത്ത് അതിന് കൊച്ചി മാർക്കറ്റിൽ അന്ന് പോലും നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. കുരുമുളകിന് മാത്രമല്ല അതോടൊപ്പം തന്നെ രാജകുമാരി ചുക്കിനും വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു.
1: ഇപ്പോഴും ഈ മഞ്ഞക്കുഴി ഭാഗത്തിൻ്റെ രാജകുമാരി മേഖലയിലും വ്യാപകമായിട്ട് കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ടോ?
2: ഇപ്പോൾ കുരുമുളക് കൃഷി പൂർണ്ണമായി തന്നെ തീർന്നുപോയി എന്ന് തന്നെ പറയാം. കാരണം ഏലത്തിനകത്തുള്ള കുരുമുളക് അല്ലാതെ ഏലകൃഷി വ്യാപകമായി വന്നതോടുകൂടി കുരുമുളക് കൃഷി രാജകുമാരി ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായ ഒരവസ്ഥയാണ്. വളരെ അപൂർവ്വ ആൾക്കാർ മാത്രമേ കുരുമുളക് കൃഷി ചെയ്തു വരുന്നുള്ളൂ. പിന്നെ ഏലത്തിനകത്തുള്ള കുരുമുളക് കൃഷി അല്ലാതെ ഇതിനു വേണ്ടി പ്രത്യേകം സ്ഥലം കണ്ടെത്തി കൃഷി ചെയ്യുന്നൊരു വളരെ അപൂർവമാണ്.
1: ലാഭകരമായിട്ടും ഈ കുരുമുളക് കൃഷി നിന്ന് കർഷകർ പിന്നോട്ട് പോകാനുള്ള ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ് സാറിൻ്റെ ഒരു കണക്കൂട്ടിൽ?
2: അതിന് കാലത്തുണ്ടായ കാലാവസ്ഥ വ്യതിയാനം, കാറ്റും മഴയും വന്ന് നിലവിലുണ്ടായിരുന്ന കുറേ കൊടികളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ ഒരു സാഹചര്യം വന്നപ്പോൾ ഏലം വന്നു. ഏലത്തിനകത്ത് മറ്റ് കുരുമുളക് കൃഷി ഇത്ര യാവുമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് രാജകുമാരി ഭാഗത്ത് കുരുമുളക് കൃഷി അപ്രതീക്ഷിതമാണുള്ള കാരണം.
1: അതിപ്പോൾ ഏലം തുടങ്ങിയത് 85 കാലഘട്ടത്തിലാണ് തോന്നുന്നു വ്യാപകമായിട്ട് ഏലം കൃഷി ചെയ്യാൻ തുടങ്ങിയതല്ലേ?
2: ആ, 85 കാലഘട്ടങ്ങളിലാണ് തോട്ടമേല ഒഴികെ കാർഷിക മേഖലയിൽ ഏലകൃഷി ആരംഭിക്കുന്നത്. 85-86 കാലങ്ങളിലാണ്.
1: ഇന്നത്തെ പോലെ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളായിരുന്നു അന്ന് കൃഷി ചെയ്തിരുന്നത്?
2: അന്നല്ല, അന്ന് നാടൻ ഏലവും മാത്രമാണ് കൃഷി ചെയ്തു വന്നിരുന്നത്. പിന്നീടാണ് അത്യുൽപാദനശേഷിയുള്ളത് കൃഷികൾ വരുന്നത്. അപ്പം അത് വരുന്ന ഒരു 10-15 വർഷമായുള്ളൂ അത്യുൽപാദനശേഷിയുള്ള ഇനം ഏലം നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്.
1: ഇപ്പോൾ ഏതൊക്കെ ഇനം ഏലമായിരിക്കും ഇവിടെ കൂടുതലുള്ളത്?
2: ഇവിടെ പൂർണ്ണമായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞരളാണിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഏരിയയിൽ, രാജകുമാരി ഏരിയയിൽ കൃഷി ചെയ്ത് വരുന്നത്.
1: അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്?
2: ഞരളാണിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഷെയ്ഡ് കുറച്ച് മതി, അതിനല്ല കൂടുതൽ ക്രോപ്പ് കിട്ടും. നാടൻ ഏലത്തിൽ കിട്ടുന്നതിനേക്കാൾ 4-5 ഇരട്ടി ക്രോപ്പ് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് എല്ലാവരും ഞരളാണി കൃഷി ചെയ്ത് വരുന്നത്.
1: ഈ ഇതിന് ശേഷം ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണല്ലോ ഈ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. ആദ്യം തുടങ്ങിയ പച്ചക്കറി കൃഷി ഏതായിരുന്നു?
2: ആദ്യം ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ ടെറസിലായിട്ട് ഒരു ചെറിയ പോളി ഹൗസ് ഉണ്ടാക്കുകയും ആ പോളി ഹൗസിൽ ക്യാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട്, പയർ, ബീൻസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഉപയോഗിക്കേണ്ട കൃഷികളെല്ലാം കൂടി സമ്മിശ്രമായിട്ടാണ് കൃഷി ചെയ്ത് തുടങ്ങിയത്.
1: ഈ പോളി ഹൗസിലും പുറത്തും കൃഷി ചെയ്യുന്നതിലുള്ള വ്യത്യാസം സാറിന് മനസ്സിലായത് എന്താണ്?
2: പുറത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടാകുന്നത് നമ്മുടെ കൃഷിയെ ദോഷകരമായിട്ട് ബാധിക്കും. അമിതമായ മഴ പെയ്താൽ അത് ചീഞ്ഞു പോകും, അതുപോലെ തന്നെ അമിതമായ ഉണക്ക് വന്നാൽ ഉണങ്ങിപ്പോകും. പക്ഷേ പോളി ഹൗസിലാകുമ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് നനയ്ക്കാം, അതിൻ്റെ കാലാവസ്ഥ വ്യതിയാനം പോളിഹൗസിലെ കൃഷിയെ ബാധിക്കില്ല.
1: നേരിട്ട് മഴ ലഭിക്കുന്നില്ല പോളിഹൗസിലെ കൃഷിക്ക്,
3: അങ്ങനെ കിട്ടുന്നില്ല.
2: ഇല്ല, പോളിഹൗസിനകത്ത് നമ്മൾ നനച്ചു കൊടുക്കുന്ന വെള്ളം കൊണ്ടാണ് പ്ലാന്റ്സുകൾ വളർന്നു വരുന്നത്.
1: അപ്പോൾ ഈ ഹ്യൂമിഡിറ്റി കൂടിയ ഒരു സ്ഥലത്ത് ഇതിൻ്റെ നനയൊരുക്കുന്നത് എങ്ങനെയാണ്? എത്ര സമയം, ഒരു ദിവസത്തിൽ എത്ര സമയം നമ്മൾ അവിടെ നനയ്ക്കേണ്ടി വരും?
2: അതായത് നമ്മൾ, ഞാൻ പ്രധാനമായിട്ട് ജീവിക്കുന്ന ഗ്രോ ബാഗിനകത്താണ് പോളിഹൗസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഗ്രോ ബാഗിൽ ഈ പ്ലാന്റ്സിന് വളരാനുള്ള ചെറിയ അളവിലുള്ള വെള്ളം കൊടുത്താൽ മതി. വെള്ളം കൊടുത്താൽ മതി, ആ വെള്ളം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വളർന്നു വരും. അമിതമായി വെള്ളം കൊടുത്താൽ അത് കൃഷി ദോഷകരമായിട്ട് ബാധിക്കും.
1: ഈ പോളിഹൗസിൽ ഏറ്റവും നന്നായി വിളയുന്ന, വിളവ് ലഭിക്കുന്ന ഏത് ഇനം പച്ചക്കറിയാണ്?
2: പോളിഹൗസിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്കോപ്പ് കാണുന്നത് മറ്റേ മുരിങ്ങ ബീൻസാണ്. അതായത് നല്ല രീതിയിൽ ഉണ്ടാകും. മുരിങ്ങ ബീൻസ് ആകുമ്പോൾ നല്ല ഹൈബ്രിഡ് മുരിങ്ങ ബീൻസ് നല്ല ക്രോപ്പ് കിട്ടും.
1: അതിൻ്റെ കൃഷി രീതി ഒന്ന് വിവരിക്കാം.
2: ഗ്രോ ബാഗ് നിറച്ച് ഗ്രോ ബാഗിനകത്ത് വിത്തിട്ട് മുളച്ച് വരുമ്പോൾ അതിന് ജൈവകൃഷിയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ചാണകം കലക്കി ഒഴിച്ച് അതിനെ വളർത്തിക്കൊണ്ട് വരികയും അതല്ല കീടങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാനായിട്ട് ഈ പോളി ഹൗസിൻ ഈ ചുറ്റും നമ്മൾ ഗ്രീനറി ചോദിച്ച് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും കീടങ്ങളുടെ കാര്യത്തിൽ കയറാൻ പറ്റില്ല. അങ്ങനെ വരുന്നത് വന്നാൽ തന്നെ ജൈവ കീട നിയന്ത്രണത്തിലൂടെ നിയന്ത്രിച്ചാണ് നമ്മൾ കൃഷി ചെയ്ത് പോകുന്നത്.
1: ശരിക്കും പോളിഹൗസിൽ നമ്മൾ ചട്ടി അല്ലെങ്കിൽ ഗ്രോ ബാഗിലാണല്ലോ വിത്ത് നടുന്നത്. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടിയിൽ നിറയ്ക്കുന്ന ഈ പോട്ടിംഗ് മിശ്രിതം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തൊക്കെ ഉണ്ട് അതിനകത്ത്?
2: അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ചെയ്ത് വരുന്നത് എനിക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ മണ്ണിര കമ്പോസ്റ്റിൽ മണ്ണിര കമ്പോസ്റ്റ്, അത് മണ്ണ്, ചാണകം, അതുകൂടാതെ ഒരല്പം മണൽ. എന്ന് പറഞ്ഞാൽ അത് വെള്ളം കട്ട പിടിക്കാതിരിക്കാനായിട്ട്, വെള്ളം വാർന്നു
1: പോകാനായിട്ട്,
2: നീർവാഴ്ച ഉണ്ടാകാനായിട്ട് മണൽ കൂടി ചേർത്താണ് മിക്സ് ചെയ്ത് ആ മിക്സാണ് നമ്മൾ ഗ്രോ ബാഗിനകത്ത് ഇറക്കുന്നത്. അത് ടെറസിന് മുകളിൽ മാത്രമാണ് ആ കൃഷി രീതി നമ്മൾ ചെയ്തു വരുന്നത്. അല്ലാത്ത പോളി ഹൗസുകളിലും മരം നമ്മൾ നിലത്ത് തന്നെയാണ് നമ്മൾ കൃഷി ചെയ്ത് വരുന്നത്.
1: സാധാരണ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പി എച്ച് ഒക്കെ നിലനിർത്താനായിട്ടും അല്ലെങ്കിൽ പരിപാലിക്കാൻ വേണ്ടിയിട്ട് കുമ്മായമൊക്കെ വിതറുന്നൊരു സംവിധാനം ഉണ്ടല്ലോ. ഈ പോളി ഹൗസിൽ നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ?
2: ഗ്രോ ബാഗിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ഈ ഒരു കൃഷി കഴിഞ്ഞ് അടുത്ത കൃഷിയുടെ ഗ്യാപ് ടൈമിൽ ഒരു 5 ദിവസം നമ്മൾ കുമ്മായം ഇട്ട് അതിനകത്ത് ശേഷം 5 ദിവസം കഴിഞ്ഞാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ 5 ദിവസം കൊണ്ട് അതിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്യും. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ കീടങ്ങളുണ്ടെങ്കിൽ അത് അതിൻ്റെ മുട്ടകളും മറ്റും നശിച്ചു പോവുകയും
1: ചെയ്യും. ഈ മണ്ണിര കമ്പോസ്റ്റ് സ്വന്തം തയ്യാറാക്കുന്നതാണോ അതോ പുറത്ത് നമ്മൾ കമ്പോസ്റ്റ് വാങ്ങുന്നതാണോ?
2: നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് സ്വന്തമായിട്ട് തയ്യാറാക്കുന്നതാണ്. അത്
1: എങ്ങനെയാണ്?
2: അത് നമ്മൾ പൂർണ്ണമായിട്ടും ഞാൻ ഒരു ഏതാണ്ട് ഒരു 8 അടി റൗണ്ടിലുള്ള ഒരു പിറ്റെടുത്തിട്ട് ആ പിറ്റിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് വിരിച്ച ശേഷം നമ്മുടെ പറമ്പിലുണ്ടാകുന്ന വേസ്റ്റ് ഇത് കരിയില് മറ്റ് വാഴ എങ്ങനെ പറഞ്ഞിട്ടുള്ള കരിയില ഉൽപ്പന്നം ഇട്ട് കൊടുത്ത് നമ്മൾ ഹൈബ്രിഡ് മണ്ണിരയുണ്ട്. ഈ ഹൈബ്രിഡ് മണ്ണിര ഇട്ട് കൊടുത്താണ് നമ്മളതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 3 മണ്ണിര കമ്പോസ്റ്റ് കൊണ്ട് നമുക്ക് അത്യാവശ്യം കിട്ടും. അത് 3 ഓരോന്നും പ്രോസസ്സ് ചെയ്ത് ഓരോന്നിലേക്ക് മാറ്റുന്നതനുസരിച്ച് നമുക്ക് 3-ാമത്തെ പിറ്റിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ ഇത് കിട്ടുന്നത്, മറ്റേ മണ്ണിര കമ്പോസ്റ്റ് കിട്ടുന്നത്.
1: ഈ മണ്ണിര എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്?
2: മണ്ണിര നമുക്ക് പരമ്പരാഗത നമ്മുടെ ഉണ്ടായിരുന്നതാണ് നേരത്തെ. അതിന് നമ്മൾ നഷ്ടപ്പെട്ട് പോകാതെ സൂക്ഷിച്ചു കൊണ്ടുവരുന്നു. ഇപ്പം 2 സൈസ് ഉണ്ട്, ഒരു ചുവന്ന ടൈപ്പ് ഉണ്ട്, പിന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള മഴവിൽ കളറുള്ള മണ്ണിര ഉണ്ട്.
1: ഈ മണ്ണിര കമ്പോസ്റ്റ് അല്ലാതെ ചാണകം അങ്ങനെയുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ?
2: ചാണകമുണ്ട്. ചാണകം തന്നെ നമുക്ക് പ്രധാനമായിട്ട് പച്ചക്കറി കൃഷികളുണ്ട്. അപ്പം അതിൻ്റെ ചാണകവും ഗോമൂത്രമാണ് നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റിനോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കുന്നത്.
1: അതെങ്ങനെയാണ് ഈ ചാണകം ഗോമൂത്രം മിശ്രിതമാക്കിയാണോ, എങ്ങനെയാണ് അതിൻ്റെ പ്രയോഗം?
2: ചാണകവും ഗോമൂത്രവും നമ്മൾ ഒരു ജാറിൽ കലക്കി മിക്സ് ചെയ്ത ശേഷം ചെറിയ അളവിൽ കൃഷി ഒഴിച്ചു കൊടുക്കുകയാണ്.
1: വെള്ളം ചേർത്താണോ?
2: ആ വെള്ളത്തിൽ കലക്കി. അപ്പോൾ അതിൻ്റെ ഒരു
1: അനുപാതമുണ്ട്.
2: അപ്പം ഗോമൂത്രമൊക്കെ ആണെങ്കിൽ 10 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ലിറ്റർ എന്ന അളവിൽ, ചാണകമാണെങ്കിൽ ഒരു 100 ലിറ്ററിലേക്ക് ഒരു 5 കിലോ അല്ലെങ്കിൽ 5 കിലോ 10 കിലോ വരെ ചാണകം ചേർത്ത് മിക്സ് ചെയ്താണ് നമ്മൾ പച്ചക്കറിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്.
1: ഈ നമ്മുടെ വെച്ചൂർ പശുക്കൾ അല്ലാതെ ഉള്ള സാധാരണ ഇവിടെയുള്ള ഹൈബ്രിഡ് പശുക്കളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ചാണകവും മൂത്രമൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ടോ?
2: അത് നമുക്ക് പച്ചക്കറിക്ക് ഉപയോഗിക്കാം, പക്ഷേ ഏലത്തിന് മറ്റു ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേരുപോലുള്ള
1: കേടുകളുണ്ടാവും. ഈ മുരിങ്ങ ബീൻസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വിളവുള്ള ഒരു ഇനം ഏതാണ്?
2: മുരിങ്ങ ബീൻസ് കഴിഞ്ഞാൽ പിന്നെ പാന്റോണിയം പയറാണ് നമ്മൾ പൂർണ്ണ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്.
1: അതിൻ്റെ കൃഷി രീതി എങ്ങനെയാണ്? ഇതുപോലെയാണ്
2: ഈ മുരിങ്ങ ബീൻസ് കൃഷി ചെയ്യും പോലെ തന്നെയാണ്. പക്ഷേ അത് കുറച്ചുകൂടി നമ്മൾ കോല് കുത്തി കൊടുത്ത് ചെറിയ ഈ പൊടിവാസിനകത്ത് തന്നെ നെറ്റ് കെട്ടി ഒരു പന്തലുണ്ടാക്കി ആ പന്തലിലാണ് അതിന് കയറ്റി വിടുന്നത്.
1: അതുപോലെ ഈ ശൈത്യകാല വിളകളാണല്ലോ, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ, അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഇവിടെ ഈ പോളി ഹൗസിൽ വളരുന്നത്?
2: ഈ മഴക്കാലം ആകുമ്പോൾ പോളി ഹൗസിൻ്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും. ഒരു നോർമൽ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ താഴെയുള്ള സമയത്താണ് നമ്മൾ ഈ പറയുന്ന ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനെ സാധനം ചെയ്യുന്നത്. അത് നല്ല വനക്ക് ചെയ്താലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല.
1: അതിനും ഈ പ്രത്യേകിച്ച് എന്തെങ്കിലും വേറെ വളപ്രയോഗങ്ങളുണ്ടോ?
2: അതിനും നമ്മൾ ഇതുപോലെ തന്നെ ഈ ബീൻസിനെ കൊടുക്കുമ്പോൾ തന്നെ ചാണകവും ഗോമൂത്രവും മറ്റേ മണ്ണിര കമ്പോസ്റ്റും ഒക്കെ ഇട്ടുകൊടുത്തുള്ള ഉള്ള വളപ്രയോഗമാണ് ഇതിനകത്തും പ്രധാനമായിട്ട് ചെയ്തു വരുന്നത്.
1: ഈ നമ്മൾ പോളി ഹൗസിൽ എന്തെങ്കിലും കിഴങ്ങ് വിളകൾ കൃഷി ചെയ്തിട്ടുണ്ടോ?
2: നമ്മൾ കിഴങ്ങ് വിളയായിട്ട് നമ്മൾ പരീക്ഷിച്ചെന്ന് പറയുന്നത് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് നമുക്ക് ഒരു ആവറേജ് റിസൾട്ട് നമുക്ക് ഗ്രോ കിട്ടിയിട്ടുണ്ട് പോളി ഹൗസിൽ.
1: ഈ നമ്മുടെ കാലാവസ്ഥയിൽ പുറത്ത് നട്ടാൽ ഈ ബീറ്റ്റൂട്ട് അങ്ങനെ വിളവ് കിട്ടാറുണ്ടോ?
2: അത് ഓപ്പണിൽ വെട്ടാൽ തന്നെ ബീറ്റ്റൂട്ട് തീരെ ചെറുതുണ്ട് അവരിൽ, ബീറ്റ്റൂട്ടും ക്യാരറ്റും. പക്ഷേ നമുക്ക് ഈ പോളി ഹൗസിൽ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഏതാണ്ട് ഒരു മീഡിയം ലെവലിലുള്ള വിളവും കിട്ടിയിട്ടുണ്ട്.
1: ഞാൻ സാറിൻ്റെ ഈ ഇത് നോക്കിയപ്പോൾ ഇവിടെ പലതരത്തിലുള്ള വാഴ, ഏത്തവാഴ, കദളി, ചോരപ്പൂവൻ, ഞാലിപ്പൂവൻ, പാളയങ്കോടൻ, റോബസ്റ്റ, ഇതെന്നാണ് ഈ വാഴകൾ ഇങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങളൊക്കെ അപൂർവങ്ങളാണല്ലോ ഇതിൽ പലതും.
2: എന്നാൽ നമ്മുടെ ഒരു കൃഷിയുടെ ഭാഗമെന്ന് പറയുന്നത് എൻ്റെ പിതാക്കന്മാരായിട്ടുണ്ടായിരുന്ന കാലത്ത് ഇതെല്ലാം നമുക്ക് സുലഭമായിട്ടുണ്ടായിരുന്നതാണ്. അതെല്ലാം പിന്നീട് അത് നമ്മുടെ കൃഷിയിൽ നിന്ന് അപ്രതീക്ഷിതമായി പോയി. പക്ഷെ അതെല്ലാം ഒന്ന് റീ ജനറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നഷ്ടപ്പെട്ട വീട്ടിലെ എല്ലാവിധ വാഴകളും നമ്മൾ തിരിച്ച് അതിൻ്റെ വിത്തുകൾ കണ്ടെത്തി നമ്മൾ കൃഷി ചെയ്ത് കൊണ്ടിരുന്നു.
1: ഇതുകൂടാതെ പലതരത്തിലുള്ള എക്സോട്ടിക് ഫ്രൂട്ടുകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ്
2: ഫ്രൂട്ട്സ്? നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് റംബൂട്ടാൻ ഉണ്ട്, പിന്നെ സീതപ്പഴമുണ്ട്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ പിന്നെ മാവ്, ഓറഞ്ച്, പിന്നെ ആപ്പിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ട് ചെറിയ ആപ്പിൾ ഉണ്ടായതുള്ളൂ. പിന്നെ പേര, പേര തന്നെയാണെങ്കിൽ വയറ്റ് പേരയുണ്ട്, സാധാരണ വെള്ള രണ്ട് മൂന്ന് ഐറ്റം പേര. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നത്.
1: വീട്ടിലേക്ക് ആവശ്യമുള്ള വിളകൾ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മൾ പുറത്ത് വിൽക്കാറുണ്ടോ?
2: വിൽക്കാൻ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. നമ്മുടെ അതിനകത്തൊരു നമ്മുടെ ഒരു പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് 365 ദിവസവും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിൽ ഒരു നേരം കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ പുഴുക്കായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരെണ്ണം നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് ഉൽപ്പാദിച്ചത് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് പല വിധത്തിലുള്ള കൃഷി ചെയ്യുന്നതുകൊണ്ടും കാര്യമായിട്ട് പുറത്ത് വിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല.
1: ഇങ്ങനെ പോളി ഹൗസിലും കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കീട നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണ്?
2: പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് വിവേറിയ, വെട്ടിസീലിയം, ടൈക്കോടെർമ, സൂഡോമോണസ് ഇങ്ങനെയുള്ള ജൈവ നിയന്ത്രണ രീതിയിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അതുകൂടാതെ ഗോമൂത്രം, കാന്താരിവളവും, വെളുത്തുള്ളി കഷായം, പുകല കഷായം, വേപ്പെണ്ണ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിച്ച് വരുന്നത്.
1: ഇതിൽ നമുക്ക് സ്വന്തമായിട്ട് ജൈവവളം അല്ലെങ്കിൽ ജൈവ കീട നിയന്ത്രണ കീടനാശിനികൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുമോ?
2: വെളുത്തുള്ളി കഷായം, പുകല കഷായം, അതുകൂടാതെ ഗോമൂത്രത്തിനകത്ത് കാന്താരിവളവ് അരച്ചിട്ട് ചേർത്ത് അടിക്കുക. ഇതെല്ലാം നമ്മൾ സ്വന്തം നമ്മുടെ തന്നെ ഉപയോഗിക്കുന്നതാണ്. തിരിച്ച് ഈ പറയുന്ന ജൈവ കീട, അതായത് വെറ്റിസീലിയം, സുഡോമോണസ് ടൈക്കോടെർമ അങ്ങനെയുള്ളതെല്ലാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ്.
1: ഇപ്പോൾ ഈ പുകയില കഷായം ഒക്കെ സർവ്വസാധാരണമാണ്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ വെളുത്തുള്ളി കഷായം എന്ന് കേൾക്കുന്നത്. അതെന്താണ്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണ രീതി?
2: അത് വെളുത്തുള്ളി നമ്മൾ അരച്ച് വെള്ളത്തിലിട്ട് അരച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്തേക്ക് ഒരല്പം വേപ്പെണ്ണ ചേർത്ത്, വേപ്പെണ്ണയും അതോടൊപ്പം തന്നെ സോപ്പ്, ഒരു 5 ഗ്രാം സൺലൈറ്റ് സോപ്പ്, അതായത് പശുപോലെ പിടിക്കാൻ സോപ്പ് പൊടിയല്ല, സൺലൈറ്റ് സോപ്പ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് പശുപോലെ പിടിക്കാനായിട്ട് സോപ്പ് പൊടി ചേർത്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. വെളുത്തുള്ളി കഷായം അടിച്ച് വെളുത്തുള്ളി കഷായം അടിച്ചു കൊടുത്താൽ ഗുണമെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളിക്ക് പ്രത്യേക സ്മെല്ലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് മറ്റ് കീടങ്ങളെ ചടിക്കഴിഞ്ഞാൽ ചത്തുപോകും.
1: എല്ലാത്തരം കീടങ്ങളെയും ഇങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമോ?
2: ഒരുവിധം 90% കീടങ്ങളെയും നമുക്ക് ഈ പറയുന്ന രീതിയിൽ പ്രതിരോധിക്കാം. അത് അതിൻ്റെ സ്റ്റാർട്ടിങ് ബേയിൽ കണ്ടാൽ നമുക്ക് ഈസി ആയിട്ട് പ്രയോഗം ചെയ്യാൻ പറ്റും. പിന്നെ ഓവർ ആയിട്ട് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ കവർ ചെയ്ത് പോകുന്ന ചെടികൾ നമ്മൾ പറിച്ച് ഉപേക്ഷിച്ച് കളയുകയുള്ളൂ. അല്ലാതെ ചെറിയ രീതിയിലുള്ള കീടങ്ങളാണെങ്കിൽ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റും.
1: ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന വളങ്ങളിലെ ജൈവവളങ്ങളിൽ മണ്ണിര കമ്പോസ്റ്റ് ആണ് പ്രധാനം. എങ്കിലും വെർമി വാഷ് എന്നൊരു ഉൽപ്പന്നത്തെ കണ്ടോ, എന്താണത്?
2: അതായത് നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ മണ്ണിരയുടെ ആ കമ്പോസ്റ്റിനകത്ത് ഈ മണ്ണിരകളിലെ മൂത്രം, അതായത് അതിൽ നിന്ന് വരുന്ന അവർ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ വെള്ളം, അത് നമ്മളൊരു ഓസ് വെച്ച് പിടിച്ചിട്ട് അതിനെ നമ്മൾ ഗോമൂത്രം ഉപയോഗിക്കുമ്പോൾ തന്നെ 10 ലിറ്ററിൽ 1 ലിറ്റർ എന്ന കണക്കിന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതൊരു ഗുണമെന്ന് അത് ശരിക്കും നല്ലൊരു ജൈവ വളമാണത്.
1: ഈ മണ്ണിര കമ്പോസ്റ്റൊക്കെ ഇങ്ങനെ പച്ചക്കറി കൃഷിക്ക് പരിമിതമായ തരത്തിൽ ഉപയോഗിക്കാനാണോ, അതോ നമ്മൾക്ക് വ്യാപകമായിട്ട് ഇപ്പോൾ ഏലത്തോട്ടത്തിലോ അല്ലെങ്കിൽ കുരുമുളക് തോട്ടത്തിലോ ഒക്കെ അത് ഉപയോഗിക്കാൻ കഴിയുമോ?
2: മണ്ണിര കമ്പോസ്റ്റ് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഏലത്തിന് ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ ഓരോ പ്ലാന്റും നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ അത് ഏലത്തിലിട്ട് കൊടുക്കും. ഏലത്തിലിട്ടുള്ള നല്ലതാണ്. ഏലത്തിലുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഏലത്തിലെ കരിയില ഈ മൊത്തം ഈ മണ്ണിര അതിനകത്ത് വ്യാപകമായിട്ട് നമുക്ക് ഏലത്തോട്ടത്തിൽ വീഴുന്ന കരിയില എല്ലാം ഈ മണ്ണിര ഏലത്തിന് ഡയറക്റ്റ് വളമായിട്ട് കിട്ടും.
1: ഏലത്തിന് മറ്റെന്തൊക്കെ ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഈ മണ്ണിര കമ്പോസ്റ്റും ചാണകവും ഉപയോഗിക്കുന്നുണ്ടോ?
2: വെച്ചുപൂച്ചിൻ്റെ ചാണകവും ഗോമൂത്രവും നമ്മൾ 200 ലിറ്റർ വെള്ളത്തിൽ ജാറി കലക്കിയിട്ട് നമ്മൾ എപ്പോഴും അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
1: അപ്പോൾ ഇങ്ങനെ ഈ വേരുവിഴി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ?
2: അതായത് വെച്ചുപൂച്ചിൻ്റെ ചാണകവും ഗോമൂത്രം ഉപയോഗിച്ചാൽ വേരുവിഴി ഉണ്ടാവില്ല. തിരിച്ച് നാടൻ പശുവിൻ്റെ ചാണകമാണെങ്കിൽ ആ വേരുവിഴിൻ്റെ പ്രശ്നം വരും, വെച്ച് പ്രശ്നം ഞാൻ ഉപയോഗിക്കുമ്പോൾ വരുവരുടെ പ്രശ്നം വരില്ല.
1: അപ്പോൾ ഇത്രയും സ്ഥലത്തേക്ക് ഇപ്പോൾ അരേക്കറോളം സ്ഥലത്ത് ഏലത്തിന് അല്ലെങ്കിൽ ജൈവവളം ഈ വെച്ചൂർ പശുവിൻ്റെ ചാണകം വേണമെങ്കിൽ എത്ര വെച്ചൂർ പശു ഇപ്പോൾ നിലവിൽ വളർത്തുന്നുണ്ട്?
2: നമുക്കിപ്പോൾ നിലവിൽ 2.5 ഉണ്ട്. അപ്പോൾ ഈ 2.5 ചാണകം കൊണ്ടാണ് നമ്മളിത് മാനേജ് ചെയ്ത്. അത് മതി, കാരണം എന്നാൽ ചെറിയ അളവിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ഏലത്തിന് നമ്മൾ കൊടുക്കുന്നത് കൂടി വന്ന ഒരു 3-4 ലിറ്റർ വെള്ളമാണ് ഈ കലക്കിയ മിശ്രിതമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അതൊരു 15 ദിവസം കൂടുമ്പോൾ കൊടുക്കാനുള്ള ചാണകവും ഗോമൂത്രവും നമുക്ക് കിട്ടും.
1: ഈ വെച്ചൂർ പശുവിൻ്റെ ഒരു വളർത്തൽ രീതി എങ്ങനെയാണ്? മറ്റു പശുക്കളെ പോലെ തന്നെ പരിപാലനം വളരെ ശ്രദ്ധയോടെ വേണ്ട ഒരു ആവശ്യമായ ഘടകമാണോ?
2: വെച്ചൂർ പശുക്കളെ വളരെ പ്രതിരോധശേഷി ഉള്ളതായതുകൊണ്ട് നമ്മളതിനകത്ത് കൂടുതൽ കെയർ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അതിന് സാധാരണ നമ്മൾ പുല്ല് കൊടുക്കുക, പിന്നെ വീട്ടിലുണ്ടാകുന്ന കഞ്ഞിവെള്ളവും മറ്റും ഒക്കെ കൊടുത്താൽ മതി. മറ്റല്ലാതെ നമ്മൾ മറ്റു പശുക്കളെ പോലെ വലിയൊരു പരിപാലനത്തിൻ്റെ ഒരു കെയറിൻ്റെ ആവശ്യം വരുന്നില്ല.
1: ചാണകത്തിൻ്റെ ആവശ്യത്തിന് മാത്രമാണോ ഇത്? അതായത് പാൽ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ വെച്ചൂർ പശുവിനെ വളർത്താൻ കഴിയുമോ?
2: അപ്പോൾ ചാണകത്തോടൊപ്പം തന്നെ പ്രധാനമായിട്ടും പാലും, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പാല് കിട്ടും. അത് തന്നെയല്ല ഔഷധ ഗുണമുള്ള പാലാണ് ശരിക്കും വെച്ചൂർ പശുവിൻ്റെ പാലെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാലിൻ്റെ ആവശ്യത്തിനും അതോടൊപ്പം തന്നെ ചാണകത്തിൻ്റെ ആവശ്യം രണ്ടിനും കൂടിയാണ് നമ്മൾ വെച്ചൂർ പശുവിനെ വളർത്തുന്നത്.
1: ഈ വെച്ചൂർ പശുവിനെ പോലുള്ള ഇനങ്ങളെ വളർത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതിൻ്റെ പ്രജനനത്തിന് ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടല്ലോ. ഇപ്പം അതെങ്ങനെയാണ് ആ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യുന്നത്?
2: ഇപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ രാജകുമാരി വെറ്ററിനറി ഹോസ്പിറ്റലിൽ ഇപ്പം നിലവിൽ വെച്ച പശുവിൻ്റെ ബ്രീഡ് ഉണ്ട്. ആ ബ്രീഡ് അവർ ചെയ്തു തരും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി നമുക്ക് അടുത്ത ഉണ്ടായിട്ടില്ല.
1: ഇതിൻ്റെ ഒരു ജനന നിരക്ക് എങ്ങനെയാണ്? മറ്റ് ഹൈബ്രിഡ് പശുക്കൾക്ക് പലപ്പോഴും കുട്ടികൾ ഉണ്ടാവാനായിട്ട് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കുട്ടികൾ ഇടയ്ക്ക് വെച്ച് അബോർഷനായി പോകുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടോ?
2: അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമ്മളെ ബാധിച്ചിട്ടില്ല. കാരണം ഇത് ഏറ്റവും അതായത് ശരിക്കും നാച്ചുറലായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നാച്ചുറലായതുകൊണ്ട് അതിനെക്കുറിച്ച് സംബന്ധിച്ച് നാച്ചുറലായിട്ട് അത് നിൽക്കുന്നതുകൊണ്ട് മറ്റു വിധത്തിലുള്ള അസുഖങ്ങളോ മറ്റു കാര്യങ്ങളോ അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിലേക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല.
1: ഈ നാടൻ പശുക്കളെ വളർത്തുന്ന പലരും പറയാറുണ്ട് ഈ ഫീഡ് തീറ്റകൾ അവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന തീറ്റകൾ കൊടുക്കാറില്ല എന്ന്. അങ്ങനെയാണോ ഇവിടെയും?
2: നമ്മൾ മാർക്കറ്റിൽ വാങ്ങി തീരെ കഴിയുന്നൊന്നും കൊടുക്കാറില്ല. അവർ പറയുന്നത് കഞ്ഞിവെള്ളവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാറില്ല. അല്ലാതെ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കൂടുതൽ വാങ്ങിച്ചു

0: കൊടുക്കുമ്പോൾ ഈ ഇതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക് കാര്യമായിട്ട് കിടക്കാറില്ല.
1: ഈ ടെറസിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പോളിഹൗസ് ഉള്ളത്?
0: അല്ല, ടെറസിലുണ്ട്, അതുകൂടാതെ പറമ്പിലുണ്ട്, അതുകൂടാതെ നമ്മുടെ പഞ്ചായത്ത് രായമാരി പഞ്ചായത്തിൻ്റെ കൃഷിപോലൊരു കെട്ടിടമുണ്ട്, അതിനോട് ചേർന്നിട്ടുള്ള ഒരു പോളിഹൗസ് ഉണ്ട്. അതുകൂടി നമ്മൾ മറുപടി കൂടി നമ്മൾ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് തന്നിട്ടുണ്ട്, അതിനകത്തും കൃഷി ചെയ്യുന്നുണ്ട്.
1: ഈ പോളിഹൗസിൻ്റെ ഒരു അളവ് എങ്ങനെയാണ്?
0: അത് 80 സ്ക്വയർ മീറ്റർ ആണ് ഒരു പോളിഹൗസിൻ്റെ നോർമൽ റേറ്റ്. അപ്പോൾ അതിന് നമ്മുടെ ടെറസിലുള്ളത് അത്രയും വലുതല്ല, അല്ലാത്തത് 80 സ്ക്വയർ മീറ്ററിൻ്റെ പോളിഹൗസ് ആണ്.
1: ഈ പുറത്തുള്ള കൃഷിയിലെ ഏറ്റവും സംതൃപ്തി നൽകുന്നത് ശരിക്കും ഏലം കൃഷി തന്നെയാണോ?
0: അല്ല, ഏലകൃഷിക്കാരും ഒപ്പം തന്നെ നമ്മൾ കപ്പ, ചേന, കച്ചിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കുറച്ചുകൂടി നമുക്ക് ഏലം കൃഷി എന്ന് പറയുന്നത് ഒരു നാണ്യവിളയാണ്, മറ്റേത് നമ്മുടെ പശുസുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്.
1: ഈ നമ്മളിപ്പോൾ പുറത്ത് അധികം കൊടുക്കാറില്ല എന്ന് പറഞ്ഞു, എങ്കിലും ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാനുള്ള പച്ചക്കറി എല്ലാം മിക്കവാറും കാണുന്നു.
0: അതൊക്കെ എക്സസ് ആയിട്ട് വരുന്നത് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ല അതൊരു വ്യവസായ അടിസ്ഥാനത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല.
1: ശരിക്കും ഈ രാസ കീടനാശിനികൾ ഒന്നും ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലേ?
0: പറഞ്ഞാൽ ഈ പച്ചക്കറി കൃഷിക്ക് നമ്മൾ രാസ കീടനാശിനികൾ കഴിയുന്ന ഉപയോഗിക്കാറില്ല. മറ്റേ ഏലകൃഷിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കുറച്ച്, അതായത് 2 ടൺ മരുന്നടിക്കുമ്പോൾ നമ്മൾ 1 ടൺ കെമിക്കൽ അടിക്കും, അപ്പോൾ 1 ടൺ ജൈവ പ്രയോഗം നടത്തും.
1: ഈ ഏലം കൃഷിക്കും ഇതുപോലുള്ള ജൈവ കീടനാശിനി ഫലപ്രദമാണോ?
0: ഫലപ്രദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പങ്കസ്വാദയ്ക്കൊക്കെ ഈ പറയുന്ന ഗോമൂത്രം നല്ലതാണ്. പിന്നെ അതിനെല്ലാം ഏലക്കായ് കളർ കിട്ടും, അതിനെല്ലാം ഈ ഗോമൂത്രം അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഏലത്തിൻ്റെ ഇലയിൽ ഉണ്ടാകുന്ന പുള്ളി രോഗം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അതെല്ലാം ഏലത്തിൻ്റെ ഇലയ്ക്ക് കരുത്ത് കിട്ടും.
1: വീട്ടിലെല്ലാവരും ചേർന്നാണോ കൃഷിയൊക്കെ മുന്നോട്ട്?
0: എല്ലാവരും കൂടിയാണ് കൃഷി നോക്കി വരുന്നത്.
1: പുറത്തുനിന്നൊക്കെ കൂലിക്ക് ആളെ വിളിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടോ?
0: അതിനുള്ള സാധനങ്ങൾക്ക് ഇതേ ഉള്ളൂ, പൊളിയോസിലൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, കൂടുതൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല.
1: നമുക്കൊരു ചെറിയ പോളിഹൗസ് നിർമ്മിക്കണമെങ്കിൽ എത്ര ചിലവ് വരും?
0: അത് കഴിഞ്ഞാൽ ഇപ്പോൾ പോളിഹൗസ് നിർമ്മിക്കുന്ന പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് അതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്ത് തന്നെ ഒരു 80 മീറ്റർ ചെയ്യുമ്പോഴത്തേക്കും ഒരു 40,000 രൂപയോളം ചിലവ് മുടക്കു വരും.
1: ഈ കൃഷിഭവൻ്റെ സബ്സിഡി കിട്ടിയിട്ടുണ്ടോ ഇവിടെ?
0: നമ്മൾ ഒരു പോളിഹൗസ് പഞ്ചായത്തിൻ്റെ സബ്സിഡി റേറ്റ് ചെയ്തതാണ്.
1: അപ്പോൾ അതിൻ്റെ മുഴുവൻ തുകയും നമ്മൾ ആദ്യം മുടക്കിയതിന് ശേഷമാണ് പിന്നീട് അല്ലേ?
0: അത് മൊത്തം നമ്മൾ മുടക്കുമ്പോൾ നമുക്ക് ആ പൈസ പിന്നീട് ഇത് വരും അക്കൗണ്ടിലേക്ക് വരുമല്ല. അപ്പോൾ അത് അവർ തമ്മിൽ ഈ ഇത് കൊടുക്കുന്നവരുമായിട്ട് മറ്റേ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള.
1: ഇതിനകത്ത് കൃത്യത കൃഷിരീതി എന്നൊരു സംവിധാനം ഉണ്ടല്ലോ, അത് പാലിക്കാറുണ്ടോ? എങ്ങനെയാണത്?
0: അത് ഈ കൃത്യത കൃഷിരീതി എന്ന് പറയുന്നത് നമ്മുടെ കാര്യം നമ്മൾ റൊട്ടേറ്റ് ചെയ്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ കൃത്യത പറഞ്ഞാൽ ഇപ്പോൾ ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ കൃഷി തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് കീടങ്ങൾക്ക് കുറച്ച് ഗുണകരമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളന്ന് ഒരു കൃഷി മാറി അടുത്തൊരു കൃഷി ചെയ്യും. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ മണ്ണിന് ഒരു വ്യത്യാസം വരും, അതോടൊപ്പം തന്നെ കീടങ്ങളുടെ ഉപദ്രവം കുറയുകയും ചെയ്യും.
1: ശ്രോതാക്കളോട് വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി. താങ്കളുടെ കാർഷിക സബരിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.
0: ഓക്കെ, താങ്ക്സ്.
2: ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം സമ്മിശ്ര കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന രാജകുമാരിയിലെ ശ്രീ വർഗീസ് പാലാലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. കാർഷിക ജീവനത്തിൽ ഇനി നാട്ടറിവുകൾ കേൾക്കാം. മധുരമൂറും മാതളം. ഒരു കാലത്ത് നമ്മുടെ വീട്ടുമുറ്റത്ത് അലങ്കരിച്ചിരുന്ന ഒരു ഔഷധ സസ്യമാണല്ലോ മാതളം. എന്നാൽ ഇന്ന് കേരളത്തിൽ മാതളകൃഷി കണ്ടെത്തുക തന്നെ വളരെ ദുഷ്കരം. മലയാളിക്ക് മാതളം എന്ന് കേൾക്കുമ്പോൾ വായിൽ വെള്ളമൂറും. എന്ത് വില കൊടുത്തും മാതളം വാങ്ങാൻ മലയാളി മടിക്കാറില്ല. 150 മുതൽ 200 വരെയാണ് മാതളത്തിൻ്റെ ഇന്നത്തെ വില. ഹൃദയാഘാതത്തിനും രക്തസമ്മർദ്ദത്തിനും എതിരെ മാതളം വളരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ വരെ ഉയരമുള്ളിടങ്ങളിൽ വളർത്താവുന്ന മാതളത്തിന് ചൂടുള്ള വരണ്ട കാലാവസ്ഥയാണ് ഏറ്റവും അനുയോജ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് മഹാരാഷ്ട്രയിലാണ്. മണൽ കലർന്ന പശ്ചിമരാശി മണ്ണാണ് ഉത്തമം. ഗണേഷ്, റൂബി, ഫാൽസ, റെഡ്ബോൾ എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. എന്നാൽ നാടൻ ഇനങ്ങളാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്നത്. വിത്തുപാകിയും തണ്ടു മുറിച്ചു നട്ടും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. 30 സെന്റിമീറ്റർ നീളമുള്ള മുറ്റിയ കമ്പുകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. 3 മീറ്റർ നടയിൽ അകലം വേണം. 50 സെന്റിമീറ്റർ നീളം വീതി താഴ്ചയുള്ള കുഴികളെടുത്ത് അതിൽ മേൽമണ്ണും 20 കിലോഗ്രാം ജൈവവളവും നിറച്ച ശേഷം തൈ നടാം. വർഷം തോറും 30-40 കിലോഗ്രാം ജൈവവളം നൽകണം. അധികമുള്ള ശിഖരങ്ങൾ കോതിക്കളഞ്ഞ് കയറ്റി വളർച്ച നിയന്ത്രിച്ച് ഉൽപ്പാദനം കൂട്ടാൻ കഴിയും. കേരളത്തിലെന്ന പോലെ തമിഴ്നാട്ടിലും മാതളകൃഷിയുടെ പ്രധാന ശത്രുക്കൾ വിവിധ തരത്തിലുള്ള കീടങ്ങളാണ്. കായതുരപ്പന്മാരാണ് പ്രധാന ശത്രുക്കൾ. കായതുരപ്പൻ പുഴു. മാതളകൃഷിയുള്ള പ്രദേശങ്ങളിലെല്ലാം കായതുരപ്പൻ പുഴു ഒരു പ്രശ്നമാണ്. ഈ കീടത്തിൻ്റെ ആക്രമണം പലപ്പോഴും രൂക്ഷമാകാറുള്ളതിനാൽ 50% വരെ നഷ്ടം സംഭവിക്കാറുണ്ട്. ആഗസ്റ്റ് മാസത്തിലാണ് ആക്രമണം രൂക്ഷമാകുന്നത്. ചെടി പൂവിടുന്നതു മുതൽ കായ്പരുവം ആകുന്നതുവരെ ഇവയുടെ ആക്രമണം ഉണ്ടാവാം. ഏതാണ്ട് 4 മുതൽ 5 സെന്റിമീറ്ററോളം ചിറകു വലിപ്പമുള്ള ഇവയുടെ ശലഭങ്ങൾക്ക് നീലകലർന്ന വയലറ്റ് നിറമാണ്. ചിറകുകളിൽ ഓറഞ്ച് നിറത്തിൽ അടയാളങ്ങളുമുണ്ട്. പെൺശലഭം ഇലകളിലോ ഇളം തണ്ടുകളിലോ പൂക്കളിലോ മുട്ടയിടുന്നു. ഒരാഴ്ച കൊണ്ട് വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ കായയുടെ ഉള്ളിലേക്ക് തുരന്നു കയറി ഉൾഭാഗം തിന്ന് നശിപ്പിക്കുന്നു. പുഴുവിന് പൂർണ്ണ വളർച്ചയെത്താൻ ഏതാണ്ട് 1.5 മാസം വേണം. ഈ കാലമത്രയും അവ കായകളുടെ ഉൾഭാഗം തിന്നു നശിപ്പിക്കും. പുഴുക്കുത്തേറ്റ കായകളിൽ ദ്വാരമുണ്ടാവുകയും അവ കൊഴിഞ്ഞു വീഴുകയും ചെയ്യും. അങ്ങനെയുള്ള കായകളിൽ കുമിളകളും ബാക്ടീരിയകളും കടക്കുന്നതിനാൽ കായ് അഴുകുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ പുഴു കായ്ക്കുള്ളിൽ 1 മാസത്തോളം സമാധി ദശയിൽ കഴിയുന്നു. സമാധി ദശ അവസാനിക്കുന്നതോടെ ശലഭം പുറത്തു വരുന്നു. കായതുരപ്പൻ പുഴുവിനെതിരെ സംയോജിത കീടനിയന്ത്രണമാണ് നല്ലത്. കൊഴിഞ്ഞു വീഴുന്ന കേടായ കായകൾ യഥാസമയം തീയിട്ട് നശിപ്പിക്കുക. കായകൾ പേപ്പർ കൊണ്ടോ പോളിത്തീൻ കൂടുകൾ കൊണ്ടോ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് നല്ലതാണ്. 3% വീര്യമുള്ള വേപ്പെണ്ണ ചെടികളിൽ തളിച്ച് മുട്ടയിടുന്നത് ഒരു പരിധിവരെ തടയാവുന്നതാണ്. കീടാക്രമണം രൂക്ഷമാകുന്നുവെങ്കിൽ മാത്രം മാലത്തയോൺ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി ചെടി പൂവിടുന്ന സമയത്തും കായ് പിടിക്കുന്ന സമയത്തും തളിക്കാവുന്നതാണ്. ശൽക്ക കീടങ്ങളും മീലി മൂട്ടകളും. ഇത്തരം കീടങ്ങൾ ചെടിയുടെ പല ഭാഗങ്ങളിലും കൂട്ടത്തോടെ ഇരുന്ന് നീരൂറ്റി കുടിക്കുന്നത് കാണാം. നീരൂറ്റി കുടിക്കുന്നത് കാരണം ഇലകൾ മഞ്ഞളിക്കുകയും പൊഴിയുകയും ഇളം തണ്ടുകൾ വാടി ഉണങ്ങുകയും ചെയ്യുന്നു. പലപ്പോഴും കായ്പുറത്തുള്ള ഇവയുടെ ആക്രമണം മൂലം കായകൾ പൊഴിഞ്ഞു വീഴുന്നു. കീടത്തിൻ്റെ വിസർജ്യത്തിൻ്റെ കരിം പൂപ്പ് കുമിളുകൾ വളരുന്നു. ഇവയുടെ കൂടെ ഉറുമ്പുകളെയും കാണാറുണ്ട്. നിയന്ത്രണ മാർഗങ്ങൾ: കീടങ്ങൾ കൂട്ടമായി കാണുന്ന ശിഖരങ്ങൾ മുറിച്ചു മാറ്റി കത്തിക്കുക. കാലാകാലങ്ങളിൽ ചെടികൾ നിരീക്ഷിച്ച് ആവശ്യമെങ്കിൽ മാത്രം ക്വിനാൽഫോസ് 25 EC 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ ചേർത്ത് തളിക്കുക. മുഞ്ഞ: ഇളം പച്ച നിറത്തിലുള്ള മുഞ്ഞകൾ കൂട്ടം കൂട്ടമായി ഇലയുടെ അടിവശത്തും ഇളം തണ്ടുകളിലും കായകളിലുമിരുന്ന് നീരൂറ്റി കുടിക്കുന്നത് മൂലം ഇലകൾ മഞ്ഞളിക്കുകയും തണ്ടുകൾ വാടി ഉണങ്ങുകയും ചെയ്യുന്നു. ഇത് ചെടിയുടെ വളർച്ചയെ സാരമായി ബാധിക്കുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: ആരംഭദശയിൽ ആക്രമിക്കപ്പെട്ട ഭാഗങ്ങൾ പറിച്ചെടുത്ത് നശിപ്പിക്കുക. വേപ്പെണ്ണ സോപ്പ് ലായനി 1 ആഴ്ച ഇടവിട്ട് സ്പ്രേ ചെയ്യുന്നത് ഫലപ്രദമാണ്. ആവശ്യമെങ്കിൽ മാത്രം ഡൈമത്തിയേറ്റ് 1.5 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കീടനാശിനി പ്രയോഗത്തിന് മുമ്പ് വിളഞ്ഞ കായകൾ പറിച്ചു മാറ്റുക. ഇലപ്പേൻ: മഞ്ഞ കലർന്ന തവിട്ട് നിറത്തിലുള്ള ഇലപ്പേനുകൾ കുഞ്ഞുങ്ങളുമായി ഇലയുടെ അടിയിലിരുന്ന് നീരൂറ്റി കുടിക്കുന്നതിൻ്റെ ഫലമായി ഇലകൾ കുരുടിക്കുന്നു. ആക്രമണം രൂക്ഷമാകുമ്പോൾ ചെടിയുടെ വളർച്ച മുരടിച്ച് ക്രമേണ ഉണങ്ങി നശിക്കുകയും കായ്ഫലം കുറയുകയും ചെയ്യുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: ആക്രമണാരംഭത്തിൽ കീടബാധയേറ്റ ഇലകൾ പറിച്ചു നശിപ്പിക്കുക. 2% വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ മാത്രം മാലത്തയോൺ തളിക്കുക. തടിതുരപ്പൻ പുഴു: ഇളം തവിട്ട് നിറത്തിലുള്ള ശലഭത്തിൻ്റെ പുഴുവാണ് ആക്രമണകാരി. പ്രായം കൂടിയതും അധികം പരിചരണം കിട്ടാത്തതുമായ ചെടികളിലാണ് ഇത്തരം പുഴുവിൻ്റെ ആക്രമണം കൂടുതലായി കാണുന്നത്. തടിപ്പട്ടയുടെ വിടവുകളിൽ ശലഭം മുട്ടയിടുകയും വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ തടിയുടെ പുറത്ത് വിസർജ്യങ്ങളും പട്ടയുടെ പൊടിയും ചേർത്ത് മറയുണ്ടാക്കി അതിനകത്തിരുന്ന് പട്ട തുരന്നു തിന്നുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തണ്ടു തുളയ്ക്കുന്നതായി കാണാം. ആക്രമണ വിധേയമായ ചെടിയുടെ തടിയിൽ പുഴു ഉണ്ടാക്കിയ നീളത്തിലുള്ള തുരങ്കങ്ങൾ ഒരു പ്രധാന ആക്രമണ ലക്ഷണമാണ്. ക്രമേണ ചെടി ഉണങ്ങി നശിക്കുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: കീടാക്രമണമേറ്റ് ഉണങ്ങിയതായി കാണുന്ന ചില്ലകൾ മുറിച്ചു മാറ്റി കത്തിക്കുകയാണ് വേണ്ടത്. ദ്വാരങ്ങളിലൂടെ കമ്പി കടത്തി തുരങ്കത്തിനുള്ളിലെ പുഴുക്കളെ കുത്തിയെടുത്ത് നശിപ്പിക്കാവുന്നതാണ്. കാർബാറിൽ 50 WP 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തടിയിൽ ബ്രഷ് ചെയ്യുന്നത് ആക്രമണത്തെ കുറയ്ക്കാൻ സഹായിക്കും. കാർഷിക ജീവനം സമാപിക്കുന്നു.

സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററിൽ.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക. സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററിൽ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക. സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററിൽ.

ഇന്ന് 7:35 ആരോഗ്യവേദിയിൽ കേൾക്കാം. ഹൃദയാരോഗ്യവും ജീവിതശൈലിയും ഡോക്ടർ റജി ക്രിസ്തുരാജ് സംസാരിക്കുന്നു. മലയാള ചലച്ചിത്രഗാനങ്ങൾ 8 പുത്തൻ പാട്ടുകളിലും 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയിലും കേൾക്കാം. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഇസൈ തെൻട്രൽ 10:00. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200705 നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. തമിഴ് ചലച്ചിത്രഗാന പരിപാടി ഇസൈ തെൻട്രൽ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെട്ട് ഇഷ്ടഗാന പരിപാടി ഇന്ന് 10:00. ആകാശവാണി ദേവികുളം സ്പൈസ് FM.

ഇടുക്കി ജില്ലാ ആശുപത്രി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നു. അംഗീകൃത ബോർഡിൽ നിന്നുള്ള പ്ലസ് ടു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ DCA അല്ലെങ്കിൽ PGDCA അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ടൈപ്പിംഗ് പരിജ്ഞാനം തുടങ്ങിയവയാണ് യോഗ്യതകൾ. 40 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി നേരിട്ട് സെപ്റ്റംബർ 23 ഹാജരാകണമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിക്കുന്നു. ഫോൺ നമ്പർ 04862232474. ഇടുക്കി ജില്ലാ വികസന സമിതി യോഗം സെപ്റ്റംബർ 26 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ അറിയിച്ചു. ഏലപ്പാറ ഗവൺമെന്റ് ITIയിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ട്രേഡിൽ NTC അല്ലെങ്കിൽ NIC 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അംഗീകൃത ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. യോഗ്യതയുള്ളവർ സെപ്റ്റംബർ 30 രാവിലെ 11 ഏലപ്പാറ ഗവൺമെൻറ് ITI പ്രിൻസിപ്പൽ മുമ്പാകെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അഭിമുഖത്തിലെത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ നമ്പറുകൾ 9605554499, മറ്റൊരു നമ്പർ 9999

4601079. രാജാക്കാട് ഗവൺമെൻറ് ഐ ടി ഐയിൽ പ്ലംബർ വെൽഡർ ട്രേഡുകളിൽ ഏതാനും സീറ്റുകളിൽ ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ SSLC, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഐ ടി ഐയിൽ നേരിട്ടെത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. SSLC തോറ്റവർക്കും ജയിച്ചവർക്കും തത്തുല്യ യോഗ്യതയുള്ളവർക്കും അനുയോജ്യമായ ട്രേഡുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ September 22 വരെ എടുക്കാം. ഫോൺ നമ്പർ 04868241813. മൊബൈൽ നമ്പറുകൾ 9746978400. മറ്റൊരു നമ്പർ 8593094385. ഇളംദേശം ICDS പ്രോജക്റ്റ് ഓഫീസ് പരിധിയിൽ വരുന്ന 140 അംഗൻവാടികൾക്ക് ആവശ്യമായ അംഗൻവാടി പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റിലേക്കുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ 6 ഉച്ചയ്ക്ക് 1 വരെ സ്വീകരിക്കും. ഫോൺ നമ്പർ 9188959712. January 1 മുതൽ 2026 August 31 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ തൊഴിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് October 31 വരെ സമയം അനുവദിച്ചു. ഇടുക്കി ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ തൊഴിൽ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ വിമുക്ത ഭടന്മാരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04 8 6 2 2 2 2 9 0 4

ജില്ലയിലെ എല്ലാ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകളും ഉപയോഗത്തിലുള്ള തങ്ങളുടെ ഫോൺ നമ്പറും കാർഡിലുൾപ്പെട്ട എല്ലാ അംഗങ്ങളും അവരുടെ ആധാർ നമ്പറുകളും റേഷൻ കാർഡിൽ ചേർക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം സ്മാർട്ട് PDSലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി മഞ്ഞ പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ട അംഗങ്ങൾ തങ്ങളുടെ പേരുൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിൽ ഇതുവരെ ആധാർ സീഡിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഉടനെ ചെയ്യേണ്ടതാണ്. ഉപയോഗത്തിലുള്ള ഫോൺ നമ്പറും റേഷൻ കാർഡിൽ അടിയന്തരമായി ചേർക്കേണ്ടതാണെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04862232321. നിങ്ങളിതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വിദ്യാധരൻ മാസ്റ്റർ പാടിയത്, ചിത്രം വാസ്തവം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഈണം നൽകിയത് അലക്സ് പോൾ.

ഇനി ദേവാനന്ദും ജ്യോത്സനയും സോണിയയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ക്ലാസ്മേറ്റ്സ്, വയലാർ ശരചന്ദ്രമയുടെ വരികൾക്ക് അലക്സ് പോൾ ഈണമിട്ട ഗാനം.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 8 മണിക്ക് കേൾക്കാം.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ആരോഗ്യവേദി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ ആരോഗ്യവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് ഹൃദയം. ഓരോ നിമിഷവും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഹൃദയത്തിൻ്റെ ആരോഗ്യം നമ്മുടെ ജീവിതശൈലിയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൃദയാരോഗ്യവും ജീവിതശൈലിയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഇന്ന് നമ്മോടൊപ്പമുള്ളത് അടിമാലി ഇഷ ക്ലിനിക്കിലെ വിസിറ്റിംഗ് കൺസൾട്ടൻ്റായ ഡോക്ടർ റെജി ക്രിസ്തുരാജാണ്. നമസ്കാരം സർ.
2: നമസ്കാരം.
1: ആരോഗ്യവേദിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: നമ്മുടെ ശരീരത്തിൽ ഹൃദയം വഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്താണ്? എന്തുകൊണ്ടാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യം പ്രധാനപ്പെട്ടതാകുന്നത്?
2: നമസ്കാരം. ഹൃദയമെന്ന് പറയുന്ന ഒരു അവയവത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനം ആരംഭിക്കുന്ന ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവയവമാണ് ഹൃദയം. ഇത് നമ്മൾ ജനിച്ചു കഴിഞ്ഞും നമ്മൾ ഉറങ്ങുമ്പോഴും എഴുന്നേറ്റിരിക്കുമ്പോഴും ഒക്കെ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ ഹൃദയം ഇടിക്കും. അത്രത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് ഹൃദയം. ഹൃദയം വർക്ക് ചെയ്യുന്നത് ഒരു പമ്പ് പോലെയാണ്. ഹൃദയം രക്തത്തിനെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കും. അതാണ് ഹൃദയത്തിൻ്റെ ഫങ്ഷൻ. ഹൃദയം ഇടിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം എത്താതെ വരികയും അവിടുത്തെ ഓക്സിജൻ്റെ അളവ് കുറയും. അവിടുത്തെ മറ്റ് അവയവങ്ങൾക്ക് തലച്ചോറോ കിഡ്നി അവയ്ക്കൊന്നും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ എത്തും. അപ്പോൾ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം, അതിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മളൊരു കാലഘട്ടം വരെ മനസ്സിലാക്കിയിരുന്നത് പ്രായമായവർക്ക് മാത്രം കണ്ടുവരുന്ന ഒരു രോഗമായിട്ടാണ്. പക്ഷെ ആ ഒരു

0: രീതി മൊത്തമായിട്ട് മാറി. ഇപ്പം നമ്മൾ പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് യുവാക്കൾ കുഴഞ്ഞു വീണ് മരിച്ചു, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അതിന് പ്രധാനമായിട്ടും കാരണമാകുന്ന ഒരു കാരണം നമ്മുടെ ജീവിതശൈലിയാണ്.
1: ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ശീലങ്ങളാണ് ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ കൂടുതലായിട്ട് ബാധിക്കുന്നത്?
0: ഇപ്പോൾ ഹൃദയാരോഗ്യം എന്ന് പറയുന്ന കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗം ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മോഡിഫയബിൾ കോസസ് എന്ന് പറയും, അതായത് നമുക്ക് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തിയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക ചെയ്യാം. മറ്റൊന്ന് നോൺ മോഡിഫയബിൾ കോസസ് ആണ്, അതായത് നമുക്ക് വ്യക്തമായിട്ട് അതിനകത്ത് മാറ്റങ്ങളൊന്നും നടത്താൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോൺ മോഡിഫയബിൾ കോസസ് എന്ന് പറയുമ്പോൾ പ്രായം നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒരു സാധനമാണ്. പ്രായം കൂടുന്തോറും ഹൃദയത്തിൻ്റെ ആരോഗ്യം സ്വാഭാവികമായ നിലയിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ സെക്സ് ഡിഫറൻസ്, മെയിലും ഫീമെയിലും ചില ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഹൃദയം സംബന്ധമായ രോഗങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ പുരുഷന്മാരിൽ കുറച്ച് കൂടുതലാണ് യൗവനാവസ്ഥയിൽ. പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ തന്നെ, മെനോപോസ് ഏജ് കഴിയുമ്പോൾ, ആർത്തവക്രമത്തിൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ സ്ത്രീകൾക്കും ഈക്വലായിട്ട് തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ജനിതകമായ കാരണങ്ങൾ. കേട്ടിട്ടുണ്ടാവും അച്ഛന് സ്ട്രോക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അച്ഛന് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മകനും ഉണ്ട്. അത് ജനിതകമായ കാരണങ്ങളാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാരണങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മോഡിഫൈ ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൃദയ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും കാരണമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനകത്ത് മോഡിഫയബിൾ കോസസിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഒന്നാമത്തെ കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വരുന്നതാണ് അമിതവണ്ണം. രണ്ടാമത്തേത് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ. മൂന്നാമത്തേത് അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് ഹൃദയത്തിന് പമ്പ് ചെയ്യുന്ന രക്തക്കുഴലുകൾ കൊറോണറി ആർട്ടറി സിസ്റ്റത്തിനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് ഇത് ബ്ലോക്ക് ആവുന്ന അവസ്ഥ. പിന്നെ അടുത്ത കാരണം എന്ന് പറയുന്നത് ഹൈപ്പർ കൊളസ്ട്രീമിയ, ശരീരത്തിൽ അനാവശ്യമായ കൊഴുപ്പിൻ്റെ അളവ് കൂടുക. പിന്നെ അടുത്ത കോസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് സ്മോക്കിങ്ങും മദ്യപാനം. സ്മോക്കിംഗ് എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സ്മോക്ക് ചെയ്യുന്നത് നമുക്ക് മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ളവരെയും കൂടെ ബാധിക്കും. ഇപ്പോൾ പബ്ലിക് സ്മോക്കിങ്ങും വീട്ടിലിരുന്ന് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ സ്മോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ വലിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്നത്, കൂടെ ഉള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെയുള്ള കുറച്ച് കാരണങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്, നമുക്ക് സ്വന്തമായിട്ട് ചിന്തിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാരണങ്ങളാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം അന്തരീക്ഷ മലിനീകരണമാണ്. അന്തരീക്ഷ മലിനീകരണം മറ്റാരും ഉണ്ടാക്കുന്നതല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്.
1: ഈ അന്തരീക്ഷ മലിനീകരണം ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്?
0: അത് ഒരു സയന്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ സൂക്ഷ്മമായ കോശങ്ങളെന്ന് പറയുന്നതിനകത്ത് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന കുറച്ച് ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു, നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ എനർജി ആവശ്യമാണ്, ATP. അപ്പോൾ ATP സിന്തസിസ് നടത്തുന്ന, അത് ATP ഉണ്ടാക്കുന്ന ആ മെറ്റബോളിസം, അപ്പോൾ ആ മെറ്റബോളിസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ച് ഫ്രീ റാഡിക്കൽ. ഇപ്പോൾ നോർമലി നമ്മുടെ ശരീരത്തിൽ ഈ ഫ്രീ റാഡിക്കലിനെയൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൻറ്റി ഓക്സിഡൻസുകളൊക്കെ ഉണ്ട്. ഈ ഫ്രീ റാഡിക്കൽ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കും, മ്യൂട്ടേഷൻസ് വേണമെങ്കിൽ ഉണ്ടാക്കാം. മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ കോശത്തിൻ്റെ നോർമലായിട്ടുള്ള അവസ്ഥ മാറിയിട്ട്, ക്യാൻസർ അങ്ങനൊരു കാര്യമാണ്, മ്യൂട്ടേഷൻ ഉണ്ടാക്കിയിട്ടാണ് സെല്ലിനെ അനാവശ്യമായ രീതിയിൽ ഡിവൈഡ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫ്രീ റാഡിക്കൽസിന് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ ശരീരം തന്നെ ഇതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ബൈ ആൻറ്റി ഓക്സിഡൻസ്. ചില വൈറ്റമിൻസ് ഒക്കെ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ആൾക്കാരെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരീരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എക്സ്റ്റേണലി ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്ന രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസിന് കാരണമാകുന്ന വസ്തുക്കൾ കടക്കുകയും നമ്മുടെ അന്തരീക്ഷത്തിലെ
1: ശ്വസിക്കുമ്പോൾ
0: അനാവശ്യമായ രീതിയിലുള്ള ഇങ്ങനത്തെ കുറേ സബ്സ്റ്റൻസ് ഉള്ളിലെത്തുന്നുണ്ട്. ഇപ്പോൾ വാഹനത്തിൻ്റെ പുകയിൽ നിന്നുണ്ടാകുന്ന ഹൈഡ്രോ കാർബൺസ് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജ്വലിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡും വെള്ളവുമാണ് ആവുന്നത്. പക്ഷേ ഇവിടെ ആവുന്നില്ല, ഇത് കംപ്ലീറ്റ്ലി അൺബേൺഡായിട്ട് പകുതി മാത്രം ജ്വലിച്ചിട്ട് വെളിയിലേക്ക് വരും, അത് നമ്മൾ ശ്വസിക്കും. അതുപോലെ തന്നെ പല കെമിക്കലുകളും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ ബാലൻസിനെ ഇല്ലാതാക്കും. ഈ ഒരു ബാലൻസ് മറ്റ് കെമിക്കലും കൂടെ വരുമ്പോഴത്തേന് ഫ്രീ റാഡിക്കലിൻ്റെ എമൗണ്ട് നമ്മുടെ ശരീരത്തിൽ കൂടും. അപ്പോൾ എന്ത് സംഭവിക്കുക, ആൻറ്റി ഓക്സിഡൻസിന് അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഫ്രീ റാഡിക്കലിൻ്റെ എണ്ണം, ആ അളവ് വർദ്ധിക്കുകയും ഇത് നമ്മുടെ രക്തക്കുഴലുകളെയൊക്കെ ബാധിക്കും. ആ സമയത്താണ് നമ്മുടെ ഹൃദയത്തെയും ബാധിക്കുന്നത്.
1: ഇന്നത്തെ കാലത്ത് ഈ ചെറുപ്പക്കാരിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്ന നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ ചെറുപ്പക്കാരിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ഞാൻ പറഞ്ഞല്ലോ, മോഡിഫയബിൾ കോസസ്, നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ജീവിതശൈലി രീതികൾ കൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും യുവാക്കളിലും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ ബാധിക്കുന്ന

0: പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നമ്മളാരും ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യൻസ് കിട്ടുന്നില്ല. നമുക്ക് അനാവശ്യമായിട്ടുള്ള ട്രാൻസ് ഫാറ്റുകൾ, ശരീരത്തിൽ അനാവശ്യമായ കൊഴുപ്പുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, പിന്നെയും പിന്നെയും ഉപയോഗിക്കുന്ന എണ്ണകൾ, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിൽ നിന്ന് കിട്ടുന്ന എണ്ണകൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യൻസ്. ഇപ്പം എല്ലാവരുടെയും ബ്ലഡ് ചെക്ക് ചെയ്താൽ മിക്ക വൈറ്റമിൻസും കുറവാണ്, വൈറ്റമിൻ ഡി ഒക്കെ ഭയങ്കര കുറവാണ്. ആളുകൾ അതൊന്ന് ലെവലാക്കി വെക്കുന്ന രീതിയിൽ, നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം നമ്മളാരും കഴിക്കുന്നില്ല. ധാന്യങ്ങൾ ധാരാളം കഴിക്കുന്ന ആൾക്കാരാണ് കേരളക്കാരെന്ന് പറഞ്ഞാൽ, അല്ലേ? ചോറാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് നമ്മളെല്ലാവരും. ഇപ്പോൾ ചോറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുള്ളൂ. പല ആൾക്കാരും പച്ചക്കറികൾ കഴിക്കുന്നില്ല, ഇലക്കറികൾ കഴിക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും കഴിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൽ ഈ ട്രാൻസ് ഫാറ്റി ആസിഡിൻ്റെ അളവ് കൂടും, ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് ലഭിക്കാതെ വരും. ഇതെല്ലാം നമ്മളുടെ രക്തത്തിൻ്റെ ഘടനയെ ബാധിക്കും. ഇപ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പൈപ്പിനകത്തൂടെ വെള്ളം പോകുന്ന രീതിയിലാണ് രക്തം ഒഴുകുന്നത്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൊണ്ട് ന്യൂട്രീഷ്യനിലൊക്കെ വ്യത്യാസം വരുമ്പോൾ ഈ ഒഴുകുന്ന രീതിക്കും വ്യത്യാസം വരും. ഇപ്പോൾ ഒരു ഒഴുകുന്ന വെള്ളത്തിലേക്ക് നമ്മളൊരു പാറക്കഷ്ണം എടുത്തിട്ടാൽ എങ്ങനെ ഇരിക്കും? ശരിക്കും ഒഴുകുന്ന വെള്ളം ഡിസ്റ്റേബ്ഡ് ആവില്ലേ? അതേപോലെ തന്നെ രക്തവും ഡിസ്റ്റേബ്ഡ് ആവും. അങ്ങനെ രക്തം എപ്പോഴാണ് ഡിസ്റ്റേബ്ഡ് ആവുന്നത്? ആ സമയത്ത് അവിടെ ക്ലോട്ടുകൾ ഫോം ചെയ്യും. നമ്മുടെ ശരീരത്തിനെ തന്നെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെക്കാനിസമാണ്. ഇപ്പോൾ മുറിവ് ഉണ്ടായാൽ മുറിവ് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതൽ രക്തം പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേ പ്രവർത്തനം ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബാലൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഭക്ഷണം ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കുമ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും, പ്രമേഹം ഉണ്ടാകും. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ പ്രമേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ പ്രമേഹം ഉണ്ടാകുമ്പോഴത്തേനും ബ്ലഡിൻ്റെ ഒരു പി എച്ച് ഘടനയിൽ വ്യത്യാസം ഉണ്ടാകും. നമ്മളാരും ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള വ്യായാമം ചെയ്യാത്ത ഒരവസ്ഥയുണ്ട്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നല്ലേ പറയാം. എല്ലാവരും വീട്ടിലിരിക്കുക, നമ്മളറിയാണ്ട് തന്നെ ഇങ്ങനെ പല സ്നാക്സും കഴിക്കുക. അപ്പോൾ ഇതെല്ലാം കലോറിക് വാല്യൂ ഉള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നുണ്ട്. ഇതൊരു ബാലൻസിലേക്ക് പോകാത്ത അവസ്ഥ. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കോൺസെപ്റ്റ് ഇല്ലാണ്ട് നമ്മളിങ്ങനെ ഒരുപാട് കലോറിക് വാല്യൂ ഉള്ള ഫുഡ് കഴിക്കുന്നു. ഈ സാധനങ്ങളൊന്നും ദഹിക്കുന്നില്ല. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജമല്ലേ എടുക്കുകയുള്ളൂ. അതിലുപരി വന്നു കഴിഞ്ഞാൽ ശരീരം അത് കൊഴുപ്പായിട്ട് ശരീരത്തിൽ സൂക്ഷിക്കും. കൊഴുപ്പായിട്ടുള്ള സാധനങ്ങൾ കൂടുമ്പോൾ ഹൈപ്പർ കൊളസ്ട്രീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും. ഇത് കാരണം നമ്മുടെ ഹൃദയത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകൾക്ക് ഈ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുകയും അതിറോസ്ക്ലിയറോസിസ് പ്ലേക്ക് ഉണ്ടാകും. അത് കാരണം ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള രക്തം കിട്ടാതെ വരുന്ന അവസ്ഥ. അതാണ് ഈ ആൾക്കാർക്ക് നെഞ്ചുവേദനയായിട്ടൊക്കെ പിന്നീട് വരുന്നത്, അഞ്ചൈന എന്ന് പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സാധനം. യുവാക്കളിങ്ങനെ ഈ ഒരു ജീവിത രീതിയാണ് ഫോളോ ചെയ്തു വരുന്നത് എല്ലാവരും. പിന്നെ വേറൊരു കോമൺ ആയിട്ട് കാണുന്നത്, ഇപ്പോൾ വണ്ണം കൂടുമ്പോൾ ഉടൻ തന്നെ എല്ലാവരും ജിമ്മിലേക്ക് പോകുന്നു, ഭയങ്കര ഹെവി ആയിട്ടുള്ള വ്യായാമം ചെയ്യുന്നു. അതായത് ഹൃദയത്തിന് അറിയില്ല ഇത്രത്തോളം ആവശ്യമാണ് പമ്പ് ചെയ്യണം, ഹൃദയം അതിന് കേപ്പബിൾ അല്ല. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ആ വ്യായാമത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് ചെയ്യാണ്ട് വലിയ എക്സസൈസുകൾ ചെയ്യാൻ തുടങ്ങും. ആ വലിയ എക്സസൈസുകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഹൃദയത്തിന് അതിന് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും യുവാക്കളിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടും. അതുപോലെ തന്നെ പോസ്റ്റ് കോവിഡ് പഠനങ്ങൾ പറയുന്നത് കോവിഡിന് ശേഷം ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, രക്തം കട്ടപിടിക്കുന്ന അസുഖങ്ങൾ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്.
1: ചെറുപ്പക്കാരിലാണ്
0: കൂടിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ അങ്ങനെയാണ് പറയുന്നത്.
1: ഈ ഹൃദയത്തിന്റെ വ്യായാമം എന്ന് പറഞ്ഞല്ലോ, എന്താണ് അതിനൊരു വ്യായാമം പറയാനായിട്ടുള്ളത്?
0: അത് എല്ലാ ദിവസവും പോയിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക എന്നുള്ള ആവശ്യമില്ല. നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം 150 മിനിറ്റ്സ് ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ബ്രിസ്ക് വാക്കിംഗ്, വളരെ വേഗതയിൽ നടക്കുക, അല്ലെ കുറേ ദൂരം നടക്കുക. അതുപോലെ തന്നെ നീന്തൽ വളരെ നല്ലൊരു വ്യായാമമാണ്, സൈക്ലിംഗ് നല്ലൊരു വ്യായാമമാണ്, അതുപോലെ തന്നെ ജമ്പിങ് ജാക്സ് പോലുള്ള എക്സസൈസുകൾ, ഇതൊക്കെ വളരെ നല്ല വ്യായാമ ശീലങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന സാധനം. ഒരുപാട് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്നെങ്കിൽ 150 മിനിറ്റ്സ് മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ 70 മിനിറ്റ് കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിയിട്ടുള്ള എക്സസൈസ്, ജിമ്മിൽ പോയിട്ട് വെയിറ്റൊക്കെ എടുക്കുന്ന രീതിയിലുള്ള വലിയ എക്സസൈസുകൾ 70 മിനിറ്റ് ചെയ്യാം. അത് പ്രായത്തിൻ്റെ അനുസൃതമായിട്ട് നമ്മൾ അതിനെ എക്സസൈസുകളെ തരംതിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ ആരോഗ്യത്തിനനുസൃതമായിട്ടുള്ള വ്യായാമ മുറകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്.
1: വ്യായാമക്കുറവിനൊപ്പം അമിതവണ്ണോ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, ഒരു പ്രശ്നമാണ് എല്ലാവരുടെ ഇടയിൽ. ഈ അമിതവണ്ണ ഹൃദ്രോഗ സാധ്യത എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്?
0: അമിതവണ്ണവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും അതുപോലെ തന്നെ പ്രമേഹം എന്നൊക്കെ പറയുന്നത് ഒരു വിഷ്യസ് സൈക്കിളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ അമിതവണ്ണം ഉള്ള ഒരാൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ധാരാളമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ കലോറിക് വാല്യൂ കൂടുകയും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കലോറി ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയെല്ലാം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുകയാണ്. ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ

0: ബി എം ഐ വെച്ചിട്ടാണ് നമ്മൾ അമിതവണ്ണമാണോ ഒരാൾ നോർമലാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ബി എം ഐ എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ വണ്ണത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഫാറ്റിൻ്റെ അളവ് കൂടുകയും ആ ഫാറ്റ് കാരണം ശരീരത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്നൊരു ഹോർമോണുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ പ്രമേഹം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആ ബ്ലഡിന് ഒരു പി എച്ച് ഉണ്ട്, 7.4 എന്ന് പറയുന്ന ഒരു പി എച്ചിലാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മാറ്റം ഉണ്ടാവുകയും ഈ മാറ്റം ബ്ലഡിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഓട്ടം ഉണ്ടല്ലോ അതിനെ തടസ്സം ചെയ്യുകയും, അതുപോലെ തന്നെ കൊളസ്ട്രോള് ഫാറ്റിൻ്റെ അളവ് കൂടുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് നമ്മുടെ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് ആതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കും. ഹൃദയത്തിൻ്റെ രക്തധമനികളിലാണ് കൂടുതലായിട്ടും ആതിറോസ്ക്ലീറോസിസിൻ്റെ പ്ലേക്ക് അടിഞ്ഞുകൂടും. അടിഞ്ഞു കൂടുമ്പോഴത്തേന് ഈ ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടാതെ വരികയും ഹൃദയം വേഗം ക്ഷീണിക്കുകയും ചെയ്യും. അങ്ങനെയാണ് പ്രധാനമായിട്ടും ഹൃദയത്തിനെ ബാധിക്കുന്നത് ഈ ആതിറോസ്ക്ലീറോസിസ് പ്ലേക്ക് വന്നതിന് ശേഷം.
1: ഹൃദയത്തിന്റെ ആരോഗ്യം നല്ലതായി നിലനിർത്തുന്നതിന് നല്ല ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ് നിർദ്ദേശിക്കാനായിട്ടുള്ളത്?
0: നല്ല ഭക്ഷണശീലങ്ങൾ എന്ന് പറയുമ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുന്ന ആൾക്കാർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഡാഷ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറ്റാണ്. ഡയറ്ററി അപ്രോച്ച് ടു റെഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നൊരു, അതായത് ഉപ്പിൻ്റെ അളവ് നമ്മൾ നന്നായി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഐ സി എം ആറിൻ്റെ ക്രൈറ്റീരിയ പ്രകാരമുള്ള നമ്മളുടെ ധാന്യങ്ങൾ ചോറിൻ്റെ അളവൊക്കെ കുറച്ച് നമ്മൾ ധാരാളമായിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഉപയോഗിക്കണം. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ് വളരെയധികം കൂട്ടണം. ഒരു പ്ലേറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാൽഭാഗം മാത്രം പാടുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചോറുന്നതെന്ന് പറയുന്ന സാധനം, ബാക്കി മൊത്തവും പ്രോട്ടീനും ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സുമായിട്ട് മാറ്റേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ 5 ഗ്രാമിൽ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലേക്ക് മാറണം. പിന്നെ കറികളിൽ ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കുക, അതുപോലെ തന്നെ കൊഴുപ്പുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക. ഇതാണ് ആക്ച്വലി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഡയറ്റ് പ്ലാൻ. പിന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ഷുഗർ, പഞ്ചസാര എന്ന് പറയുന്ന വെള്ള കളറിലുള്ള സാധനം മാത്രമല്ല ശരീരത്തിൽ ഷുഗറായിട്ട് എത്തുന്നത്. ഷുഗറിനെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് ഉൾപ്പെടുത്തുക. എന്ത് ഭക്ഷണം കഴിച്ചാലും ഒരു കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ആളിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കും, പെപ്സി പോലുള്ള സാധനങ്ങൾ, ഇതെല്ലാം ഷുഗറിൻ്റെ കാറ്റഗറിയിലേക്കാണ് വരുന്നത്. ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ശരീരത്തിൽ കൂടുമ്പോൾ ശരീരത്തിന് ഒന്നെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് തീർക്കണം, ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം. അത് ചെയ്യാത്ത ഒരാളിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ഷുഗറിനെ ഗ്ലൈക്കോജനായിട്ടും അതുപോലെ തന്നെ ഫാറ്റായിട്ടും നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും. പിന്നീട് ഒരു അവസരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി, ഇതിങ്ങനെ
1: ഉപയോഗിക്കാനുള്ള
0: അവസരം വരുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ശരീരത്തിൽ അമിതമായിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. അവസാനം അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറ്റുകയും ഡയബറ്റീസ് മെലിറ്റസ് പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറും. പിന്നെ പ്രമേഹം ഉണ്ടാകുമ്പോൾ മറ്റൊരു കാര്യം, ചില ആൾക്കാർക്ക് സൈലന്റ് ആയിട്ട് അറ്റാക്ക് ഉണ്ടായി, പുള്ളിക്ക് വേദന ഒന്നും അറിഞ്ഞില്ല, മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ.
1: സൈലന്റ് അറ്റാക്ക് വേദനയില്ലാതെ അറ്റാക്ക് വരുന്ന അതെന്താണെന്ന് പറയാമോ?
0: പ്രധാനമായിട്ട് കുറേ നാളായിട്ട് പ്രമേഹമുള്ള ആൾക്കാരിലാണ് സൈലന്റ് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കാണുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം പ്രമേഹം കുറേ നാൾ കഴിയുമ്പോഴത്തേന് പലതരത്തിലുള്ള പതീസ് ഉണ്ടാവും. പതീസ് മീൻസ് ന്യൂറോപ്പതി, റെറ്റിനോപ്പതി. ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നാഡി വ്യവസ്ഥേനെ ബാധിക്കുന്ന കണ്ടീഷനാണ്. റെറ്റിനോപ്പതി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കണ്ണിനെ ബാധിക്കുന്ന. ഇപ്പോൾ ഷുഗർ വന്നിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കാണുമ്പോൾ അവർക്ക് കാലിൽ നിന്ന് അവരറിയാണ്ട് ചെരിപ്പൂരി പോവുക, അതുപോലെ തന്നെ ഇവരറിയാണ്ട് തന്നെ മൂത്രം ഒഴിച്ചു പോവുക, ഇതെല്ലാം ന്യൂറോപ്പതി കൊണ്ടുണ്ടാകുന്നതാണ്. ഇതേപോലെ തന്നെ ഹൃദയത്തിന് സ്വന്തമായിട്ട് ഇടിക്കാൻ കഴിവുണ്ടെങ്കിലും ഹൃദയം ഒരു സിമ്പത്തറ്റിക് നർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സങ്കടം വരുമ്പോൾ കൂടുതൽ ഹൃദയം ഇടിക്കുന്നതായിട്ടോ എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ഹൃദയം ഇടിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം ഈ സിമ്പതറ്റിക് സിസ്റ്റമായിട്ട് ഹൃദയം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ഈ സിമ്പതറ്റിക് സിസ്റ്റമാണ് നമുക്ക് ചില ലക്ഷണങ്ങൾ തരുന്നത്. ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ അമിതമായിട്ട് വിയർക്കും, നെഞ്ചുവേദന എടുക്കും. ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻറ്റിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അയാൾക്ക് പെട്ടെന്ന് വിറയലുണ്ടാകും, നെഞ്ചിടിപ്പ് ഭയങ്കരമായിട്ട് കൂടും, അതുപോലെ തന്നെ നെഞ്ചിൽ വേദന ഉണ്ടാകും, ഒരുപാട് വിയർക്കും. ഇതൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ്. പക്ഷേ ഈ ന്യൂറോപ്പതി ബാധിച്ചിട്ടുള്ള ആൾക്ക്, അതായത് ഡയബറ്റീസ് വന്നിട്ടുള്ള ഒരാൾക്ക് ഈ ലക്ഷണങ്ങളൊന്നും കാണൂല. കാണാതെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇപ്പോൾ പുള്ളിക്ക് അറ്റാക്കാണോ. പെട്ടെന്നായിരിക്കും പുള്ളിക്ക് ഈ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മൊത്തമായിട്ട് നിന്നു പോകുന്നത്. പേഷ്യൻറ്റിനും പറയാൻ പ്രത്യേകമായിട്ട് വേദനയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സൈലന്റ് അറ്റാക്ക് എന്ന് പറയുന്നത്.
1: പ്രമേഹമുള്ളവർക്കാണോ?
0: പ്രധാനമായിട്ടും പ്രമേഹമുള്ള ആൾക്കാർക്കാണ് സൈലന്റ് അറ്റാക്ക് ആയിട്ട് വരുന്നത്.
1: വേറെ ആർക്കൊക്കെയാണ് സാധ്യതയുള്ളത്?
0: സാധ്യതയുള്ളത് ഹൃദയത്തിന് നിങ്ങൾ പെട്ടെന്നൊരു ഹെവി ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വലിയൊരു വെയിറ്റ് പോയി എടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൃദയത്തിന് ആ പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഓൾറെഡി അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഹൃദയമായിരിക്കും, അവർക്കും ഈ പെട്ടെന്ന് തന്നെ അതേ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ സൈലന്റ് അറ്റാക്ക് ആയിട്ട് വന്നിട്ട് പോകും.
1: ഹാർട്ട് അറ്റാക്ക് എന്നും കാർഡിയാക് അറസ്റ്റ് എന്നും നമ്മൾ കേൾക്കാറുണ്ട്, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം?
0: ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹൃദയത്തിൽ

0: പമ്പ് ചെയ്യുന്ന രക്തക്കുഴലുകൾ ബ്ലോക്ക് ആവുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ്. പക്ഷെ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് ഹൃദയം ഇടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക് ഇമ്പൾസ് ആവശ്യമാണ്. അത് തുടങ്ങുന്നത് എസ് ഐ നോഡ് എന്ന് പറയുന്നത് ഹൃദയത്തിനുള്ളിലുള്ള ഒരു ചെറിയ ഏരിയ ഉണ്ട്, എസ് ഐ നോഡിൽ നിന്നാണ് തുടങ്ങുക. ആ ഭാഗത്തു നിന്നാണ് ഹൃദയം ഇടിക്കാനുള്ള ആ ഇമ്പൾസ് തുടങ്ങി വരുന്നത്. അത് നിന്നു പോകുന്നതിനെയാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ. പക്ഷെ ഈ ഹാർട്ട് അറ്റാക്ക് മൂലം ഈ കാർഡിയാക് അറസ്റ്റും ഉണ്ടാകാം. രണ്ടും രണ്ട് കണ്ടീഷനാണ്. പല സ്ഥലങ്ങളിലേക്കും ഹൃദയത്തിന്റെ കൊറോണറി സിസ്റ്റത്തിന് സപ്ലൈ ഉണ്ട്. ആ സപ്ലൈയിൽ ഒന്ന് ഈ ഹൃദയം ഇടിപ്പ് തുടങ്ങുന്ന സ്ഥലത്തേക്ക് രക്തക്കുഴൽ എത്തുന്നുണ്ട്. ആ രക്തക്കുഴലിൽ ബ്ലോക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ഹൃദയം ഇടിപ്പില്ലാണ്ടാവും, അങ്ങനെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാം. അതാണ് ഡിഫറൻസ്.
1: പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ CPR എന്നൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഇത് എത്രത്തോളം പ്രാധാന്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ?
0: തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ CPR എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമണറി റീസ്റ്റേഷൻ എന്നാണ് അതിന് പറയുന്നത്. നിന്നുപോയിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ ഫങ്ഷൻ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറാണ്. തലച്ചോറിന് ഒരു വളരെ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ രക്തം കിട്ടിയില്ലെങ്കിൽ തലച്ചോറിൻ്റെ ഫങ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് തകരാറിലാവും. അപ്പം ഈ തകരാറ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CPR എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു പ്രത്യേക പ്രഷറിൽ നമ്മുടെ നെഞ്ചിൽ അമർത്തുകയും എക്സ്റ്റേണലി എയർ കൊടുക്കുക എന്ന് പറയും. അത് ചെയ്യുന്നത് നമ്മുടെ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാനും അതുപോലെ തന്നെ ഹൃദയം ഇടിക്കുന്ന അതേ താളത്തിൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം നിന്നു പോകും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CPR ചെയ്യുന്നത്. ആദ്യം നോക്കേണ്ടത് അയാൾക്ക് പൾസ് ഉണ്ടോ, അയാൾ അതായത് ശ്വാസോച്ഛ്വാസം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അതില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു CPR കൊണ്ട് ആള് ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്യും.
1: ഇപ്പൊ കുടുംബത്തിലെ ജനിതകമായിട്ടൊക്കെ ഹൃദ്രോഗം വരാമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് നേരത്തെ അറിയാം നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്?
0: അവര് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റില് അവരുടെ ജീവിതശൈലി മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു 35-30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അവര് പ്രോപ്പറായിട്ട് അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കുക, BP നോക്കുക, അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ അളവ് നോക്കുക, ഇപ്പൊ തൈറോയ്ഡ് പോലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നോക്കുക. ഇതെല്ലാം ഇവരൊരു 30 വയസ്സ് കഴിയുമ്പോഴത്തേന് ചെയ്തു തുടങ്ങണം. പ്രോപ്പറായിട്ട് ഒരു ഇന്റർവെല്ല് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ എക്സസൈസുകൾ ചെയ്തു തുടങ്ങണം. അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിൽ അവരവർ തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയാരോഗ്യത്തെ, ജനിതകമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിൽ ഒരു 53-50% നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ കുറയ്ക്കാൻ കഴിയും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ. പിന്നെ സ്മോക്കിങ്ങും ആൽക്കഹോളിസം ഇത് രണ്ടും ഉണ്ടെങ്കിൽ അഡിക്റ്റീവ് എഫക്റ്റാണ്, 10 times ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ ഇല്ലാതാക്കും.
1: ഈ പുകവലിയും മദ്യപാനവും എങ്ങനെയാണ് ഹൃദയത്തെ ബാധിക്കുന്നത്?
0: രണ്ടും ഞാൻ പറഞ്ഞ മാതിരി അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ശരീരത്തിൽ കൂടുതലായിട്ടും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കും. നമ്മൾ വലിച്ച് ഉള്ളിലേക്ക് കയറ്റുന്ന സാധനം പാർഷ്യലി ബേൺഡായിട്ടുള്ള പുക തന്നെയാണ് കയറുക. ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസിന്റെ അളവ് വളരെയധികം കൂട്ടും. ഈ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങൾക്കും പ്രശ്നമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഹൃദയത്തിനാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബ്ലഡിൽ ഉണ്ടാകുന്ന എന്ത് തരം സമാവസ്ഥയും എപ്പോൾ തെറ്റുന്നുവോ അപ്പോൾ ശരീരത്തിൽ ക്ലോട്ട് ഉണ്ടാകും തുടങ്ങും. ആ ക്ലോട്ട് പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിക്കാം. ഹൃദയത്തിലുള്ള വാൽവുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ അത് ബ്രെയിനിലേക്ക് പോകാം. ബ്രെയിനിലേക്ക് പോയാൽ സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥ, ഒരു വശം തളർന്ന് പോകുന്ന അവസ്ഥയിലേക്ക് പോകാം.
1: സ്ത്രീകളിലും പുരുഷന്മാരിലും ഹൃദയാഘാതം ഉണ്ടാകുന്നുണ്ടല്ലോ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ലക്ഷണങ്ങളാണോ ഉള്ളത്?
0: അല്ല, അത് രണ്ടുപേർക്കും രണ്ട് രീതിയിലാണ് വരിക. ഞാൻ പറഞ്ഞല്ലോ, പുരുഷന്മാർക്കാണ് കൂടുതലായിട്ടും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഏജ് ലിമിറ്റ് വരെ. ഈ സ്ത്രീകൾക്ക് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, അതൊരു പ്രൊട്ടക്റ്റീവ് ഹോർമോണായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ആർത്തവചക്രം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീക്ക് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈസ്ട്രജന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും. അവർക്ക് പുരുഷന്മാരെ പോലെ തന്നെ ഈക്വലായിട്ട് ഹൃദയ സംബന്ധമായ രോഗം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു പ്രായം കഴിയുമ്പോൾ. പുരുഷന്മാരിൽ സാധാരണ ഹൃദയ സംബന്ധമായ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് നെഞ്ചുവേദന ഉണ്ടാകാം, അതുപോലെ തന്നെ കൈകളിലേക്കൊക്കെ വേദന റേഡിയേറ്റ് ചെയ്യുക, നന്നായി വേർക്കുക, അങ്ങനെ പരവേശം പോലൊക്കെ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയൊക്കെ ഉണ്ട് പുരുഷന്മാർക്ക്, നമുക്ക് മനസ്സിലാവും. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് ഇവർക്ക് ആ ഒരു വേദന ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ വേദന ഉണ്ടാവും, ചിലപ്പോൾ നെഞ്ചിരിച്ചിലോടുകൂടിയുള്ള വേദനയായിരിക്കും, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. സ്ത്രീകൾ കുറച്ച് കഴിയുമ്പോഴത്തേന് അതൊക്കെ അവഗണിക്കും, കുഴപ്പമൊന്നുമില്ല, ഗ്യാസിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അത് അവഗണിക്കാറുണ്ട്. പക്ഷെ ഡെത്തായി കഴിയുമ്പോഴായിരിക്കും റിയലൈസ് ചെയ്യുന്നത് പ്രശ്നമായിരുന്നു, ഹൃദയത്തിൻ്റെ പ്രശ്നമായിരുന്നു. അതുപോലെ ഇവർക്ക് വേർപ്പ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ ചുമയുണ്ടാവുക, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചില ആൾക്കാർ ചുമയ്ക്കുന്നുണ്ടാവും, പക്ഷേ ഇവർ കുറേ കഫ് സിറപ്പുകൾ മേടിക്കുക. കഫ് സിറപ്പിൽ കുറയുന്നില്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം കൃത്യമായിട്ട് പരിശോധിക്കണം, ഡോക്ടറിനെ കണ്ടിട്ട് ECG ഒക്കെ എടുത്ത് നോക്കണം, അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം.

0: അപ്പോൾ ഡോക്ടർ എന്തായാലും പ്രിസ്ക്രൈബ് ചെയ്യും. ഈ ഹൃദയത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്ന പോലെ ലങ്സിൽ ഫ്ലൂയിഡ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും, പൾമണറി എഡിമ എന്നാണ് അതിന് പറയുക. അപ്പോൾ ആ പൾമണറി എഡിമ കണ്ടാണ് ആൾക്കാർക്ക് ചുമ ഉണ്ടാകുന്നത്. ഇവർക്ക് രാത്രിയിലൊക്കെ കിടക്കാൻ നേരത്ത് ബുദ്ധിമുട്ട് കൂടും.
1: പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് ഹൃദയാരോഗ്യം കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞ് നൽകാനായിട്ടുള്ളത്?
0: ഇപ്പോൾ അവർക്ക് ഓൾറെഡി ഇപ്പോൾ പ്രമേഹം ഉണ്ടായി, കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലുണ്ട്, ബി പി കൂടുതലുണ്ട്. ഇവർ ആദ്യമേ ചെയ്യേണ്ടത് അവരുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഉപ്പ് കുറഞ്ഞിട്ടുള്ള ധാരാളം ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ ഉപയോഗിക്കുന്ന ഭക്ഷണക്രമത്തിലേക്ക് മാറുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ സ്മോക്കിങ്ങും ആൽക്കഹോളും പോലുള്ള കാര്യങ്ങൾ അവർ കുറയ്ക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക, യോഗ പോലുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ സ്ട്രെസ്സിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും. പിന്നെ എക്സസൈസിലേക്ക് മാറുക. പിന്നെ റെഗുലറായിട്ട് ഇപ്പോൾ ബി പിയുടെ മരുന്ന് കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ടാവും നിങ്ങളൊരു ഒരു മാസം കൂടിയിരിക്കുമ്പോൾ ബി പി എന്തായാലും നോക്കണമെന്ന് പറയും. ചിലപ്പോൾ ബി പിയുടെ മെഡിക്കേഷൻ എടുക്കുന്നത് കൊണ്ട് ബി പി നോർമലാകും ആൾക്കാരുടെ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ ബി പി മെഡിക്കേഷനൊക്കെ നിർത്തും. ഡോക്ടറോടൊന്നും ചോദിക്കത്തൊന്നുമില്ല, ആ ബി പി നോർമലായി, ഇനി കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ട് നമ്മൾ ബി പി മോണിറ്റർ ചെയ്യണം. റെഗുലർ ഇൻ്റർവിൽ, ഒരു ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ നമ്മൾ ബി പി മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബി പി ഉണ്ടോ ഇല്ലയോ അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ മാത്രമാണ് ബി പിയുടെ മെഡിക്കേഷൻ നിർത്തണോ വേണ്ടോ എന്നൊക്കെ ഉള്ള തീരുമാനം എടുക്കേണ്ടത്. സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നത് സ്വന്തമായിട്ട് നിർത്താതിരിക്കുക. ഹൃദയ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് രക്തക്കുഴലുകളും ഹൃദയവും എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ. ഫിസിക്കലായിക്കോട്ടെ, മെൻ്റൽ കാര്യങ്ങളായിക്കോട്ടെ, അതുമായിട്ട് നമ്മളോട് ഭയങ്കര ചേർന്ന് നിൽക്കുന്ന ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയത്തിന് അത്രത്തോളം, ഹൃദയത്തിലാണ് മനസ്സ്, അത്രത്തോളം ഇമ്പോർട്ടൻസ് ഹൃദയത്തിന് കൊടുക്കുന്നുണ്ട്.
1: ഹൃദയാരോഗ്യവും ജീവിതശൈലിയും എന്ന വിഷയത്തെക്കുറിച്ച് ആരോഗ്യവേദിയിൽ ഇതുവരെ ശ്രോതാക്കളുമായി സംസാരിച്ചത് അടിമാലി ഇഷ ക്ലിനിക്കിലെ വിസിറ്റിംഗ് കൺസൾട്ടന്റായ ഡോക്ടർ റെജി ക്രിസ്തുരാജാണ്. ഡോക്ടറിന് വളരെയധികം നന്ദി. നിർവഹണ സഹായം സെറീന.
2: ആരോഗ്യവേദി സമാപിക്കുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പുത്തൻ പാട്ടുകൾ ആരംഭിക്കുന്നു. ഇന്ന് പുത്തൻ പാട്ടുകളിൽ ആദ്യം വാഴ ടു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സൂരജ് സന്തോഷും നീള രാജും പാടിയതാണ് ഈ ഗാനം. ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് പാർവതീഷ് പ്രദീപ് ഇണ നൽകിയ ഗാനം.

ഇനി കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സാഹസം, വൈശാഖ് സുഗുണന്റെ വരികൾ, ബിപിൻ അശോക് ഇണമിട്ട ഗാനം.

ഇനി സായി അഭയങ്കറും സുബലക്ഷ്മിയും പാടിയ ഗാനം കേൾക്കാം. വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് സായി അഭയങ്കർ. ചിത്രം ബാൾട്ടി.

ചിത്രം അതിരടി. ഈ ഗാനം വിനീത് ശ്രീനിവാസനും വിഷ്ണു വിജയും പാടിയത്. ഗാനരചന സുഹൈൽ കോയ, ഈണം നൽകിയത് വിഷ്ണു വിജയ്.

നല്ല കല്ലേ.

ഇന്നത്തെ പുത്തൻപാട്ടുകളിലെ അവസാനമായി ചിന്മയി ശ്രീപദ പാടിയ ഗാനം കേൾക്കാം. മുത്തു എഴുതി ജേക്സ് ബിജോയ് ഈണമിട്ട ഗാനം, ചിത്രം പാതിരാത്രി.

പുത്തൻ പാട്ടുകൾ മലയാള ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മലയാള ചലച്ചിത്രഗാനങ്ങൾ ഇനി 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയിലും തമിഴ് ചലച്ചിത്രഗാനങ്ങൾ 10 ഇസൈ തെണ്ടറിലും കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: ಆಕಾಶವಾಣಿ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് December 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുവഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്ക അവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിനു വേണ്ടി ശ്രേഷ്ഠ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം December 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സെപ്റ്റംബർ 21 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495

9 6 4 3 2 1. ഇനിയൊരു നമ്പർ 9 4 9 6 5 5 6 3 2 1. ഒരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. അറിയിപ്പ് കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം യുവജനങ്ങൾക്കുള്ള നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്ഗാർ മേള സംഘടിപ്പിക്കുന്നത്. കൊച്ചി, കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ നാളെ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ സഹകരണവും ഏകോപനവും തുടരുമെന്ന് ഇന്ത്യയും UAE. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ച് സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിലും വികസന യാത്രയിലും കേരളം നിർണായക പങ്കുവഹിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം അത് വ്യാപിച്ചിരിക്കുന്നതായും മന്ത്രി പറഞ്ഞു. 3 ദിവസത്തെ കോൺക്ലേവ് ഞായറാഴ്ച സമാപിക്കും. മെഡിക്കൽ പഠനത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ ഭാവിയിൽ രോഗികളോടും സമൂഹത്തോടും സ്നേഹത്തോടെയും അനുകമ്പയോടെയും പെരുമാറണമെന്ന് മന്ത്രി KA തുളസി. MBBS, BDS പ്രവേശനം നേടിയ തിരുവനന്തപുരം ശ്രീകാര്യം കട്ടേല ഡോക്ടർ അംബേദ്കർ MRSലെ 5 പൂർവ്വ വിദ്യാർത്ഥിനികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാജ്യമെമ്പാടുമുള്ള വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹൌവ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നിശ്ചയിച്ചതിലും ഇരട്ടിയിലേറെ പട്ടയങ്ങൾ വിതരണത്തിന് തയ്യാറാക്കാൻ കഴിഞ്ഞതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കണ്ണൂരിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ 10,000-ത്തിലേറെ പട്ടയങ്ങൾ വിതരണ സജ്ജമാക്കിയതായി മന്ത്രി പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഈ മാസം 25-നകം നിയമിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സെപ്റ്റംബർ 25 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് മുന്നോടിയായി നിയമനം ഉണ്ടാകുമെന്നും ചലച്ചിത്ര അക്കാദമി പ്രതിസന്ധിയിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ ബോർഡുകളുടെയും അക്കാദമികളുടെയും ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. കേരളത്തിന്റെ ദീർഘകാല ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഫ്ളോട്ടിംഗ് സോളാർ പദ്ധതികളുടെയും പമ്പ് സ്റ്റോറേജ് സംവിധാനങ്ങളുടെയും പ്രായോഗികത സർക്കാർ ഗൌരവമായി പരിഗണിക്കുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. റീഇമാജിനിങ് കേരളത്തിലെ റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ചുള്ള സെഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള ബാങ്കിന്റെ ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ ഈ മാസം 22-ന് സഹകരണമന്ത്രി M ലിജു എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ബാങ്കിന്റെ ഇടപാടുകാർക്കും പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും ഈ സൌകര്യം ലഭ്യമാക്കുമെന്ന് കേരള ബാങ്ക് പ്രസിഡന്റ് P മോഹനൻ അറിയിച്ചു. കേരളത്തിലെ ബാങ്കുകളുടെ ആകെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ കേരള ബാങ്ക് 4-ാം സ്ഥാനത്തെത്തിയെന്നും അദ്ദേഹം അറിയിച്ചു. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ചങ്ങനാശ്ശേരി തിരുവല്ല സ്റ്റേഷനുകൾക്കിടയിലുള്ള റെയിൽവേ ഗേറ്റ് നാളെ രാവിലെ 8 മണി മുതൽ ഞായറാഴ്ച വൈകിട്ട് 6 വരെ

0: അച്ചിടുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ആലപ്പുഴ പള്ളിപ്പുറം മലബാർ സിമെന്റ്സ് തൊഴിലാളികൾക്ക് 2025-26 വർഷത്തെ ബോണസ് അനുവദിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം അഡീഷണൽ ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സർക്കാരിൽ നിന്നും ആവശ്യമായ തുക അനുവദിക്കുന്നതനുസരിച്ചായിരിക്കും തൊഴിലാളികൾക്ക് ബോണസ് തുക നൽകുക. സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വിഭാഗം സംയുക്തമായി സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലെ വാഹന പാർക്കിംഗ് സേവന മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ 7.56 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. പാർക്കിംഗ് സേവനം നൽകി വരുന്ന 22 നികുതിദായകരുടെ വ്യാപാര സ്ഥാപനങ്ങളിലും വസതികളിലും നടത്തിയ പരിശോധനയിലാണ് 42 കോടി രൂപയുടെ ടേൺ ഓവർ വെട്ടിപ്പും 7.56 കോടി രൂപയുടെ നികുതി വെട്ടിപ്പും കണ്ടെത്തിയത്. സർവീസ് സംബന്ധമായ പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി പ്രത്യേക സർവീസ് ക്ലിനിക്കുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ, സ്ഥാനക്കയറ്റം, പെൻഷൻ, സർവീസ് ക്രമവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പരിഹരിച്ച് ഫയലുകൾ സമയബന്ധിതമായി തീർപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഈ മാസം 23-ന് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി പൊതുവിദ്യാലയങ്ങളിൽ താരാപദം പദ്ധതി നടപ്പിലാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളെ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കാലാനുസൃതമായി പരിഷ്കരിച്ച് ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുന്ന പദ്ധതി കൈറ്റ് മുഖേനയാണ് നടപ്പാക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം നീലി സാലി, മെഹബൂബും എ പി കോമളയും പാടിയ ഗാനം. പി ഭാസ്കറിൻ്റെ വരികൾ, കെ രാഘവൻ്റെ ഈണം.

മലയാള ചലച്ചിത്ര ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി 9:30 മലയാള ചലച്ചിത്ര ഗാനങ്ങളും 10 ഇസൈ തെൻഡറിൽ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. ഇസൈ തെൻഡറിൽ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും ഉൾപ്പെടുത്തിയ സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 8281200715. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: This will allow the groups led by Mamata Banerjee and Arup Roy to contest the by-elections in Nandigram and Rejinagar on the 6th of next month under new identities. The group led by Arup Roy has been allotted the name Democratic Trinamool Congress and the envelope symbol. The faction led by Mamata Banerjee has been allotted the name Mamata All India Trinamool Congress and the football player symbol. In its order, the poll body said both groups would be treated as recognized political parties in West Bengal, Meghalaya and Tripura. The Delhi High Court today ordered that no victory procession should be taken out after the declaration of results of Delhi University Students' Union elections. It also asked all students' organizations and candidates to explain why electoral damages should not be imposed on them for violation of norms. A two-judge bench passed the directions after observing that there were frequent and blatant violations of the Linkdo Committee recommendations during the Delhi University elections. The voting was held across Delhi University campuses today. Prime Minister Narendra Modi is completing 25 years in public service, a journey defined by the mantra of Jan Seva Se Desh Seva and a relentless commitment that continues today. Guided by this vision for Seva and Sushasan, the government has been ceaselessly working towards achieving the goal of a Viksit Bharat by 2047. Through inclusive development and social empowerment, this dedication is transforming lives. Today, in this special series, Seva Sankalp Abhiyan, we bring you an instance of how this vision has been translated into action through the platform of Niti Aayog.
1: Niti Aayog replaced the Planning Commission on 1st January 2015 through a cabinet resolution designed as a policy body rather than a funding one. It works three main instruments. The Governing Council brings the Prime Minister and every Chief Minister to one table. The State Support Mission places Niti teams inside state governments. The Aspirational Districts Program ranks districts on measured outcomes and publishes the results. Addressing the third Governing Council meeting of Niti Aayog in New Delhi in 2017, Prime Minister Narendra Modi had said that the center and states are working together as a team through the platform.
2: National Institute of Transforming India, NITI, बदलते वैश्विक परिदृश्य में देश के भविष्य को तैयार करने को, देश को सशक्त करने का एक बहुत ही उचित मंच है. एक ऐसा प्लेटफॉर्म जहां राज्य और केंद्र सरकार मिलकर देश के लिए नीतियां तैयार करते हैं, नीतियों को लागू करने के लिए सामूहिक प्रयास करते हैं.
1: Talking to Akashvani News, former Chief Executive Officer of NITI Aayog, Amitabh Kant, said the creation of NITI Aayog has given a boost to cooperative federalism and offers strategic and technical advice to the center, state governments and union territories.
3: Niti Aayog ka matlab hai National Institution for Transforming India. Uska lakshya hai ki Bharat mein transformation laye. Aur ye jo hamare desh ka jo federal structure hai, sare states aur union territories ke saath milke a cooperative or competitive federalism kare. Usme cooperation bhi kare, competition bhi kare aur outcome based monitoring kare. Ab ye ek think tank ki tarah kaam karta hai aur outcome based मॉनिटरिंग करता है. सारी स्कीम्स मॉनिटरिंग करने की वजह से स्कीम के इम्प्लीमेंटेशन में बहुत बदलाव आया है.
1: नीति आयोग सर्व्स एज द गवर्नमेंट ऑफ इंडियाज प्रिंसिपल पॉलिसी थिंक टैंक एंड इट्स मेन फोरम फॉर सेंटर स्टेट डिस्कशन. स्ट्रॉन्ग स्टेट्स हैव नाउ बिकम द एक्सप्लिसिट फाउंडेशन ऑफ ए स्ट्रॉन्ग नेशन. अनुपमिश, आकाशवाणी न्यूज, दिल्ली.
0: The Supreme Court today suggested a series of measures for all states and union territories to prevent Hooch tragedies. These include stricter monitoring of methanol procurement, storage and transportation, periodic scrutiny of licenses and permits, and specialized disaster management systems to deal with mass casualties. A two-judge bench made the observations while striking down Maharashtra's rules requiring bitterant and colorant to be added to methanol sold to non-drug manufacturers. The India Meteorological Department has forecast heavy rainfall over Andhra Pradesh, Rajasthan, Karnataka, Kerala, Mahe, Andaman and Nicobar Islands and parts of Northeast India tomorrow. The weather agency said that conditions are becoming favourable for withdrawal of southwest monsoon from some parts of West Rajasthan from tomorrow. For Delhi, IMD has forecast a partly cloudy sky tomorrow. On to sports. At the Asian Games, the Indian women's cricket team entered the semi-finals after comfortably defeating hosts Japan by 8 wickets in Nissin today. In the quarterfinal match, electing to field first, India bowled out Japan for a paltry 57 in 19.5 overs. In reply, India overhauled the target, posting 59 for 2 in just 5 overs. Shefali Verma led the chase with an unbeaten 40 off 15 balls. Harmanpreet Kaur-led Indian team will now face Bangladesh in the second semi-final on Sunday. The first semi-final match will be played between Pakistan and Sri Lanka on the same day. The opening ceremony of the Asian Games 2026 at Aichi, Nagoya in Japan will be held tomorrow. For India, double Olympic medalist Manu Bhakar and shot putter Tajinder Pal Singh Tur will lead the contingent. The 20th edition of the Asian Games will run from tomorrow until the 4th of next month. And now, before we end the bulletin, the headlines once again. India and UAE reaffirmed their commitment to continue cooperation in promoting regional security and stability. UAE President dials Prime Minister Narendra Modi. New Delhi expresses deep concern over escalating security situation in Red Sea region, condemns attack on Saudi Arabia's sovereign territory. Hindustan Aeronautics Limited hands over twin-seater Tejas and HTT-40 trainer aircraft to Indian Air Force. Election Commission allots separate names and electoral symbols to rival factions of Trinamool Congress. Government relaxes sugar stock holding limit for bulk consumers from 15 to 30 days. And in Asian Games, Indian women's cricket team storms into semi-finals, beating host Japan by 8 wickets in quarter-final. That is all in the news at 9. Good night.
4: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
5: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ബ്രിട്ടീഷുകാർക്കെതിരായ കർഷക പ്രക്ഷോഭങ്ങൾ, ഈ വിഷയത്തെ അവലോകനം ചെയ്യുന്നത് മൈലച്ചൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രഥമാധ്യാപിക പ്രസന്ന ജെ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ സ്വാധീനം കാർഷിക രംഗത്ത് വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിച്ചു. ഈ പ്രസ്താവനയുടെ സാംഗത്യം എന്ത് നമുക്ക് ശ്രവിക്കാം. 18th century അവസാനത്തോടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ശക്തമായി. ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ നിർണായകമായ പ്ലാസി ബക്സർ യുദ്ധങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണവും സാമ്പത്തിക സംവിധാനവും നിയന്ത്രിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പാക്കിയ ഭൂവരുമാന നയങ്ങളും വാണിജ്യ കൃഷിയും കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഈ മാറ്റങ്ങൾ കർഷകർക്ക് പലതരത്തിലുള്ള സാമ്പത്തിക സാമൂഹിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഉയർന്ന നികുതി, ജമീന്ദാർമാരുടെയും പണയക്കാരുടെയും ചൂഷണം, നിർബന്ധിത കൃഷി തുടങ്ങിയ അനീതികൾ കർഷകരുടെ ജീവിതത്തെ ദുസ്സഹമാക്കി. ഈ സാഹചര്യത്തിൽ കർഷകർ വിവിധ പ്രദേശങ്ങളിൽ ഒന്നിച്ചുകൂടി ബ്രിട്ടീഷ് ഭരണത്തെയും അതിൻ്റെ ചൂഷണ നയങ്ങളെയും എതിർത്ത് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമായി നടന്ന ഈ കർഷക സമരങ്ങൾ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ബ്രിട്ടീഷ് ഭരണത്തിന്റെ അനീതികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനും സഹായിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കർഷകർ നടത്തിയ ധീരമായ പോരാട്ടങ്ങളിലേക്ക് ഒരു യാത്ര ആയാലോ നോക്കുക. നമ്മുടെ വയലേലകളിൽ പച്ച നിറഞ്ഞ വിളകൾ കിടക്കുന്നത് കാണുന്നില്ലേ? ഒരിക്കൽ ഈ സ്ഥലങ്ങൾ കർഷകരുടെ കണ്ണീരിനും പോരാട്ടത്തിനും സാക്ഷിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഭൂമിയിലും കഷ്ടപ്പാടിലും ജീവിച്ചിരുന്ന കർഷകർ എങ്ങനെ ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചു? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ കർഷകർ ഇത്രയധികം അസംതൃപ്തർ ആയത്? ശരിയാണ്, ഭൂനികുതി നയങ്ങളും ചൂഷണവും. അവ വിശദീകരിക്കാം. ബ്രിട്ടീഷുകാർ അവരുടെ സാമ്പത്തിക ലാഭം വർദ്ധിപ്പിക്കാൻ വിവിധ ഭൂനികുതി നയങ്ങൾ നടപ്പാക്കി. പ്രധാനമായും പെർമനന്റ് സെറ്റിൽമെന്റ്, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം എന്നീ നയങ്ങൾ വഴി കർഷകരിൽ നിന്ന് നികുതി ശേഖരണം വർദ്ധിപ്പിക്കുകയും പരമ്പരാഗത ഭൂവ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. കർഷകർക്ക് അമിത നികുതി അടയ്ക്കേണ്ടി വന്നു. ഭൂനികുതി 2-ൽ-1 വരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. മഴക്കുറവ്, വിളനാശം എന്നിവ ഉണ്ടായാലും നികുതി ഇളവ് നൽകാറില്ലായിരുന്നു. നികുതി കൊടുക്കാൻ വേണ്ടി പണം കടം കൊടുക്കുന്നവരിൽ നിന്നും തങ്ങളുടെ കൃഷിഭൂമി പണയപ്പെടുത്തി

പണം കടം വാങ്ങാൻ കൃഷിക്കാർ നിർബന്ധിതരായി. ക്രമേണ ഈ കൃഷിയിടങ്ങൾ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരുടെ ഉടമസ്ഥതയിലായി. നോക്കുക, കർഷകരുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്. ഭൂമി നഷ്ടപ്പെടുക മാത്രമല്ല, ഇടനിലക്കാരായ ജമീന്ദാർമാരുടെ ചൂഷണത്തിന് കർഷകർ ഇരയാവുകയും ചെയ്തു. തന്മൂലം കൃഷിക്കാർ ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ അമർന്നു. മർദ്ദകരായ ഭൂ ഉടമകൾ കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ട് ഉയർന്ന വാടക ഈടാക്കി, നിയമവിരുദ്ധമായ കുടിശ്ശികകൾ പിരിച്ചെടുത്തു, നിർബന്ധിത കൃഷി സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തി. ചില പ്രദേശങ്ങളിൽ കർഷകർക്ക് ഇഷ്ടമല്ലാത്ത വിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിച്ചു. കൂടാതെ കൃഷിയുടെ വാണിജ്യവൽക്കരണം ഗ്രാമീണ ദുരിതത്തിനും നീരസത്തിനും ആക്കം കൂട്ടി. ബ്രിട്ടീഷുകാർ കർഷകരെ വിപണിയിൽ വില കൂടിയ വിളകൾ, ക്രാഷ് ക്രോപ്സ് കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു. ഉദാഹരണത്തിന് പരുത്തി, നീലം, തേയില, കാപ്പി തുടങ്ങിയ വിളകൾ. ഇത് ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനം കുറയ്ക്കുകയും കർഷകരെ സാമ്പത്തികമായി തളർത്തുകയും ചെയ്തു. ഈ നിരന്തരമായ ചൂഷണം കലാപങ്ങൾ അനിവാര്യമാക്കി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചൂഷണത്തിനെതിരെ കർഷകർ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. ഈ പ്രക്ഷോഭങ്ങൾ സാമ്പത്തിക ചൂഷണത്തിന് എതിരായ പോരാട്ടം മാത്രമല്ല, ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമീണ പിന്തുണ വർദ്ധിപ്പിക്കാനും സഹായിച്ചു. ഒരു ചോദ്യം ചോദിക്കാം. ഒരു കർഷകൻ വളരെ കഷ്ടപ്പെട്ട് വിള ഉണ്ടാക്കി, എന്നാൽ വിളവിൻ്റെ പകുതിയും നികുതിയായി കൊടുക്കേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? അതെ, ശരിയാണ്, അവർ പ്രതിഷേധിക്കും. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതുപോലുള്ള അവസ്ഥയായിരുന്നു. ഇതിനെതിരെ അവർ പല സ്ഥലങ്ങളിലും സമരങ്ങൾ നടത്തി. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കർഷക പ്രക്ഷോഭങ്ങളിൽ ചിലത് വളരെ പ്രസിദ്ധമാണ് അല്ലേ? അവ ഏതൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് ചില പ്രധാന കർഷക പ്രക്ഷോഭങ്ങളെക്കുറിച്ച് നോക്കാം. ഇൻഡിഗോ കലാപം 1859-1860. ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത കർഷക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ബംഗാളിലെ ഇൻഡിഗോ കലാപം. ലാഭം വർദ്ധിപ്പിക്കുന്നതിനായി യൂറോപ്യൻ പ്ലാന്റർമാർ കർഷകരെ ഭക്ഷ്യവിളകൾക്ക് പകരം ഇൻഡിഗോ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഇവിടെ കൃഷി ചെയ്ത നീലം ബ്രിട്ടീഷുകാർ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു. ഇൻഡിഗോ കൃഷിയിൽ കർഷകർ അതൃപ്തരായിരുന്നു. കാരണമെന്ത് പറയാം. ഇൻഡിഗോ കൃഷി ചെയ്യുന്നതിന് കുറഞ്ഞ വിലയാണ് വാഗ്ദാനം ചെയ്തത്. നീലം കൃഷി ലാഭകരമായിരുന്നില്ല. ഇൻഡിഗോ നടീൽ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറച്ചു. വ്യാപാരികളുടെയും ഇടനിലക്കാരുടെയും കൈകളാൽ കർഷകർ കഷ്ടപ്പെട്ടു. തൽഫലമായി ഇൻഡിഗോ കൃഷി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിച്ചു. 1860 സർക്കാർ ഒരു ഇൻഡിഗോ കമ്മീഷനെ നിയമിക്കുകയും കർഷകരെ നിർബന്ധിച്ച് ഇൻഡിഗോ കൃഷി ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇത് കർഷകരുടെ വിജയമായി അടയാളപ്പെടുത്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ആദ്യത്തെ നിയമ നിസ്സഹകരണത്തിന് ഇത് തുടക്കം കുറിച്ചു. നിങ്ങൾക്കറിയാമോ ഫുലഗിരി സമരം നടന്ന സംസ്ഥാനം? ആസാം. ഫുലഗിരി സമരം 1861. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആസാമിലെ ഫുലഗിരി പ്രദേശത്ത് നടന്ന ആദ്യകാല കർഷക കലാപങ്ങളിൽ ഒന്നാണ് ഇത്. ബ്രിട്ടീഷ് ഭരണകൂടം ഏർപ്പെടുത്തിയ പുതിയ നികുതികളും നിയന്ത്രണങ്ങളും കർഷകരിൽ അസന്തുഷ്ടിയുണ്ടാക്കി. വിദേശ സ്വേച്ഛാധിപത്യത്തെ പരസ്യമായി ധിക്കരിച്ചുകൊണ്ട് ഫുലഗിരി മേഖലയിലെ കർഷകർ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നികുതി അടയ്ക്കുന്നത് നിർത്തിവച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ആദ്യ അടയാളം കൂടിയായിരുന്നു ഫുലഗിരി സമരം. പ്രതിഷേധം ശക്തമായി അടിച്ചമർത്തപ്പെട്ടു. കർഷകർ അവരുടെ സാമ്പത്തിക അവകാശങ്ങൾക്കായി ഒന്നിച്ചു നിന്ന ആദ്യ വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഡക്കാൺ കലാപം 1875. മഹാരാഷ്ട്രയിലെ ഡക്കാൺ പ്രദേശത്ത് നടന്ന കർഷക കലാപമാണ് ഇത്. കർഷകർ തങ്ങളുടെ ഭൂമിയും കന്നുകാലികളും പിടിച്ചെടുത്ത പണമിടപാടുകാർക്കെതിരെ ആസൂത്രിതമായ ആക്രമണം നടത്തി. ഗ്രാമീണ കടബാധ്യതയ്ക്കെതിരായ ശക്തമായ കലാപമായിരുന്നു ഡക്കാൺ കലാപം. അനുരഞ്ജന നടപടിയായി 1879 ഡക്കാൺ അഗ്രികൾച്ചറിസ്റ്റ് റിലീഫ് ആക്ട് പാസാക്കി. പബ്ന കാർഷിക പ്രക്ഷോഭം 1870-80. ബംഗാളിലെ പബ്ന ജില്ലയിൽ നിയമവിരുദ്ധമായ സെസ്സുകളും ലെവികളും ആവശ്യപ്പെട്ട ജമീന്ദാർമാർക്കെതിരെ കർഷകർ കലാപം നടത്തി. ചൂഷണത്തെ ചെറുക്കാൻ കർഷകർക്ക് എങ്ങനെ സ്വയം സംഘടിക്കാമെന്ന് ഇതിലൂടെ തെളിയിക്കപ്പെട്ടു. ഇപ്പോൾ ഒരു ചോദ്യം. ഇൻഡിഗോ കൃഷി നിർബന്ധം

ബാധിതമായി ചെയ്യിപ്പിച്ചതിനെതിരെ നടന്ന സമരമേത്? അത് ഇൻഡിഗോ റിവോൾട്ട് ആണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അതെ, മഹാത്മാഗാന്ധിയാണ്. ചമ്പാരൻ സത്യാഗ്രഹം 1917. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ടിൻകാത്തിയ സമ്പ്രദായത്തിനെതിരെ ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചു. ബീഹാറിലെ ചമ്പാരനിൽ ഭൂമിയുടെ ഒരു ഭാഗത്ത് ഇൻഡിഗോ കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. ഇൻഡിഗോ ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വിലയേറിയ ചായമായ നീലത്തിന് യൂറോപ്പിൽ ഉയർന്ന ഡിമാൻഡുണ്ടായിരുന്നു. ബംഗാളിൽ നീലം കൃഷിയുടെ സാമ്പത്തിക സാധ്യതകൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിനെ പ്രോത്സാഹിപ്പിച്ചു. കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ നിർബന്ധിതരായത് വ്യാപകമായ അസംതൃപ്തി സൃഷ്ടിച്ചു. ഗാന്ധിജിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവിനെ അടയാളപ്പെടുത്തി ഇന്ത്യയിലെ കർഷക സമരങ്ങളിൽ ഒരു വഴിത്തിരിവായി ചമ്പാരൻ സമരം രേഖപ്പെടുത്തി. പറയാമോ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക പോരാട്ടം ഏതാണ്? ഖേദ സത്യാഗ്രഹം 1918. ഗുജറാത്തിൽ ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും കീഴിൽ കർഷകർ ഖേദ സത്യാഗ്രഹം ആരംഭിച്ചു. വിളനാശത്തിന്റെ സമയത്ത് അവർ നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചു. കർഷക പോരാട്ടങ്ങളിലെ അഹിംസാത്മക പ്രതിരോധത്തിന്റെ ശക്തി ഈ പ്രസ്ഥാനം തുറന്നുകാട്ടി. ബർദോളി സത്യാഗ്രഹം 1928. ഗുജറാത്തിലെ ബർദോളിയിൽ അന്യായമായ ഭൂവരി വർധനവിനെതിരെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടന്നു. സമരത്തിന്റെ വിജയത്തിന് ശേഷം പട്ടേലിന് സർദാർ എന്ന ബഹുമതി ലഭിച്ചു. തേഫാഗ പ്രസ്ഥാനം 1946-47. ബംഗാളിലെ തേഫാഗ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പങ്കുകാരുടെ കർഷകരാണ്. അവർ വിളവിന്റെ പകുതിക്ക് പകരം 1/2 ഭാഗം ആവശ്യപ്പെട്ടു. കുടിയാൻ കർഷകരുടെ പ്രശ്നങ്ങളും തുല്യമായ ഭൂപരിഷ്കരണത്തിനായുള്ള ആവശ്യവും ഇത് ഉയർത്തിക്കാട്ടി. കേരളത്തിലും ഒരു വലിയ കർഷക കലാപം നടന്നിട്ടുണ്ടല്ലോ. ഏതാണ്? മാപ്പിള കലാപം 1921. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മാപ്പിള കലാപം. ഇത് പ്രധാനമായും മലബാർ പ്രദേശത്ത് ബ്രിട്ടീഷ് ഭരണത്തെയും ജന്മി വ്യവസ്ഥയും എതിർത്ത് നടന്ന വലിയ കലാപമായിരുന്നു. ഈ കലാപത്തിൽ പ്രധാനമായും മാപ്പിള മുസ്ലിം കർഷകർ പങ്കെടുത്തു. കർഷകർക്ക് നേരിടേണ്ടി വന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാം? ജന്മിമാർ കർഷകരിൽ നിന്ന് ഉയർന്ന വാടക ഈടാക്കിയിരുന്നു. കർഷകർക്ക് ഭൂമിയിൽ അവകാശമില്ലായിരുന്നു. ഇത്തരത്തിലുള്ള ജന്മിമാരുടെ ചൂഷണം കലാപത്തിലേക്ക് നയിച്ചു. കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഭരണകൂടം ശക്തമായ സൈനിക നടപടി സ്വീകരിച്ചു. 1941 കയ്യൂർ പ്രദേശത്ത് നടന്ന കയ്യൂർ സമരം കർഷകരുടെയും തൊഴിലാളികളുടെയും വലിയ പ്രതിഷേധമായിരുന്നു. 1946 കരുവള്ളൂർ പ്രദേശത്ത് നടന്ന സമരം ഭക്ഷ്യക്ഷാമത്തെയും ഭൂമി ഉടമകളുടെ അനീതിയെയും എതിർത്ത കർഷക സമരമായിരുന്നു. ഈ സമരങ്ങൾ ഭൂസംബന്ധിയായ പരിഷ്കാരങ്ങൾക്കും സാമൂഹ്യ മാറ്റങ്ങൾക്കും വഴിയൊരുക്കി. ഇങ്ങനെ കേരളത്തിലെ കർഷകരുടെ ധൈര്യവും ഐക്യവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന് വലിയ ശക്തി നൽകി. നിങ്ങൾക്കറിയാമോ ഗോത്രവർഗക്കാരുടെ സമരങ്ങൾ? കേരളത്തിലെ വയനാട് പ്രദേശത്ത് നടന്ന കലാപം ഏതാണ്? കുറിച്ചിയർ കലാപം 1812. ഈ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണെന്നറിയാവോ? രാമൻ നമ്പി. കേരളത്തിലെ ഗോത്രവർഗങ്ങളുടെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലൊന്നാണ് കുറിച്ചിയർ കലാപം. വയനാട് പ്രദേശത്തെ കുറിച്ചിയർ ഗോത്രവർഗക്കാരാണ് ഈ കലാപത്തിൽ പങ്കെടുത്തത്. കലാപത്തിന്റെ കാരണമെന്ത്? ഗോത്രവർഗങ്ങളുടെ പാരമ്പര്യ ഭൂമികൾ ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. പുതിയ നികുതി സംവിധാനങ്ങൾ ഗോത്രവർഗങ്ങൾക്ക് ബുദ്ധിമുട്ടായി. ഗോത്രവർഗങ്ങളുടെ പരമ്പരാഗത ജീവിത രീതിയിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതും കലാപത്തിന് ഇട നൽകി. ഇക്കാരണങ്ങളാൽ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ കുറിച്ചിയർ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പോരാടി. പല സ്ഥലങ്ങളിലും സംഘർഷങ്ങളുണ്ടായി. എന്നാൽ ബ്രിട്ടീഷ് സൈന്യം കലാപം അടിച്ചമർത്തി. എങ്കിലും ഈ കലാപം കേരളത്തിലെ ഗോത്രവർഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രധാന പോരാട്ടമായി ചരിത്രത്തിൽ ചേർക്കപ്പെട്ടു. 1857 1947 ഇടയിൽ ഇന്ത്യയിലെ കർഷക സമരങ്ങൾ
വെറും

0: വിജയിച്ചു. അതിനാൽ ഇന്ത്യയിലെ കർഷക പ്രക്ഷോഭങ്ങളുടെ ചരിത്രം പ്രതിരോധശേഷിയുടെയും ധൈര്യത്തിൻ്റെയും നീതിക്കായുള്ള അന്വേഷണത്തിൻ്റെയും കഥയാണ്.
1: ബ്രിട്ടീഷുകാർക്കെതിരായ കർഷക പ്രക്ഷോഭങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് മൈലച്ചൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രഥമാധ്യാപിക പ്രസന്ന ജെ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പ്രത്യേക മലയാള ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. സുഗന്ധം കൊണ്ട് ഓർമ്മകളെ എഴുതുന്ന വാക്കാണ് ചന്ദനം. കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ തണുപ്പും സുഗന്ധവും നിറയുന്ന വാക്ക്. തൊട്ടാൽ തണുപ്പ്, മണത്താൽ സുഗന്ധം, തേച്ചാൽ സൗന്ദര്യം. പ്രണയത്തിനും ഭക്തിക്കും വിരഹത്തിനും ഒരുപോലെ പറ്റിയ ഭാവമാണ് ചന്ദനത്തിന്. ചന്ദനമെന്ന ഒറ്റവാക്കിൽ തുടങ്ങി മലയാളി ഒരിക്കലും മറക്കാത്ത ഗാനങ്ങളായി മാറിയ ചില ഇണങ്ങളുണ്ട്. ആ ചന്ദന ലേപഗന്ധമുള്ള ഓർമ്മകളിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നു ഇന്ന് ഈ പ്രത്യേക മലയാള ചലച്ചിത്ര ഗാന പരിപാടി. നമുക്ക് ആദ്യത്തെ ഗാനത്തിലേക്ക് പോകാം. വീടെന്നാൽ അത് വെറുമൊരു നാല് ചുമരല്ല, ചന്ദനം മണക്കുന്ന പൂന്തോട്ടമാണ്, ചന്ദ്രിക മെഴുകിയ മണിമുറ്റമാണ്, സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന ഉമ്മറമാണ്. അച്ചുവേട്ടൻ സ്വപ്നം കണ്ട ആ വീടിൻ്റെ സുഗന്ധം ഇന്നും മലയാളികളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടേയില്ല. വിദ്യാധരമാഷിൻ്റെ ഈണത്തിൽ എസ് രമേശൻ നായരുടെ വരികൾ, കെ ജെ യേശുദാസ് പാടിയത്.

ചന്ദനം മണക്കുന്ന പൂന്തോട്ടത്തിൽ നിന്ന് ചന്ദനഗന്ധികൾ വിരിയുന്ന തീരത്തേക്ക് പ്രണയത്തിൻ്റെ സുഗന്ധം മുഴുവൻ ഒരു വരിയിൽ ഒതുക്കിയ ഗാനം. ബിച്ചു തിരുമയുടെ വരികൾ ATUമർ ഇണമിട്ട് യേശുദാസ് പാടുന്നു. ചന്ദനഗന്ധികൾ വിരിയും തീരം, ചിത്രം ആലിംഗനം.

ചന്ദനം എന്ന വാക്കിന് സൗന്ദര്യവും സുഗന്ധവും മാത്രമല്ല, മാന്ത്രികത കൂടിയുണ്ട്. അത്ഭുത വിളക്കിലെ ഭൂതം പോലെ അത് നമ്മെ മയക്കും. ഇതാ അത്തരത്തിലൊരു ചന്ദനഗാനം, ജി ദേവരാജനും യൂസഫ് അലി കേച്ചേരിയും ചേർന്ന് ഒരുക്കിയത്, പി മാധുരിയും സംഘവും പാടിയത്. ചിത്രം അലാഉദ്ദീനും അത്ഭുത വിളക്കും.

ചന്ദനമണക്കുന്ന പൂന്തോട്ടത്തിൽ നിന്നും ചന്ദനഗന്ധികൾ വിരിയുന്ന തീരത്തു നിന്നും ചന്ദനം കടഞ്ഞെടുത്ത മേനിയഴകിൽ നിന്നും നമ്മളിപ്പോൾ എത്തുന്നത് ഒരു ചന്ദനക്കാട്ടിലേക്കാണ്. അവിടെ ചന്ദ്രിക പൂക്കുമ്പോൾ വെള്ളിക്കൊലുസിൻ്റെ മണിയൊച്ചയുമായി കൺമണിയെത്തുന്നു. ചാരവലയം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഉണ്ണിമേനോൻ പാടിയത്, പൂജൽ ഖാദറിൻ്റെ വരികൾ SP വെങ്കടേഷ് ഈണമിട്ടത്.

ഇനി നമ്മൾ പോകുന്നത് ചന്ദനം അടക്കുന്ന ഒരു കാട്ടിലേക്കാണ്. മനുഷ്യൻ്റെ സ്വാർത്ഥത കടന്നു ചെല്ലാത്ത, പ്രകൃതി ഇന്നും കന്യകയായി നിൽക്കുന്ന ഒരു കാട്. ഏഴാമത്തെ വരവെന്ന ചിത്രത്തിലെ ഈ ഗാനം പ്രകൃതിയോടുള്ള പ്രണയമാണ്. ടി ഹരിഹരൻ രചനയും സംഗീതവും നിർവഹിച്ച് ഉണ്ണിമേനോൻ പാടിയ മനോഹര ഗാനം ചന്ദനം അടക്കുന്ന കാട്ടിൽ.

ഇന്നത്തെ ചന്ദന ഗാനം ഈ ഗാനത്തോടെ പൂർണ്ണമാവുകയാണ്. ചന്ദനം മണക്കുന്ന കാട്ടിൽ നിന്നും ഇനി ചന്ദനം ചാലിച്ച ഒരു ചരിത്രത്തിലേക്കാണ്. വടക്കൻ പാട്ടിലെ വീരനായിക ഉണ്ണിയാർച്ച, അവളുടെ അഴകിനെ കാറ്റോ കാമിനിയോ എന്ന് കവി സംശയിക്കുന്നു. കെ ജയകുമാറിൻ്റെ മാസ്മരിക വരികൾക്ക് ബോംബെ രവിയുടെ ഈണം, യേശുദാസിൻ്റെ ആലാപനം, ചന്ദനലേപ സുഗന്ധം. ചിത്രം ഒരു വടക്കൻ വീരഗാഥ.

ഈണങ്ങൾ തെനലായി വീശുന്ന ഈ സുന്ദര സന്ധ്യയിൽ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരുപിടി ഓർമ്മകളുമായി വീണ്ടും നാം ഒന്നിച്ചു ചേരുന്നു ഇസൈ തെൻഡ്രൽ എന്ന വാട്സപ്പ് സന്ദേശഗാന പരിപാടിയിലൂടെ. കാലം എത്ര കഴിഞ്ഞാലും മറക്കാത്ത, മനസ്സിനെ താലോലിക്കുന്ന തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുടെ മനോഹരമായ സംഗീത വിരുന്നാണ് ശ്രോതാക്കളോടൊപ്പം ഇന്ന് ഞാൻ എം ബി ബിജു. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ശ്രോതാക്കൾ നിരന്തരമായി നമുക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ശ്രോതാക്കളുടെയും എല്ലാ ഗാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം പരിപാടി എന്നാണ് ഞങ്ങൾക്കും ആഗ്രഹം. പക്ഷേ സമയപരിമിതി കൊണ്ട് പരമാവധി ശ്രോതാക്കളെ ഈ ഗാനസന്ധ്യയിലേക്ക് ഉൾക്കൊള്ളിക്കാം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇന്ന് ആദ്യം ആനന്ദൻ തിലാനൂർ എന്ന ശ്രോതാവിൻ്റെ ഇഷ്ടഗാനത്തോടെ തുടങ്ങാം നമുക്ക്. നമസ്കാരം, എൻ്റെ ചേച്ചിയുടെ മകൾ രാഖിത, അവരുടെ ഭർത്താവ് ജഗദീഷ് കോയമ്പത്തൂരാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയത്. രണ്ടുപേരും വിജയ് ആരാധകരാണ്. കഴിഞ്ഞയാഴ്ച രണ്ടുപേരും നമ്മുടെ നാട്ടിൽ വന്ന് ഓണാഘോഷത്തിൽ പങ്കെടുത്ത് കാനഡയിലേക്ക് പോയി. അവർക്കും കുടുംബത്തിനും ആശംസകൾ നേർന്നുകൊണ്ട് തുള്ളാത മനവും തുള്ളും എന്ന സിനിമയിലെ തൊടുതൊടു വിനമേ എന്ന ഗാനം കേൾപ്പിച്ച് തരുമോ എന്നാണ് കണ്ണൂരിൽ നിന്നും ആനന്ദൻ ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ജഗദീഷിനും രാഖിതയ്ക്കും ആനന്ദനും ഒപ്പം കുടുംബാംഗങ്ങൾക്കുമെല്ലാം എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവരുടെ ഇഷ്ടഗാനം നമുക്ക് ആ പരിപാടി ഗാനത്തോടെ പരിപാടി തുടങ്ങാം. ഹരിഹരനും ചിത്രയും പാടിയ ഈ ഗാനം വൈരമുത്തു എഴുതി, എസ് എ രാജ്കുമാർ ഈണമിട്ടതാണ്. ചിത്രം തുള്ളാത മനവും തുള്ളും. പാട്ട് കേട്ടോളൂ.

ഇനി രാജു തുറവൂരിൻ്റെ ഇഷ്ടഗാനമാണ്. ജപ്പാനിൽ കല്യാണരാമൻ ഇന്ദ്രത്തിലെ ചിന്നപ്പൂ ചിന്നപ്പൂ എന്നാരംഭിക്കുന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. എസ് ജാനകി പാട്ടിയതാണ് ഈ ഗാനം. രാജുവിൻ്റെ ഇഷ്ടഗാനം കേട്ടോളൂ.

ഇനി ഗംഗാധരൻ പയ്യന്നൂർ സൗഹൃദവാണിയിലെ കൂട്ടുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു പാട്ടാണ്. ഈസൈ തെൻഡ്രൽ പരിപാടിയിൽ കൂടി അലൈകൾ ഒഴിവതില്ല ഈ ചിത്രത്തിൽ എസ് ജാനകി പാടിയ പുത്തൻ പുതുകാലെ എന്നാരംഭിക്കുന്ന ഗാനം കേൾപ്പിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. ഗംഗാധരൻ്റെയും സൗഹൃദവാണിയിലെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെയും ഈസൈ തെൻഡ്രലിൻ്റെ എല്ലാ കൂട്ടുകാരുടെയും ഇഷ്ടഗാനം ഇതാ കേട്ടുള്ളൂ. ഗംഗയമരനാണ് ഈ ഗാനം എഴുതിയത്. ഇളയരാജ ഇണമിട്ടു.

0: ഇനി ശ്രീധരൻ അവണൂറിൻ്റെ ഇഷ്ടഗാനമാണ്. ബലേ പാണ്ഡ്യ നേതൃത്വത്തിലെ വാഴ നനയ്ത്താൽ വാഴലാം എന്ന ഗാനം കേൾക്കാനാണ് ശ്രീധരൻ നമുക്കായി സന്ദേശം അയച്ച് കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനത്തിലേക്ക് നമുക്ക് പോയാലോ. ടി എം എസും പി സുശീലയുമാണ് ഈ ഗാനം പാടിയിട്ടുള്ളത്. പാട്ട് കേൾക്കാം.
1: பெண்புத்தி பின்புத்தின்னு சொல்லுவாங்க. நாம கொஞ்ச நாளையாவது பழகிட்டு இருந்த ஒரு இந்த இதுக்காக சொல்றேன். பின்னால என்ன நினைச்சு நீங்க ரொம்ப ஃபீல் பண்ணுவீங்க. அதனால ஒரு நல்ல முடிவான வார்த்தையா சொல்லுங்க.
2: நான் என் முடிவை மாத்திக்க தயாராவே இல்லை.
1: விடுறா தற்கொலை.

ഹായ് നമസ്കാരം ഈസി തെൻഡ്രൽ എന്നാരംഭിക്കുന്ന സന്ദേശം അയച്ചിരിക്കുന്നത് ഷാജു മടത്തുംപടി എന്ന ശ്രോതാവാണ്. അദ്ദേഹം രണ്ട് ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അതിലേതെങ്കിലും ഒന്ന് കേൾപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ആദ്യം ചോദിച്ച പാട്ട് നമ്മളുടെ ഇല്ല. പൂവേ പൂച്ചുടവ എന്ന ചിത്രത്തിൽ ദാസേട്ടൻ പാടിയ പൂവേ പൂച്ചുടവ എന്നാരംഭിക്കുന്ന ഗാനം കേൾപ്പിക്കുമല്ലോ, അതാണെങ്കിലും മതി കേൾപ്പിക്കുമല്ലോ എന്നാണ് അദ്ദേഹം സന്ദേശം. ആ ഗാനം കേൾപ്പിക്കാം. യേശുദാസ് ആണ് ഈ ഗാനം പാടിയത്. ചിത്രം പൂവേ പൂച്ചുടവ.

0: സന്ദേശമാണ്. നമസ്കാരം വിസൈ തെൻട്രൽ. മേഘം കറുക്കുത് ആനന്ദരാഗം എന്നിത്രത്തിലെ ഗാനം കേൾപ്പിച്ചു തരുമോ, ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി എന്നാണ് ജിഷ സന്ദേശം അയച്ചിരിക്കുന്നത്. ജിഷയ്ക്കും കുടുംബത്തിനും നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്ക് ആ ഗാനം കേട്ടാലോ. ഈ ഗാനം ആനന്ദരാഗം എന്നിത്രത്തിലെ ഈ ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്.
1: മേഘം കറുക്കുത് മഴ വര പാക്കുത് വീശിയടിക്കുത് കാത്ത് കാത്ത്.
2: ഏൻ നിർത്തിട്ടിങ്ക പാട്ട് നല്ലா இருக்கு, இன்னொரு தரம் பாடுங்களே.
3: அது வந்து இந்த பாட்டு எதுக்கு உங்களுக்கு?
2: பாட்டு ரொம்ப நல்லா இருக்கு, கேட்கணும் போல ஆசையா இருக்கு. பாடுங்கன்னா

ശ്രോതാക്കളെല്ലാം വളരെ മനോഹരമായ ഗാനങ്ങളാണ് ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചുകൊണ്ടേയിരിക്കുന്നത്. ചില ഗാനങ്ങളെല്ലാം നമുക്ക് ലഭ്യമല്ലാത്ത സാഹചര്യം കൂടിയുണ്ട്. എങ്കിലും പരമാവധി ഗാനങ്ങൾ ഉൾക്കൊള്ളിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി ജോഷി അങ്കമാലിയുടെ ഇഷ്ടഗാനം കേൾക്കാം. തിരുമൂർത്തി എന്ന ചിത്രത്തിലെ സെങ്കുരുവി എന്നാരംഭിക്കുന്ന ഗാനം വച്ച് തരുമോ എന്നാണ് സന്ദേശത്തിൽ ചോദിച്ചിട്ടുള്ളത്. എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയതാണ് ഇന്നത്തെ ഈ ഗാനം.

ഇനി ബിൻസി ബിജു വൈക്കം എന്ന ശ്രോതാവ് ഇഷ്ടഗാനം ചോദിച്ച് സന്ദേശം അയച്ചിട്ടുണ്ട്. പുതുമൈ പെൺ ചിത്രത്തിലെ കസ്തൂരി മാന എന്നാരംഭിക്കുന്ന ഗാനമാണ് കേൾക്കാൻ കാത്ത് സന്ദേശം അയച്ചിട്ടുള്ളത്. വൈരമുത്തു എഴുതി ഇളയരാജ ഈണമിട്ട ഗാനം യേശുദാസും ഉമാരമണനും പാടിയതാണ്. പാട്ട് കേട്ടോളൂ.

എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരത്തോടെ രതീഷ് മഞ്ഞപ്ര ഒരു ഗാനം ആവശ്യപ്പെട്ടു. മനോഹരമായ ഒരു പാട്ടിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത്. സൂര്യവംശത്തെ സലക്ക് സലക്ക് എന്നാരംഭിക്കുന്ന ഗാനം അരുൺമൊഴിയും സുജാതയും പാടിയത്. ആർ രവിശങ്കർ എഴുതി, എസ് എ രാജ്കുമാർ ഈണമിട്ട ഗാനം. അദ്ദേഹം ഈ ഗാനമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് പാട്ട് കേൾക്കാം.

ഇനി ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയങ്കർ, സലിത, ശ്രീനന്ദ എന്നിവരുടെ ഇഷ്ടഗാനമാണ്. കൊഴിഞ്ഞാമ്പാറയിൽ നിന്നുള്ള പ്രിയ റേഡിയോ സുഹൃത്തായ ഷറഫുദ്ദീൻ ചേട്ടൻ്റെ പൊന്നുമകനായ ആഷിഖിൻ്റെ ജന്മദിനമാണ് നാളെ. അദ്ദേഹത്തിന് ആഷിഖ് മോന് വേണ്ടി ഒരു ഗാനം എന്നാണ് ആവശ്യപ്പെട്ടത്. അദ്ദേഹം ചോദിച്ച ആദ്യത്തെ ഗാനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ജയം എന്ന ചിത്രത്തിലെ കവിതയെ തെരിയുമ എന്ന ഗാനമാണ്. ആഷിഖ് മോന് ഞങ്ങളുടെയും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ആർ പി പെണ്ണായിക്കും ഹരിണിയും മാണിക്യ വിനായകവും ചേർന്ന് ഈ ഗാനം നമുക്ക് കേൾക്കാം.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഇസൈ തെൻട്രൽ പൂർണ്ണമാവുന്നു. ഇഷ്ടഗാനങ്ങൾക്കായി തുടർന്നും സന്ദേശങ്ങൾ അയയ്ക്കുക. വീണ്ടും ഒരു ഇസൈ തെൻട്രലിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ വിട പറയുന്നു. നമസ്കാരം. ും പാടലുകൾ.

നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.